പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

അറിയപ്പെടാം. അവരവരുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. ജീവിക്കണമെന്ന ആവേശമാണ് അത്തരം ഒളിച്ചോട്ടങ്ങളെന്ന് പറയാം. എന്നാൽ ചിലരുണ്ട്, പല കാരണങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ. ഉത്തരവാദിത്ത ബോധം ഉണ്ടോ എന്ന് സംശയിക്കാം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മടിയും അസ്വസ്ഥതയും സ്വാതന്ത്ര്യദാഹവും താൻ മാത്രം ശരിയെന്ന വിശ്വാസവും, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും ഇതിന് പിന്നിൽ. ഭക്തിമാർഗം, സംഘടനാ പ്രവർത്തനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ, ആജീവനാന്ത തുടർ പഠനങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ, ഇങ്ങനെ ഒളിച്ചോടാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഏറെയാണ്. ഇതിലേതെങ്കിലും മാർഗം സ്വീകരിച്ചവരാണോ? ആലോചിക്കാം. ആണെങ്കിൽ ഒരിക്കൽ പിടിക്കപ്പെടും. തുണയേകാൻ ആരുമുണ്ടാകില്ലെന്ന പരമാർത്ഥം ഇടയ്ക്കോർത്താൽ ജീവിതത്തിലെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ നിയന്ത്രിക്കാനാകും.

പ്രണയിതാക്കളുടെ ഒളിച്ചോട്ടം കേട്ടിട്ടുണ്ടാകും. അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത, ഒരുമിച്ച് ജീവിക്കാനുള്ള ആവശ്യവും ആവേശവും, പ്രശ്നങ്ങളെ തരണം ചെയ്യാമെന്നുള്ള ഉറപ്പ്, പ്രതിസന്ധികൾ ചവിട്ടുപടികളാക്കുമെന്നുള്ള ചങ്കൂറ്റം, ഇങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കാനായി ഒളിച്ചോട്ടം നടത്തുന്നു. ഒരുപക്ഷെ വിജയിക്കാം, പരാജയം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ബാബുരാജ് ഏലംകുളം എഴുതിയ കവിത കണ്ണൻ, ആലപിക്കുന്നത് നവനീത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു ശ്രീനിധി. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 നാടകനേരം. നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 2-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വ്യാപാരരംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
0: CM വിസ്താര നെല്ലൂന്നി.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
5: ഇന്ന് സെപ്റ്റംബർ 13. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 13 വർഷത്തിലെ 256 ദിനമാണ്. സെപ്റ്റംബർ 13 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1500 പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽവാരിസ് കബ്രാൾ കോഴിക്കോട് സാമൂതിരിയെ സന്ദർശിച്ചത്. 1940 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഇറ്റലി ഈജിപ്തിനെ കീഴടക്കി. 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായി ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നീക്കം ആരംഭിച്ചു. 1993 പാലസ്തീൻ പ്രശ്നപരിഹാരത്തെ ലക്ഷ്യമാക്കി ഓസ്ലോ കരാർ നിലവിൽ വന്നു. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ സിവിലിയൻ വിമാന ഗതാഗതം പുനരാരംഭിച്ചു. 2007 തദ്ദേശവാസികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകരിച്ചു. 2008 ഡൽഹിയിൽ 30 പേരുടെ മരണത്തിനും 130 പേരുടെ പരുക്കിനും കാരണമായ ബോംബാക്രമണങ്ങൾ നടന്നു. മലയാള സാഹിത്യകാരനായിരുന്ന SK മാരാർ, മലയാള സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകനായ ഔസേപ്പിച്ചൻ, 1994 പുലിറ്റ്സർ പ്രൈസ് ജേതാവായ തെക്കേ ആഫ്രിക്കക്കാരനായ പത്രഛായാഗ്രാഹകൻ കെവിൻ കാർട്ടർ തുടങ്ങിയവരുടെ ജന്മദിനവും, മോഹിനിയാട്ടം കലാകാരിയായ കലാമണ്ഡലം സത്യഭാമ, ഇന്ത്യയുടെ 21 സുപ്രീംകോർട്ട് ചീഫ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, പ്രശസ്ത മലയാള സാഹിത്യകാരൻ സഞ്ജയൻ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 13.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കേ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും

0: അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
1: വചനാമൃതം.
0: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അവരെ സ്നേഹിക്കുക, സഹായിക്കുക, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയത്നിക്കുക. സ്വാമി വിവേകാനന്ദൻ.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
9: കോക്കനട്ട് മേഡ് മാജിക്.
8: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
9: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
8: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
9: കോക്കനട്ട്.
8: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
9: ഫോൺ 9188951780.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
10: നമസ്കാരം. ഇന്ന് September 13, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ആഗോള ഭരണ സംവിധാനത്തിൽ അമേരിക്കൻ ആധിപത്യത്തെയും ഇടപെടലിനെയും ഉന്നമിട്ട് രൂക്ഷ വിമർശനവുമായി ബ്രിക്സ് ഉച്ചകോടി. ഏതെങ്കിലും രാജ്യത്തെ പരാമർശിച്ചില്ലെങ്കിലും ന്യൂഡൽഹി പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത് അമേരിക്കയെ. ഐക്യരാഷ്ട്രസഭയും ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളും കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണം. ഏകപക്ഷീയ തീരുവകൾ ആഗോള താൽപര്യങ്ങൾക്ക് എതിരാണ്. ഏകപക്ഷീയ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാക്കരുത്. രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും മാനിക്കണം. ആഗോള സൈനിക ചെലവ് നിയന്ത്രിക്കണം തുടങ്ങി കൂട്ടായ്മയുടെ പൊതുനിലപാടുകൾ US താൽപര്യങ്ങൾക്ക് എതിരാണെന്ന് സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. വിപുലമായ കൂടിയാലോചനകളും കൂട്ടായ പ്രവർത്തനങ്ങളും വഴി കൂടുതൽ ജനാധിപത്യപരവും കാര്യക്ഷമവും നീതിയുക്തവുമായ ആഗോള ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ ബ്രിക്സ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. യു എൻ ചാർട്ടറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും മാനിക്കണമെന്നും 11 അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രതികാരത്തിനെതിരെയും ബ്രിക്സ് ആഞ്ഞടിച്ചു. ഏകപക്ഷീയമായ തീരുവകൾക്കെതിരെ ഏകസ്വരത്തിൽ ശബ്ദമുയർത്തുന്നുവെന്നും ബ്രിക്സ് 18 ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും

അമേരിക്ക ഇറാൻ സംഘർഷവുമുണ്ടാക്കുന്ന വ്യാപാര തർക്കങ്ങളും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ പുതിയ അധികാരശ്രേണിക്കായി ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഭരണക്രമത്തിൽ നിലവിലുള്ള വിശേഷാധികാരങ്ങളുടെ ശ്രേണി മാറ്റി പങ്കാളിത്തത്തിൻ്റെ വേദി ബ്രിക്സ് രാജ്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. അടുത്ത സമ്മേളനത്തോടെ അന്തിമമാക്കുന്നതിനായി ആഗോള പരിഷ്കരണത്തിനായി ബ്രിക്സ് ചട്ടക്കൂടിൽ 10 മാർഗരേഖയും മോദി പങ്കുവച്ചു. പ്രാതിനിധ്യം, പ്രതികരണശേഷി, നിയമനിർമ്മാണം എന്നീ 3 മേഖലകൾക്കാണ് ഇതിൽ പ്രധാന പരിഗണന. അമേരിക്കൻ താൽപര്യങ്ങളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയും സംഘർഷം പരിഹരിക്കുന്നതിലെ ബ്രിക്സ് രാജ്യങ്ങളുടെ കർത്തവ്യത്തെ ഓർമ്മിപ്പിച്ചും ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സംഘർഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ഷീ ചൂണ്ടിക്കാട്ടിയെന്ന് ചൈനീസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മാധ്യമമായ സിൻഹയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡോളറിനു പകരം ബ്രിക്സ് കറൻസി എന്ന നിർദ്ദേശം ഉച്ചകോടി അംഗീകരിച്ചില്ല. അമേരിക്കൻ ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ പ്രാദേശിക കറൻസിയിൽ വിനിമയം നടത്തുകയോ ബ്രിക്സ് കൂട്ടായ്മ രാജ്യങ്ങൾക്കായി ബ്രിക്സ് കറൻസി രൂപം കൊടുക്കുകയോ വേണമെന്ന ചില രാജ്യങ്ങളുടെ ആവശ്യം ഉച്ചകോടി പരിഗണിച്ചില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചതുമില്ല. ഗാവൽ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായി ഇന്ത്യയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ ഊന്നൽ. പരസ്പര ബഹുമാനത്തിലും സംവേദനക്ഷമതയിലും താൽപര്യ സംരക്ഷണത്തിലും മുറുകെ പിടിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായം പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും പങ്കുവച്ചു. അതിർത്തി സംഘർഷം ഇല്ലാതാകുന്നതോടെ ഇന്ത്യ ചൈന ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ആശ്വാസമായി ഇറാനും യുഎഇയും തമ്മിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ധാരണ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ഉച്ചകോടിയുടെ നയതന്ത്ര വിജയമായി. US ആക്രമണത്തിന് പകരമായി യുഎഇയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഈ ആക്രമണങ്ങളിൽ ഇനി അങ്ങോട്ട് പരമാവധി സംയമനം പാലിക്കാനാണ് ധാരണ. ഇതു സംബന്ധിച്ച് സംയുക്ത ധാരണാപത്രത്തിൽ ഇരുവരും ഒപ്പുവെച്ചു. ഇറാൻ ആണവായുധം നേടാൻ ശ്രമിക്കുന്നില്ലെന്നും തങ്ങളുടെ ആണവ പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അന്താരാഷ്ട്ര ആണവ നിരായുധീകരണ തത്വങ്ങൾ പ്രകാരമുള്ള ആണവ ചർച്ചയ്ക്ക് മാത്രമേ ഇറാൻ തയ്യാറുള്ളൂ. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനിയെ വധിച്ചതോടെ അമേരിക്കയോടുള്ള വിശ്വാസം ചിന്നഭിന്നമായെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറല്ലെന്നും പെസഷ്കിയാൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കുന്നില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. മലേഷ്യയിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പു നൽകുന്നുണ്ടെന്ന കാര്യം കാന്തപുരത്തോട് നേരിട്ട് പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ NDTV നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മലേഷ്യൻ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കാന്തപുരത്തെ സന്ദർശിക്കാൻ ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തും. ഇറാൻ അമേരിക്ക യുദ്ധം പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കുന്നതിനിടെ യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു. സൗദി അറേബ്യ തങ്ങളുടെ സുപ്രധാന ഈസ്റ്റ് വെസ്റ്റ് എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി എണ്ണക്കുഴൽ അടച്ചതെന്ന് സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചു. പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് PSC അംഗങ്ങൾ ഓഫീസിലേക്ക് തന്നെ വരണമെന്ന് ക്രൈംബ്രാഞ്ച്. ഇത് ചൂണ്ടിക്കാട്ടി PSC അംഗങ്ങൾക്ക് വീണ്ടും കത്ത് നൽകും. ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യൽ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ PSC അംഗങ്ങൾക്ക് നിയമപരമായി ഇളവുകളൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. ചൊവ്വാഴ്ച മുതൽ ഹാജരാകാനാണ് കത്ത് നൽകിയിട്ടുള്ളത്. മൊഴി നൽകാനെത്തിയില്ലെങ്കിൽ നിയമപരമായി നേരിടാനാണ് തീരുമാനം. CPM വിശാല സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ഇന്ന് തുടക്കം. സമ്മേളനത്തിന് തുടക്കം കുറിക്കും മുൻപ് മാസപ്പടിക്കേസിൽ തനിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMRL വിഷയത്തിൽ വീണ എല്ലാ കാര്യങ്ങളും ED സംബന്ധിച്ചുവെന്ന രീതിയിലുള്ള വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് പിണറായി വിജയൻ. വീണയുടെ ഡയറി കണ്ടെത്തിയെന്ന വാർത്തയും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് ED നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേരിൽ കേസ് നിലനിൽക്കില്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. നിയമവിദഗ്ധരുമായി അനൌദ്യോഗികമായി നടത്തിയ വിലയിരുത്തലിലാണ് ഈ നിഗമനം.
രാജ്യത്ത്

0: വൈദ്യുതി ആവശ്യം കുത്തനെ ഉയർന്നു. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തെ ആവശ്യം കഴിഞ്ഞ ദിവസം 2.67 ലക്ഷം മെഗാവാട്ടായി. സർവകാല റെക്കോർഡാണിത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2.32 ലക്ഷമായിരുന്നു. ആവശ്യം ഇനിയും ഉയരാനാണ് സാധ്യത. ഇതോടെ കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. രാത്രിയിൽ കരുതലോടെ ഉപയോഗിച്ചാൽ വൈദ്യുതി ആവശ്യകതയിൽ 300 മെഗാവാട്ട് വരെ കുറയ്ക്കാമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ജനങ്ങളെ ഇതിനു പ്രേരിപ്പിക്കുന്ന തരത്തിൽ KCB പ്രചാരണം നടത്തുന്നില്ലെന്ന് കമ്മീഷൻ വിമർശിച്ചു. കൂടിയ വിലക്ക് വാങ്ങാനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകിയ ഉത്തരവിലാണ് കുറ്റപ്പെടുത്തൽ. ഗുണ്ടാ നിയമത്തോടുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ സമീപനത്തെ വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി. ഗുണ്ടാ നിയമത്തെ പീഡനത്തിനുള്ള ആയുധമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയിലെത്തുന്ന ഓരോ കേസുകളുമെന്ന് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി അധ്യക്ഷനായ ലക്നൌ ബെഞ്ച് കുറ്റപ്പെടുത്തി. പൊതുസമാധാനം നിലനിർത്തുന്നതിനു മാത്രമേ ഈ നിയമം അതിജാഗ്രതയോടെ പ്രയോഗിക്കാവൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. അറബിക്കടലിലെ പ്രതിചക്രവാതം ദുർബലമാകുന്നതോടെ തിങ്കളാഴ്ച മുതൽ 4 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. സെപ്റ്റംബർ അവസാനത്തോടെ കൂടുതൽ ന്യൂനമർദ്ദങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കും മധ്യഭാഗത്തും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഉയർന്ന ചൂട് തുടരുകയാണ്. ജില്ലയിലെ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 472 കേസുകൾ തീർപ്പാക്കി. കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 3361 കേസുകളാണ് പരിഗണിച്ചത്. മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസുകൾ, BSNL റവന്യൂ, RTO എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ, കുടുംബക്കോടതി, സിവിൽ കേസുകൾ എന്നിവയാണ് പരിഗണിച്ചത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് Group 1 മത്സരങ്ങൾക്ക് തുടക്കം. തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക് മത്സരവും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് മത്സരവുമാണ് തുടങ്ങിയത്. റെസ്ലിംഗ് മത്സരങ്ങളിൽ ആകെയുള്ള 60 ദിനങ്ങളിൽ 20 എണ്ണം പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവും നേടി 41 പോയിന്റുമായി കണ്ണൂർ 1-ാം സ്ഥാനത്തും 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി 36 പോയിന്റ് നേടി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തുമാണ്. 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും നേടി 25 പോയിന്റുമായി കൊല്ലം ജില്ലയാണ് 3-ാം സ്ഥാനത്ത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് തുടങ്ങും. രാത്രി 7:30 മത്സരം. വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യക്കാരി ഇഷാറാണി ബറുവ ഫൈനലിൽ. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഇന്ത്യ വനിതാ ടീം ഫൈനലിൽ. US ഓപ്പൺ ടെന്നീസിൽ ഇന്ന് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ബെൻ ഷെൽട്ടറും തമ്മിൽ ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.

കൃഷ്ണ കഥാമൃതം 28-ാം ദിവസം മൈഥില ശ്രുതദേവ കഥ, മൃഗാസുര കഥ എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പി കെ ലളിത കൊളപ്പ.

നാളുകൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ഉഗ്രസേന മഹാരാജാവ് കേശവനെ കണ്ടു പറഞ്ഞു, മാധവ, നിന്നോട് ചിന്തിച്ച് തീരുമാനിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. നാരദമുനിയിൽ നിന്നും രാജസൂയത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ മനസ്സുവെച്ചാൽ ദ്വാരക രാജസൂയത്തിൽ തിളങ്ങും. കേശവൻ പറഞ്ഞു, രാജസൂയം കൊണ്ട് ദ്വാരകയുടെ കീർത്തി ത്രിലോകങ്ങളിലും പരക്കും. രാജസൂയം കഴിഞ്ഞു. ക്ഷണിക്കപ്പെട്ട അതിഥി രാജാക്കന്മാരും പൗരപ്രധാനികളും അടങ്ങി. കേശവന്റെ കീർത്തി എമ്പാടും പരന്നു. ഗുരുകുലത്തിൽ സുധാമാവിന് കണ്ണനെ ഏറെ ഇഷ്ടമായിരുന്നു. സുധാമാവിനെ ഗ്രാമവാസികൾ കുചേലൻ എന്നായിരുന്നു വിളിക്കാറ്. കുചേലൻ ദരിദ്രനായിരുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണം കുചേലനെ ഏറെ തകർത്തു. ഭാഗവതോത്സുകനായി വീട്ടിൽ തന്നെ ആ സാധു ഇരുന്നു. കുചേലനെ നന്നായി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല. ഒട്ടിയ വയറും കുഴിഞ്ഞു താണ കണ്ണുകളും മെലിഞ്ഞ ശരീരവുമായി ജീവൻ തുടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പുറത്തിറങ്ങി ഭിക്ഷയാചിക്കും. കുചേലപത്നി ഭവനങ്ങൾ തോറും കയറി ഇറങ്ങും. ഒരു ദിവസം കുചേലപത്നി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാഥ, ഞാൻ പറയുന്നത് കൊണ്ടങ്ങ് എന്നോട് കോപിക്കരുത്. ദാരിദ്ര്യം ഇങ്ങനെ എത്ര കാലം നമുക്ക് സഹിക്കാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും? രാത്രിയിൽ ഒന്നും കഴിക്കാതെ പച്ചവെള്ളം കുടിച്ചാണ് അവർ കിടക്കുന്നത്. പെറ്റമ്മയായ ഞാൻ എങ്ങനെ സഹിക്കും? കുചേലൻ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ എന്തു മാർഗമാണ് നിർദ്ദേശിക്കേണ്ടത്? അറിയാവുന്നൊരു ജോലി വേദോച്ചാരണമാണ്. ഒരു ഭവനത്തിലും എൻ്റെ വേദശബ്ദം ഇപ്പോൾ വേണ്ട. ഉച്ചാരണത്തിൽ വ്യക്തതയില്ലത്രേ, സ്വരമാധുരിയുമില്ല. കുചേലപത്നി പറഞ്ഞു, സാന്തിപനിയുടെ ആശ്രമത്തിലായിരുന്നുവല്ലോ അങ്ങ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അന്ന് അങ്ങയുടെ പ്രിയ സഖാവായിരുന്നല്ലോ കേശവൻ. ആ പുണ്യാത്മാവിനെ കണ്ട് നമ്മുടെ ആഗ്രഹം പറയുകയും കഷ്ടപ്പാട് അറിയിക്കുകയും ചെയ്താൽ നമ്മെ സഹായിക്കില്ലേ? ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുചേലൻ ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? ദ്വാരകാധിപതിയായ മാധവൻ എവിടെ? ഏഴകളിലേഴയായ എൻ്റെ സ്ഥാനം എവിടെ? എനിക്കവിടെ പോകുന്ന കാര്യം ഓർക്കുവാൻ പോലും വയ്യ. അദ്ദേഹം ഇപ്പോൾ എന്നെ ഓർക്കണമെന്നില്ല. കുചേലപത്നി പിന്നെയും നിർബന്ധിച്ചു, ഞാൻ പോകാം. പക്ഷേ ചിരകാലമായി കാണാതിരുന്ന സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ്. വെറും കൈയോടെ എങ്ങനെയാണ് ചെന്നു കയറുക? മഹത്തുക്കളായ ദിവ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും തിരുമുൽ കാഴ്ച വയ്ക്കണമെന്നുണ്ട്. ദ്വാരകയിലേക്ക് പോകുവാൻ കുചേലൻ സമ്മതിച്ചതിൽ ആഹ്ലാദം കൊണ്ട കുചേലപത്നി അടുത്തുള്ള വീടുകളിൽ ഭിക്ഷയാചിക്കുവാൻ പോയി. കുറച്ച് നെല്ല് കൊണ്ടുവന്നു. താൻ കൊണ്ടുവന്ന ധാന്യം വറുത്തിടിച്ച് അവിലാക്കി മാറ്റി. ഇരുട്ടത്ത് ചെയ്തതുകൊണ്ട് കല്ലും നെല്ലുമേറുന്ന അവൽ പൊതിഞ്ഞ് ഒരു കീറത്തുണിയിൽ കെട്ടിവെച്ചു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് അവലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമായി അങ്ങ് പ്രഭാതത്തിൽ തന്നെ ദ്വാരകയിലേക്ക് പോവണം. പ്രഭാതമായി. കുചേലൻ നെറ്റിയിൽ ഭസ്മവും ഗോപീചന്ദനവും ധരിച്ച് കീറിയതും ജീർണിച്ചതുമായ ഒരു വസ്ത്രം ഞൊറിഞ്ഞെടുത്ത് ദ്വാരകയിലേക്ക് നടന്നു. സൂര്യൻ്റെ ചൂടിൽ അദ്ദേഹം പരവശനായി. വിശപ്പും ദാഹവും അദ്ദേഹത്തെ തളർത്തി. അല്പം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു കുളിർക്കാറ്റോടി വന്നു. കുചേലനെ മന്ദം മന്ദം തലോടി. നടന്ന് നടന്ന് ദ്വാരകയിലെത്തി. വിസ്മയസ്തബ്ധനായി ദ്വാരകയുടെ പ്രവേശന കവാടത്തിൽ കുചേലൻ നിന്നു. വിശാലമായ തെരുവുകൾ. താൻ സ്വർഗത്തിലാണ് നിൽക്കുന്നതെന്ന് പോലും കുചേലന് തോന്നി. കേശവന്റെ മണിമാളികയുടെ ഭാഗത്തേക്ക് കുചേലനെത്തി. ഭടന്മാർ കുചേലനെ തടഞ്ഞു. ഹേ യാചക ബ്രാഹ്മണ, കേശവന്റെ നികടത്തിലെത്തുവാൻ അനേകം രാജാക്കന്മാർ ഊഴവും കാത്തിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് യാചകനായ താങ്കൾക്ക് അവിടെ ചെല്ലാൻ സാധ്യമല്ല. ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ടതോടെ കുചേലൻ കൂടുതൽ പരവശനായി. ദ്വാരപാലക, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എൻ്റെ സതീർത്ഥ്യനായിരുന്ന കേശവനെ ഒന്ന് കണ്ടാൽ മതി. ദയവായി എന്നകത്തേക്ക് വിടുക. മാധവൻ്റെ സതീർത്ഥ്യനാണെന്ന് കേട്ടതോടെ ദ്വാരപാലകർ പരിഹസിച്ചു ചിരിച്ചു. കുചേലൻ ഉറക്കെ വിളിച്ചു, കേശവ, ഇവിടെ വരെ വന്നിട്ടും നിന്നെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. കുചേലൻ പോലും അറിയാതെ ഉയർന്ന ശബ്ദം വായു ഏറ്റെടുത്തു. തരംഗങ്ങളായി അത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഏഴ് നിലകളുള്ള രത്നഹർമ്മ്യത്തിൽ രുക്മിണിയുമൊത്ത് നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടിരുന്ന മാധവൻ്റെ കർണപടത്തിൽ കുചേലൻ്റെ ശബ്ദം വന്നലച്ചു. കേശവ, ഇവിടെ വരെ വന്നിട്ടും നിന്നെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. മാധവൻ്റെ മനസ്സിലേക്ക് ആ വാക്കുകൾ ആഴ്ന്നിറങ്ങി. രുക്മിണി ചോദിച്ചു, എന്തുണ്ടായി? കേശവൻ സ്വയം പറയുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാര, എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ഗോപുരദ്വാരത്തിൽ നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ, ഞാനിതാ വരികയായി. രുക്മിണി ആകെ ഭയന്നു. രുക്മിണി, എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഗോപുരദ്വാരത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുവാൻ പോകണം. വേണ്ടത്

0: എല്ലാം വേഗമൊരുക്കുക. കേശവന്റെ വാക്കുകൾ കേട്ട് കുചേലനെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷണത്തിൽ പൂർത്തിയാക്കി. മാധവൻ ധൃതിപ്പെട്ട് കുചേലന്റെ സമീപത്തേക്ക് വന്നു. മാധവൻ സൗമ്യമായി ചോദിച്ചു, സുധാമാവേ, അങ്ങ് വന്നിട്ടേറെ നേരമായോ? താങ്കൾ വരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് മാപ്പു തരണം. കേശവൻ കുചേലനെ ആലിംഗനം ചെയ്തു. രുക്മിണിയുടെ കരത്തിൽ നിന്നും തീർത്ഥജലം വാങ്ങി കുചേലന്റെ പാദങ്ങളെ കഴുകി. ഭാര്യമാരും പൗരജനങ്ങളും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ കേശവൻ സതീർത്ഥന്റെ കരംഗ്രഹിച്ച് ഒരു നിധി പോലെ മന്ദം മന്ദം മാളികയിലേക്ക് നടന്നു. കേശവൻ സുഹൃത്തിനെ സ്വന്തം അറയിൽ തൻ്റെ പുഷ്പശയ്യയിൽ കൊണ്ടിരുത്തി. കേശവന്റെ സ്നേഹവും ആദരവും കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ കുചേലൻ വിഷമിച്ചിരുന്നു. കേശവൻ പറഞ്ഞു, നടന്നു വന്നതല്ലേ, നല്ല വിശപ്പ് കാണും, മധുരപലഹാരങ്ങൾ കഴിക്കുക, ഈ നറുംപാൽ ക്ഷീണത്തിനു നല്ലതാണ്. മാധവൻ കുചേലനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. കേശവനോടൊപ്പം മഞ്ചത്തിൽ താനുമിരിക്കുന്നു. കുചേലന് ഒന്നും വിശ്വസിക്കാനായില്ല. ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാൻ താൻ തന്നെ. കേശവൻ രുക്മിണിയുടെ കരത്തിൽ നിന്നും താലവൃന്ദം വാങ്ങി വീശുവാൻ തുടങ്ങിയപ്പോൾ കുചേലൻ പറഞ്ഞു, കേശവ, എന്നെ ഇങ്ങനെ ഉപചരിക്കരുത്, ഇതിനു തക്ക ഭാഗ്യമെന്നും ഞാൻ ചെയ്തിട്ടില്ല. കേശവൻ ചോദിച്ചു, ഞാനൊരു തീറ്റപ്രിയനാണെന്ന് അങ്ങേക്കറിയാമല്ലോ. എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് തരിക. തൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അവിൽക്കിഴി എങ്ങനെയാണ് പുറത്ത് കാണിക്കുക? മാധവൻ ചിരിച്ചുകൊണ്ട് ആ പൊതിയിൽ പിടിച്ചു. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അവിലാണല്ലോ ഇതിൽ. എത്ര നാളായി കുറച്ച് അവിൽ തിന്നണമെന്ന് ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ആഗ്രഹം അറിഞ്ഞു തന്നെ പെരുമാറി. എനിക്ക് സന്തോഷമായി. കേശവൻ അവിൽ വാങ്ങി കഴിക്കാൻ തുടങ്ങി. കേശവൻ വീണ്ടും വീണ്ടും അവിൽ കഴിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് രുക്മിണി ഭർത്താവിൻ്റെ കരത്തിൽ കടന്നു പിടിച്ചുകൊണ്ട് തടഞ്ഞു. സുധാമാവിന് വേണ്ട പരിചരണങ്ങൾ നൽകി പ്രഭാത ഭക്ഷണവും കൊടുത്ത് നന്ദാത്മജനെ യാത്രയാക്കി. ദ്വാരകയിലെത്തിയതിനു ശേഷം കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും കുചേലൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്താണ് ഭാര്യയോട് സമാധാനം പറയുക? എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്? ഒന്നും ചോദിച്ചില്ല, ചോദിക്കാൻ പറ്റിയില്ല. കുചേലൻ സ്വന്തം വീട്ടിലേക്ക് മന്ദം മന്ദം നടന്നു. അവിടമാകെ മണിമാളികകൾ, ഗോപുരങ്ങൾ, മനോഹരമായ മന്ദിരങ്ങൾ. എനിക്ക് വഴിതെറ്റിയിരിക്കുന്നു, വീണ്ടും ദ്വാരകയിൽ തന്നെയാണോ എത്തിയത്? ഇങ്ങനെ സംശയിച്ച് നാലുപാടും കുചേലൻ നോക്കിയപ്പോൾ നിരവധി തൊഴിമാരാൽ അനുഗതയായി ഒരു സ്ത്രീ വന്നു. ആ വരുന്നത് തൻ്റെ പത്നിയാണല്ലോ. ഇത്രയും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എങ്ങനെ? ഇതൊക്കെ കേശവൻ തനിക്ക് തന്നതാണ്. കുചേലൻ അത്ഭുതസ്തബ്ധനായി. കേശവ, പ്രിയപ്പെട്ട കൂട്ടുകാര, എന്തൊരു മായയാണിത്? ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കി കുചേലൻ ഭൂമിയിൽ കമിഴ്ന്നു കിടന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞാ?
1: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:50

0: 5:00 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, ഖസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
1: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6ാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത് ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹി നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് കലാശപ്പോരാട്ടം. 7 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് ആദ്യ മത്സരം. 2-ാം മത്സരം മറ്റന്നാളും 3-ാം മത്സരം വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 ഇനങ്ങളിൽ 20 എണ്ണം ഇന്നലെ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായാണ് കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായി കൊല്ലം 3-ാം സ്ഥാനത്തുമുണ്ട്. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തോയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
1: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് 2-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് 1 മാസം മുമ്പ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3-ന് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലും അനിയന്ത്രിത പവർക്കട്ടിലും പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ഇരിട്ടി പയഞ്ചേരി മുക്കിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ അർജുൻ വാസുദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ തുടക്കമായി. ഇടുക്കിയും എറണാകുളവും തമ്മിലെ ആദ്യ മത്സരത്തിൽ എറണാകുളം 4-2 വിജയിച്ചു. കോട്ടയവും കണ്ണൂരും തമ്മിൽ നടന്ന 2-ാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് കണ്ണൂർ വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും GP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഹിന്ദി ഓർ അംഗ്രേജി മേ ഉസ്കെ ബാദ് പുന ആപ്സേ മുലാഖാത് ഹോഗി.
5: EM ആകാശവാണി സംപ്രതി.

0: വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. ബ്രിക്സ് ദേശാഃ ഹ്യഃ നവദില്ല്യാഃ ഭാരതമണ്ഡപം ഇത്യത്ര ശിഖരസമ്മേളനസ്യ പ്രഥമേ ദിവസേ നവദെഹലീ ഘോഷണാം അംഗീകൃതവന്തഃ. ഘോഷണാപത്രേ ദൃഢതര ബഹുപക്ഷവാദസ്യ ഗഹനതര സഹകാരസ്യ ച പ്രതിബദ്ധതായാഃ ആഹ്വാനമസ്തി. സുദൃഢ ആർത്ഥിക വികാസാത്മക സഹകാരസ്യ ഉപരി ബലം പ്രദത്തമസ്തി. തഥാ ച വൈശ്വിക വിഷയേഷു നിർണയ പ്രക്രിയായാം വികാസശീല ദേശാനാം മഹത്തര പ്രഭാവസ്യ കൃതെ അന്താരാഷ്ട്രീയ വ്യവസ്ഥായാഃ സമർത്ഥനമസ്തി. നവദില്ലീ ഘോഷണായാഃ സ്വീകരണാനന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ സമാപന ഭാഷണേ ഉക്തവാൻ യത് ഏതത് സദസ്യ രാഷ്ട്രാണാം സഹഭാഗിത്വ സങ്കൽപായ സ്പഷ്ടദിശാം പ്രദദാതി. സഹ അഗ്രെ അവദത് യത് അധുനാ ഏതേഷാം സങ്കൽപാനാം മൂർത്ത പരിണാമേഷു പരിവർത്തനം തേഷാം സംയുക്ത ദായിത്വമസ്തി.
1: ആജ് കി ചർച്ചാ സേ സ്പഷ്ട ഹൈ കി ബദൽതേ ഹുയേ വിശ്വ കാ സഞ്ചാലൻ പുരാനേ സംസ്ഥാനോ സേ നഹീ കിയാ ജാ സക്താ. റിപ്രസെന്റേഷൻ, റിസ്പോൺസീവ്നെസ് ഓർ റൂൾ മേക്കിംഗ് തീനോ മേ സുധാർ ആവശ്യക ഹൈ. ആജ് അഡപ്റ്റ് കിയാ ഗയാ ന്യൂ ദില്ലി ഡിക്ലറേഷൻ ഹമാരേ സാജാ സങ്കൽപ് കോ സ്പഷ്ട ദിശ ദേതാ ഹൈ. അബ് ഹമാരി ജിമ്മേദാരി ഹൈ കി ഇൻ സങ്കൽപോ കോ ഠോസ് പരിണാമോ മേ ബദലേ.
0: അദ്യ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ ദ്വിതീയഃ അന്തിമഃ ച ദിവസഃ അസ്തി. നവദില്ല്യാഃ ഭാരതമണ്ഡപം ഇത്യത്ര ഹ്യഃ ദ്വിദിവസീയം ശിഖരസമ്മേളനം പ്രാരബ്ധം. ബ്രിക്സ്ദേശാഃ ശിഖരസമ്മേളനസ്യ പ്രഥമേ ദിവസെ ഏവ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ നവദില്ലി ഘോഷണാഃ അംഗീകൃതവന്തഃ. ബ്രിക്സ്ദേശാഃ സംവാദസ്യ പരാമർശസ്യ കൂട്ടനീതേഹ ച മാധ്യമേന അന്താരാഷ്ട്രീയ വിവാദാനാം ശാന്തിയുത സമാധാനായ സ്വപ്രതിബദ്ധതാം പ്രകടിതവന്തഃ. പശ്ചിമേഷ്യാ ദേശേ നിരന്തരം വർദ്ധമാനസ്യ സമാഹ്വാനസ്യ വിഷയേ അപി നേതാരഃ ചിന്താം പ്രകടിതവന്തഃ. തേ ച ഗതവർഷസ്യ അപ്രൈല മാസസ്യ ദ്വാവിംശതി ദിനാങ്കേ ജമ്മുകശ്മീര പ്രദേശേ ആതങ്ക്യാക്രമണസ്യ ദൃഢതയാ നിന്ദാം അകുർവന്. തഥാ ച ആതങ്കവാദസ്യ വിരുദ്ധം യുദ്ധസ്യ സ്വപ്രതിബദ്ധത പുനഃ ദൃഢീകൃതവന്തഃ. ഇതോപ്യവധേയം യത് ഭാരതം ചതുർത്ഥവാരം ശിഖരസമ്മേളനം ആയോജയതി. ഗതസായംകാലേ നവദില്ല്യാഃ ഭാരതമണ്ഡപം ഇത്യത്ര പ്രധാനമന്ത്രിണാ ആയോജിതെ ബ്രിക്സ് നേതൃണാം ശിഖരസമ്മേളനെ ഗാലാ ഡിന്നർ ഇത്യസ്മിൻ നവരസഃ ദ യൂണിവേഴ്സ് ഓഫ് ഷെയേർഡ് ഇമോഷൻസ് ഇതി വിശിഷ്ടം സാംസ്കൃതിക പ്രദർശനം ആയോജിതം. അസ്മിൻ സാംസ്കൃതിക കാര്യക്രമേ ബ്രിക്സ് സിംഫനി, വൺ റിദം, മെനി കൾച്ചേഴ്സ് ഇത്യേതാനി ആസന്. യേന ബ്രിക്സ് സദസ്യാനാം സഹഭാഗിദേശാനാം ച സംഗീതജ്ഞാഃ അദ്വിതീയം സഹയോഗാത്മക സംഗീത പ്രദർശനം കൃതവന്തഃ. സിംഫനി ഇത്യസ്മിന് ബ്രിക്സ്ദേശാനാം വിഭിന്നാനി വാദ്യയന്ത്രാണി പ്രദർശിതാനി തഥാ ച സംഗീതസ്യ ഭാരതസ്യ ശാസ്ത്രീയ നൃത്യ പരമ്പരാണാം ച സമന്വയഃ ദൃഷ്ടഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ചീനദേശസ്യ രാഷ്ട്രപതിനാ ഷീ ജിൻപിങ് ഇത്യനേന ച പുനഃ ദൃഢീകൃതം യത് ഭാരത ചീനദേശൌ സ്വസംബന്ധേഷു സാമരികം ദീർഘകാലികം ച പരിപ്രേക്ഷ്യം സ്വീകരിഷ്യതഃ. ഭിന്നാഭിന്ന പ്രായാഃ വിവാദരൂപേണ ന ഭവേയുഃ ഇതി. ബ്രിക്സ് ശിഖരസമ്മേളനാവധൌ ദ്വൈപാക്ഷികോപവേശനേ ഗതവർഷസ്യ അഗസ്തമാസേ തിയാൻചിന്നഗരെ ഉഭയോഃ അന്തിമോപവേശനാനന്തരം ഭാരത ചീന ദ്വൈപാക്ഷിക സംബന്ധേഷു നിരന്തരം പ്രഗതിഃ അഭവത് ഇതി സ്വീകൃതവന്തൌ. കേന്ദ്രീയ വിത്തമന്ത്രി നിർമ്മലാ സീതാരാമനഃ AIIB ഇതി ഭാരത് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സഹഭാഗിതാം ഇതോപി സുദൃഢം കർത്തും അവസരേഷു ചർച്ചിതവതി ഇതി വാർത്താഃ.

0: കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.

0: ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ തുടങ്ങുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലെ 5 സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനവും തുടങ്ങി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8606907093. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൗണ്ടേഷൻ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, പ്രോഗ്രാം ഓഫീസർ, വോളണ്ടിയർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് യൂണിറ്റുകൾക്ക് അപേക്ഷിക്കാം. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകുക. അപേക്ഷ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൗണ്ടേഷൻ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, സെക്കൻഡ് ഫ്ലോർ, സ്റ്റാൻഡ്വ്യൂ കോംപ്ലക്സ്, പഴയ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ എന്ന വിലാസത്തിലോ 9446656887 എന്ന വാട്സപ്പ് നമ്പറിലോ ഈ മാസം 17 മുൻപ് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446656887. ജില്ലാ ആശുപത്രിയിലെ സാന്ത്വന പരിചരണ വിഭാഗം നടത്തുന്ന 11-ാമത് ബാച്ച് സി സി പി എൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479727314. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തോട്ടട ബി ഡി വർക്കേഴ്സ് ആൻഡ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെയിൽസ് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നു. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ സഹിതം ഈ മാസം 22 വൈകിട്ട് 4 മണിക്ക് മുൻപ് സംഘം ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9562213870. കരിവള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. 40 വയസ്സിൽ കവിയാത്ത ബി എസ് സി എം എൽ ടി യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അഭിമുഖം ഈ മാസം 14 ഉച്ചയ്ക്ക് 2 മണിക്ക് ആശുപത്രിയിൽ നടക്കും. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും എസ് എസ് എൽ സി പാസ്സായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 17 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ നടത്തുന്ന വേണ്ട കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ സോണൽ മത്സരം നാളെ ആരംഭിക്കും. രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് ടർഫിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സ്പോർട്ടിംഗ് യൂത്ത്സ് ലൈബ്രറിയുടെ കുട്ടികളുടെ ചിത്രപ്രദർശനം കാക്കപ്പൂ ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങും. ചിത്രകാരനും ചരിത്ര ഗവേഷകനുമായ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1 മുതൽ +2 വരെയുള്ള 75 കുട്ടികൾ ഒരുക്കിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മാലൂർ തോലമ്പ്ര ഗണപതിയാട് മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ഉത്സവം ഈ മാസം 15 നടക്കും. രാവിലെ നടത്തുറക്കൽ, കലശാട്ട്, ഗണപതി ഹോമം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: അതിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ഇനി കേൾക്കാം നാടോടി കഥകൾ.
5: മഞ്ചാടി മഞ്ചാടി.
6: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
7: നീ കളിക്കല്ലേ?
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
8: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
7: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
8: പോന്നില്ലേ, എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
8: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
8: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
8: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കു
8: ആന്ന്.
9: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400001300309496974141.
10: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35, തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: ഇന്ന് നമുക്ക് പരമ്പരാഗതമായ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണ് രണ്ട് കത്തുകൾ വന്നിട്ടുള്ളത്. ഇത് അയച്ചിരിക്കുന്നത് മട്ടന്നൂർ നാരായണൻ നമ്പൂതിരി, KTP മഹിമ, KTP നാരായണൻ നമ്പൂതിരി അല്ലേ?
2: അതെ.
1: ഇവിടെ ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ഒരു ഇംഗ്ലണ്ട് ആണ് പഴയ രീതിയിലുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാറിലെ വിവിധ പരിപാടികളെക്കുറിച്ച്, പ്രത്യേകിച്ചും പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ടാണ്, വളരെയധികം സന്തോഷം അങ്ങയുടെ നല്ല വാക്കുകൾക്ക്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. ആദ്യത്തേത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയുടെ പ്രതികരണമാണ്, വായിച്ചോളൂ.
2: ഇഷ്ടങ്ങൾ ഇനങ്ങൾ ശിവപ്രിയ പ്രശാന്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും സൂപ്പർ. കുട്ടികൾക്ക് അവരുടെ തലത്തിലുള്ള പാട്ട്

0: പാട്ടുകൾ കേൾക്കാനായിരിക്കും ഇഷ്ടം. എന്നാൽ ശിവപ്രിയ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗംഭീരമാക്കി ആ പരിപാടി. നന്നായി പാടാൻ കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചു.
1: പ്രിയ ഗാനങ്ങൾ, മമ്മൂക്കക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി. അശ്വിനിയുടെ അവതരണം കൂടിയായപ്പോൾ മികച്ചതായി. സിനിമയിലെ ഓരോ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗംഭീരമാക്കി.
0: ജനകീയം പരിപാടിയിൽ ആര്യ പ്രകാശ്, അച്ഛൻ, അമ്മ മൂന്നു പേരുമായും നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. കാഴ്ച പരിമിതിയിലും അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ആര്യക്ക് അഭിനന്ദനം. ആര്യയുടെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കേട്ടിരുന്നു. വായനശാലയിൽ ടി പത്മനാഭന്റെ കഥ അശ്വിനിയുടെ അവതരണത്തിൽ കേട്ടിരുന്നു പോയി. അശ്വിനിക്ക് എന്റെ ബിഗ് താങ്ക്സ്.
1: വളരെയധികം സന്തോഷം. ഇനി ബാബു ആണിക്കര് എഴുതുകയാണ് ഇഷ്ടത്തോട് പ്രതികരണത്തിന്. സെപ്റ്റംബർ 7 മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അശ്വിനി അവതരിപ്പിച്ച പ്രത്യേക പ്രിയരാഗം പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഗാനങ്ങളും സംഭാഷണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവതരണം വളരെ നന്നായി. 40 വർഷത്തിലധികമായി മലയാളികളെ വിസ്മയിപ്പിച്ച ആ അതുല്യ നടന് എന്റെയും ജന്മദിനാശംസകൾ നേരുന്നു. സർഗജാലകത്തിൽ മോഹൻദാസ് വടക്കുംപുറം എഴുതി അശ്വിനി അവതരിപ്പിച്ച പങ്കജാക്ഷിയുടെ പൊങ്കാല എന്ന കഥയും ആരാധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച ജീവിതലഹരി എന്ന കവിതയും ശരണ്യനാരായണന്റെ അനുഭവക്കുറിപ്പും സൂപ്പർ. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു അണിക്കരി. സന്തോഷം ബാബു, തുടർന്നും എഴുതുക. അടുത്ത പ്രതികരണം ആരതാണ്?
0: കാഞ്ഞിരോട് നിന്ന് ശ്രീജ അയച്ച പ്രതികരണമാണ് അടുത്തത്. ചാരുകസേലയിൽ പാലാട്ട് ഗോമൻ വടക്കൻ പാട്ടിലെ കഥകളെ കുറിച്ച് കേട്ടു. കൂടാളി UKPയുടെ ഒരു പ്രധാന നാടകമായിരുന്നു പാലാട്ട് ഗോമൻ. ആ നാടകത്തിൽ ഡാൻസ് കളിക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. റിഹേഴ്സൽ സമയത്തുള്ള പല രസകരമായ സംഭവങ്ങളും ഓർമ്മയിൽ വന്നു. എളമ്പാറയിലെ രമണിയേച്ചി, എന്റെ ആപ്പൻ ഗോപി, മധുവേട്ടൻ, രമേശേട്ടൻ, പിന്നെ പേരോർമ്മയില്ലാത്ത കണ്ടാൽ ഓർമ്മയുള്ള മറ്റുള്ളവർ, പിന്നെ എന്റെ ചേച്ചി ഹൈമ, എല്ലാവർക്കും പാലാട്ടുകോമൻ നാടകത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഈ പരിപാടി അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും എന്റെ അഭിനന്ദനങ്ങൾ.
1: വളരെ പഴയകാലത്തെ നാടക ഓർമ്മകൾ ഉള്ളിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ ചാരുകസേല ഉപകരിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അപൂർവമായിട്ട് മാത്രം എഴുതുന്ന ഒരാളാണത്രേ ശ്രീജ കാഞ്ഞിരോട്. ഏതായാലും നിങ്ങൾക്ക് ഈ ചാരുകസേലയുടെ കഥ, പാലാട്ട് കോമന്റെ കഥ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്നും എഴുതുക ശ്രീജ. ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുകയാണ്, വായിച്ചോളൂ.
0: ശിവപ്രിയ പ്രശാന്ത് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ അതിമനോഹരമായി. അശ്വിനിയുമായുള്ള കൂട്ടുകെട്ടിൽ നല്ല അവതരണമായിരുന്നു കുഞ്ഞുമോൾ കാഴ്ചവെച്ചത്. ഓരോ പാട്ടും നന്നായി പാടിയിരുന്നു. കേൾക്കുമ്പോൾ ഹൃദയരാഗങ്ങളായ പാട്ടുകളെ കൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകളായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു ആ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്.
1: രാമായണ മാസാചരണത്തിൽ രാമകഥാമൃതത്തിൽ ശിവപ്രിയ പ്രശാന്ത് റേഡിയോ മലബാറിലൂടെ രാമായണം പാരായണം ചെയ്തതും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അതിനവസരമൊരുക്കി കൊടുത്ത ആളെയും പരിപാടിയിലൂടെ ശിവപ്രിയ ഓർമ്മിച്ചു എന്നതും കടന്നു വന്ന വഴികളിൽ മറന്നുപോകുന്ന ഇന്നത്തെ തലമുറയുടെ കാലഘട്ടത്തിൽ ശിവപ്രിയ മാതൃകയായത് സന്തോഷത്തിന് അവസരമുണ്ടാക്കി. ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂർ. നമുക്കും ആ ആശംസകൾ തുടരാം. അടുത്ത പ്രതികരണം ആരുടേതാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ബിഗ് സാല്യൂട്ട് തരുന്നുണ്ട്.
0: ശാസ്ത്രവീതിയിൽ വിജയകുമാർ ബ്ലാത്തൂർ മിന്നാമിന്നികളെ കുറിച്ച് നടത്തിയ ശാസ്ത്രീയമായ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്ന ഒരറിവും വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്.
1: ഒരു ബിഗ് ലെറ്ററാണ്. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ എഴുതുകയാണ്. ഇഷ്ടങ്ങൾ ഇണങ്ങൾ പരിപാടിയിൽ കൊച്ചു കൂട്ടുകാരി ശിവപ്രിയ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് പ്രിയങ്കരമായിരുന്നു. അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളുടെയും ആദ്യത്തെ ഏതാനും വരികൾ പാടിയത് ഇരുത്തും വന്നൊരു ഗായികയുടെ ആലാപനം പോലെ ആസ്വാദ്യകരമായി.
0: ചിത്രപരിചയത്തിൽ അവതരിപ്പിച്ച താഴ്വാരം എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനം ശ്രവണസുഖം പകരുന്നതായി.
1: ചിരിനേരത്തിൽ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിമുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയതും രസകരമായി.
0: വിവരത്തിന്റെ കാര്യത്തിൽ ആമിനത്താത്ത കരുണനേക്കാളും ഒരു പടി കൂടി മുന്നിലെത്തിയതുപോലെ തോന്നുന്നു. എൽനിനോ എന്ന് പറയാൻ അറിയില്ലെങ്കിലും അത് എന്താണെന്ന് കരുണന് ആമിനത്താത്ത വിശദീകരിച്ചു കൊടുക്കുന്നത് കേട്ടു. ഇങ്ങനെ പോയാൽ മാഷിന്റെ കാര്യം കഷ്ടമായതു തന്നെ. കാരണം ഇനി മാഷിന്റെ ആവശ്യം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യമൊക്കെ കരുണനോട് പറഞ്ഞൊപ്പിക്കാൻ താത്തയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും സ്കിറ്റ് സൂപ്പറായി, വിജ്ഞാനപ്രദവുമായിരുന്നു.
1: നമ്മുടെ എൽനിനോ പ്രതിഭാസത്തെ കുറിച്ചാണ് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ചിരിയും ചിന്തയിലും അത് കേട്ടത് മുതൽ നമ്മുടെ എല്ലിനോ പ്രതിഭാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കടുത്ത ചൂട്. ഏതായാലും ദിലീപിന് ആമിനത്താത്തയും കരുണനെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അടുത്ത ജയ് ജവാൻ പരിപാടിയെക്കുറിച്ചാണ് അല്ലേ?
0: അതെ. ജയ് ജവാൻ പരിപാടിയിൽ ശങ്കരനാരായണൻ കണ്ണവം പങ്കുവച്ച സൈനിക സേവന അനുഭവങ്ങൾ ആവേശകരമായിരുന്നു. യുദ്ധസമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റും അടിയന്തരമായി പാലങ്ങൾ നിർമ്മിച്ച് ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നി.
1: കാഴ്ച പരിമിതി എന്ന വലിയ വെല്ലുവിളിയെ അതിജീവിച്ച് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ആര്യപ്രകാശിന്റെ അനുഭവങ്ങൾ ആർക്കും പ്രചോദനമേകാൻ പര്യാപ്തമായിരുന്നു.
0: സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചിത്രത്തിലെ തന്നെ 3 ഗാനങ്ങളെടുത്ത് പാട്ടും പൊരുളും പറഞ്ഞു തന്ന ഡോക്ടർ ജയരാജും ലീന ജയരാജും അവതരിപ്പിച്ച പരിപാടി മികച്ചതായി. കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിലെ 3 ഗാനങ്ങളും ഒരുമിച്ച് കേൾക്കാനായത് നല്ലൊരു ശ്രവണാനുഭവമായി. 3-ാമതായി കേൾപ്പിച്ച ഗാനം അധികമൊന്നും കേൾക്കാത്ത മനോഹര ഗാനമായിരുന്നു.
1: ഏതായാലും ഞങ്ങളുടെ വിവിധ പരിപാടികളെ കുറിച്ചാണ് വളരെ വിശദമായി തന്നെ ദിലീപ് വി മുഹമ്മദ് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ദിലീപ്. വീണ്ടും പ്രതികരിക്കുക. അടുത്ത സന്ദേശം ചന്ദ്രഭാനു തില്ലങ്കേരിയുടേതാണ്, വായിച്ചു തുടങ്ങാം.
0: സെപ്റ്റംബർ 9 രാവിലെ പ്രക്ഷേപണം ചെയ്ത ആൽക്കഹോളിക് അനോണിമസ് തിരികെ ജീവിതത്തിലേക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ മദ്യാസക്തിയിൽ നിന്നും മോചനം ലഭിച്ച തന്റെ ഭർത്താവിന്റെ കഥ ഭാര്യ വിവരിച്ചത് ഏറെ ഹൃദയസ്പൃക്കായി. ഈ പരമ്പര കൊണ്ട് ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പലർക്കും ആശ്വാസമാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തുടരട്ടെ.
1: ഈ ആഴ്ചത്തെ മധുരഗീതങ്ങളിൽ സൂര്യ എടവൻ അവതരിപ്പിച്ച മഴവിൽ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഭാഗവും ഋതു എന്ന പദം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചന്ദ്രലേഖ മല്ലിശ്ശേരി അവതരിപ്പിച്ച മധുരഗീതങ്ങളുടെ അധ്യായവും ഇമ്പമാർന്ന ഹൃദ്യമായ ഗാനങ്ങൾ കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും വളരെ നന്നായി. പ്രശസ്ത സംഗീത സംവിധായകൻ പ്രശാന്ത് പിള്ളയുടെ ജന്മദിനത്തിൽ പ്രത്യേകം പ്രക്ഷേപണം ചെയ്ത ഗാനലയം ബൈജുവും ചന്ദ്രലേഖ മല്ലിശ്ശേരിയും ഗംഭീരമായി അവതരിപ്പിച്ചു. രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. മറ്റെല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായി തുടരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രഭാനുവേട്ടൻ കത്ത് ചുരുക്കുന്നത്. വളരെയധികം സന്തോഷം വിവിധ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്. ആൽക്കഹോളിക് അനോണിമസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ അതിൻ്റെ ഗുണം ഒരുപാട് പേർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു ദീർഘമായ പ്രതികരണമാണ്. ആരാണ്?
0: പട്ടിപ്പുറത്തു നിന്നും ഗീതയും ചന്ദ്രികയും.
1: ഞായറാഴ്ച ചിരിയും ചിന്തയും എന്ന പരിപാടിയിൽ എല്ലിനോ പ്രതിഭാസം നേരിടുന്നതിനെ പറ്റിയും വൈദ്യുതി ഉപയോഗത്തെപ്പറ്റിയും കുടിവെള്ളക്ഷാമത്തെപ്പറ്റിയും ആമനത്താത്തയും കരുണനും ഇതിനെ ഹാസ്യരൂപത്തിലാക്കി എല്ലിനോ പല്ലിനോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച സ്കിറ്റ് സൂപ്പറായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. ഈ പരിപാടി അവതരിപ്പിച്ച ആമനത്താത്തക്കും കരുണനും പിന്നെ സ്കിറ്റിനെ നേർവഴിയിലെത്തിക്കുന്ന നമ്മുടെ എല്ലാമായ കുട്ടിരാമേട്ടനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും നമ്മുടെ ആ കാലിക പ്രസക്തിയുള്ള പരിപാടി ഇഷ്ടപ്പെട്ടു ഗീതക്കും ചന്ദ്രകയ്ക്കും എന്ന് ബോധ്യമാണല്ലേ.
0: അതെ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ കൂടാളി സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവപ്രിയ പ്രശാന്തിന്റെ വിശേഷങ്ങൾ അശ്വിനിയുമായി പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി അവതരിപ്പിച്ചു. ശിവപ്രിയക്കും ഒപ്പം അശ്വിനിക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: ജനകീയം എന്ന പരിപാടിയിൽ ഭിന്നശേഷിക്കാരിയായ ആര്യയെക്കുറിച്ച് നമ്മുടെ റേഡിയോ മലബാറിലൂടെ രാമകൃഷ്ണൻ സാറുമായി അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാതെ കേട്ട് പഠിച്ചുകൊണ്ട് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടൊരു ജോലി ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ആര്യയ്ക്കും ഒപ്പം റേഡിയോ മലബാറിനും അഭിനന്ദനം അറിയിക്കുന്നു.
0: തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത നാട്ടിലെ പാട്ട് എന്ന പരിപാടിയിൽ ഈ ആഴ്ച കുറെ ആളുകളുടെ വിവിധതരം വിശേഷങ്ങളും വിവിധ ഇനം പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഇതിൽ പങ്കെടുത്ത ശ്രോതാക്കൾക്കും ഒപ്പം റേഡിയോ മലബാർ ടീമിനും ഗീതയുടെയും ചന്ദ്രികയുടെയും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: സന്തോഷം ഗീത, ചന്ദ്രിക. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ചന്ദ്രഭാനുവേട്ടൻ തന്നെയാണ് വീണ്ടും എഴുതുന്നത്. ഗാന തരംഗത്തെ കുറിച്ചാണല്ലേ.
0: അതെ. സെപ്റ്റംബർ 12 രാവിലെ 9 മണിക്ക് ഒരേ സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ഗാന തരംഗം പരിപാടി വളരെ ശ്രദ്ധേയമായി. കമലദളം സിനിമയിലെ ഗാനങ്ങൾക്ക് കൃഷ്ണകുമാർ മാഷിന്റെ ആഖ്യാനം കൂടിയായപ്പോൾ രവീന്ദ്രൻ മാഷ് ചെയ്ത സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്ക് മുഴുവൻ ഒരു ക്ലാസിക് ടച്ച് ലഭിച്ചതുപോലെയായി. അത്തരം ഗാനങ്ങൾക്ക് ഇനിയൊരു പുനർജന്മം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: വളരെ സന്തോഷം ചന്ദ്രഭാനുവേട്ടൻ. നമുക്ക് ഈ ആഴ്ചയിൽ വന്ന എല്ലാ പ്രതികരണങ്ങളും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. സാധാരണ പ്രതികരണത്തിന് വലിയൊരു സമയം അപഹരിക്കുന്നത് നാടക നേരമായിരിക്കും. ഈ ആഴ്ച നാടക നേരത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളില്ല. കാരണം
0: നാടകത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നെല്ലിക്ക 2 ഭാഗത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച കേട്ടു. ഈ ആഴ്ച ഇന്ന് അതിന്റെ 2 ഭാഗമാണ്. ഒരു ഭാഗം കൂടിയുണ്ട്. 3 ഭാഗങ്ങളിലായി നെല്ലിക്ക 2 പൂർണ്ണരൂപം നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രത്യേകമായി ഞങ്ങൾക്ക് അയക്കണം. ഈ പ്രതികരണങ്ങളും നെല്ലിക്ക 2 അഭിനയിച്ച ആളുകളുടെ അഭിനയാനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ച കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുകൊണ്ട് നാടക നേരത്തിൽ ഇന്ന് നെല്ലിക്ക 2 പൂർണ്ണരൂപത്തിൻ്റെ 2 ഭാഗം കേൾക്കുക. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും

0: നന്ദി. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447683 6,
5: 9447371836,
4: 8078502836.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുഎസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നാലാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ഇആർ സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം, പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കാഴ്ചപ്പാടുകളെപ്പറ്റിയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചതെങ്കിലും ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സംഘടനകളെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി വ്യക്തമാക്കി.
2: बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो. इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें.
0: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക സാങ്കേതിക വിദ്യ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ 2 ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റൂക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അഞ്ച് ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X

0: ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിത സഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6ാം പതിപ്പിലും BKC ഭാരത് ഡയമണ്ട് ബോഴ്സിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംഷെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2ാം സ്ഥാനത്തും കൊല്ലം 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഒന്ന് പറയണ്ട അമിത, കൈയും കാലിലും ഭയങ്കര വേദനയാണ്.
2: അല്ല, തൈലവും കോയമ്പലും മണക്കുന്ന.
1: കൈയും കാലിലും ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് ഇങ്ങനെ എണ്ണ വരട്ടിയതാണ്.
2: വയസ്സും പ്രായമല്ല ആയിട്ടുണ്ടാവും കരുണ. നീ ഇനി അടങ്ങി ഒതുങ്ങി ഒടുങ്ങി ഇരുന്നു കേട്ടാ, ഇനി പണിക്കൊന്നും പോകാതെ നല്ല. എനിക്ക്
1: എന്താ അമിത പറയുന്നത്, എനിക്ക് വയസ്സായി.
2: പിന്നല്ലാണ്ട്
1: നിങ്ങൾ മാത്രം അങ്ങനെ പറയും കേട്ടാ, നാട്ടുകാരും അങ്ങനെ പറയില്ലല്ലോ.
2: അല്ലപ്പോ എനിക്കല്ലേ നീ തീരെ കയ്യല്ലാന്ന് പറയുന്നത്. കയ്യല്ലാന്ന് പറയുമ്പോ നമുക്ക് പ്രായത്തിന്റെ ആയിരിക്കൂലേ കരുണ കാണിക്കുന്നുണ്ടാവുക.
1: ഇതൊന്നും അല്ലപ്പ, ഞാനൊന്ന് ടൗൺ വരെ പോയിനേനു.
2: അല്ലപ്പ നീ ആദ്യമായിട്ട് ടൗൺ വരെ പോകുന്നത്? ഇനി മുന്നേലും നീ എത്ര പ്രാവശ്യം ടൗൺ വരെ പോയിന്? അപ്പഴക്കെല്ലാം വേദനയേനു.
1: അന്നേരം പിന്നെ ഓട്ടോറിക്ഷയിലും ബസ്സിലല്ലേ നമ്മൾ ഇങ്ങനെ പോക്ക് ടൗണിലല്ലോ.
2: പിന്നെ ഇതെങ്ങനെയാ പോയിനി? അപ്പൊ ഇന്ന് വാഹന പണി മുടക്കേനു, ഹർത്താലേനു?
1: അങ്ങനൊന്നുമില്ലപ്പാ.
2: പിന്നെന്നാ?
1: പിന്നെ കൊറേ ആയില്ലേ നടക്കലും ചെയ്തിട്ട്, കാലിനൊരു ആയാസെല്ലാം ആയിക്കോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്.
2: വ്യായാമത്തിന്റെ പേരില്ല. അപ്പൊ ബസ്സിന് പൈസ ഇല്ലായിട്ടൊന്നും അല്ല അല്ലേ? എന്റെ കരുണ, മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വാഹനങ്ങൾ ഉണ്ടാവുമ്പോ നീ എന്താ പിന്നെ അതിലൊന്നും കയറാണ്ട് നിന്ന് നടന്നു പോയെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. കാരണം നീ അങ്ങനെ വ്യായാമം ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. പെട്ടെന്നങ്ങനെ എനിക്കൊരു ദിവസം സുപ്രഭാതത്തിൽ വ്യായാമം ചെയ്യണം തോന്നിയേ.
1: അമിത, അങ്ങനെ നടക്കേണ്ടി വന്ന്.
2: അതാ ഞാൻ ചോദിച്ചേ കാരണം എന്നാന്ന്. ഇതേതാണ് കൊയമ്പം തൈലോ? ഇതെല്ലാം വലിയ പൈസ ഉണ്ടാ.
1: ഇത് നമ്മളെ അടുത്ത വൈദ്യരടുത്ത് വാങ്ങിയതാപ്പാ. ഇതിന് 350 rupees ഉണ്ട് രണ്ടിനും കൂടി. ആ
2: നല്ല ഏരിക്കല്ലേ?
1: നല്ല മണല്ലേ? കർപ്പൂരത്തിന്റെ മണോ?
2: ആ നല്ല ഉണ്ട്. കൊറച്ച് നടുവിന് പെട്ടാൻ എനക്ക് നീ ഒരു കുപ്പിയില് തരൂലേ?
1: ആ ഞാൻ എടുത്തു നോക്കാപ്പാ.
2: 350 rupees അല്ലേ? അല്ല കരുണ, എന്റെ ഒരു സംശയം, ഈ ടൗണിലേക്ക് ബസ്സിന് പൈസ എത്രയാ?
1: അങ്ങോട്ടും 10 rupees ഇങ്ങോട്ടും 10 rupees.
2: ആ 20 rupees. ഓട്ടോനാണെങ്കിലോ?
1: ഏറി വന്ന 50 rupees അങ്ങോട്ടും ഇങ്ങോട്ടും.
2: അതെല്ലോ 50 rupees. ഒന്നിക്ക് ബസ്സിന് പോണേനു, നീ അല്ലെങ്കിൽ ഓട്ടോന് പോണേനു. നീ രണ്ടിനും പോകാണ്ട് നടന്ന്. എനിക്ക് എത്ര പൈസ നഷ്ടായി
1: അമിത. ഇതെല്ലാം വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: ഈ വൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങണ്ട പൈസ ആയില്ലേ? ഈ എനിക്ക് വല്ല ബസ്സിനോ ഓട്ടോനോ പോയിട്ടാണെങ്കിൽ ഇത്ര പൈസ ആവുകയോ കാരണ?
1: നിങ്ങൾ ബസ്സിന്റെ കാര്യം മാത്രം പറയറ്.
2: അതേനു,
1: ബസ്സിലെല്ലാം കേറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിക്കും തിരക്കല്ലേ, അതിലെല്ലാം എങ്ങനെയാന്നിപ്പൊ പിടിച്ചും
2: തൂങ്ങിട്ടുള്ള എത്തൂലേ? ഈ നടന്നു പോകണ്ടത്ര ഇതുണ്ട് എനിക്ക്.
1: ഇപ്പൊ അങ്ങനെ കേറിക്കൂടാന്ന്?
2: അതാ അവര് പറഞ്ഞ എനിക്ക് മാത്രം കേറുന്നു. ബോർഡ് വെച്ചിട്ടുണ്ടാ?
1: ഈ പെണ്ണുങ്ങള് പേപ്പറൊന്നും വായിക്കില്ലോളി.
2: നീ എന്തെങ്കിലും പിറുവിറുക്കുന്നേ?
1: ഒന്നുമില്ല അമിത.
2: കാര്യം പറയണ്ട കരുണ.
1: നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 350 rupees ചെലവാക്കുന്നെടുത്ത് 50 rupees കൊണ്ട് കാര്യം നടക്കൂലെന്ന്. നിങ്ങള് പറഞ്ഞല്ലോ നേരെ തന്നെയാണ്, നിങ്ങളിപ്പ എന്നെ ഈ ജീവനോടെ കാണണ്ടല്ലോ. അതെന്നെ മഹാഭാഗ്യം കരുതിക്കോ.
2: ഈ 350 നീ ജീവനോടെ കാണലും എന്നാ തമ്മിൽ ബന്ധോ?
1: അതെല്ലാം ഉണ്ടെന്റെ അമിത, ഭയങ്കര ബന്ധാണ്.
2: അല്ലപ്പ ഇവനെന്തെന്ന് പറയുന്ന ഒരു വിവരം ഇല്ലാത്ത വർത്താനം പറയുന്നു.
1: എന്റെ അമിത, ഇപ്പൊ ബസ്സിൽ എന്ന് പറഞ്ഞാല് റീലെല്ലാം തട്ടിട്ട് അങ്ങ് കേറാൻ കയ്യില് പോലു.
2: റീല
1: ബസ്സിൽ റീലെല്ലാം ഉണ്ടെന്നാണ് ആൾക്കാര് പറയുന്നത്.
2: റീലായിരിക്കും, ഗിയറായിരിക്കും. നീ എന്ത് നീ
1: പറയുന്നത്? അതല്ലേ ഞാൻ ബസ് കയറിയ, എല്ലാരും പറയുന്നുണ്ട് റീലെല്ലാം തട്ടിയിട്ട് കയറാൻ കയ്യില്ല, നിങ്ങള് നടന്നിട്ടാട്ടം പോയിക്കോന്ന് പറഞ്ഞു. എന്റെ അമിത, ബസ് പോകുമ്പോ കുണ്ടിലും കുയിലെല്ലാം പോകുമ്പോ തട്ടി മുട്ടലും ചെയ്യില്ലേ?
2: പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ റോഡല്ലേ കാരണം, കുണ്ടേ ഉള്ളു.
1: പിന്നെ അതിന്റെ അകത്ത് കയറിയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ.
2: അതെ, തട്ടലും മുട്ടലും ബീകലും പിടിക്കലും ഒന്നും പറയണ്ട.
1: അതുകൊണ്ട് തന്നെയാ ഞാൻ കയറാനെ. അങ്ങനെ തട്ടും മുട്ടലും ചെയ്ത് കഴിഞ്ഞാല് റീല് പിടിക്കൂലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ സംഭവം
2: ഒന്നും.
1: ഇപ്പൊ ഒരാളെ റീല് പിടിച്ചിട്ട് അയാളിപ്പോ ജയിലല്ലേ ഉള്ളു.
2: റീല് പിടിക്കുവാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, നീ തെളിച്ച കാര്യം പറയണ.
1: ഈ ആമിത്, ഞാനിപ്പ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കു എന്റെ അപ്പാ? ഇതെല്ലാം റീലില്ലേ റീല്?
2: എനിക്ക് മനസ്സിലായി റീല്. ഞാൻ എന്താ പുള്ളന്മാർ റീൽ എടുക്കുമ്പോ ഞാൻ അവിടെ പോയിട്ട് പാട്ടിൽ പാടുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അത് പക്ഷെ ഇങ്ങനെ നീ റീല് പിടിക്കുവാ റീല് പിടിക്കുവാ അതാ തിരിയുന്നില്ലാത്ത എനിക്ക്.
1: തട്ടും മുട്ടയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പഴ് റീല് വരൂ.
2: അതെയാ? അപ്പൊ ഇനി നമുക്കൊന്നും ബസ് കയറാൻ പറ്റൂല?
1: നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ലപ്പാ.
2: ഓ, ആണുങ്ങൾക്കേ പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല.
1: അങ്ങനെയാന്ന് കാണുന്നു. ഞാൻ ടൗണിന്ന് ബസ് കയറാൻ നിന്നാന്ന്. അപ്പൊ എന്റെ അടുത്തുള്ള ആള് പറഞ്ഞു, നിങ്ങളാ തിരക്കുള്ള ബസ്സിലൊന്നും കേറണ്ട, റീലിൽ കയറ്റി കളി എന്ന് പറഞ്ഞു.
2: റീലെടുത്ത് എനിക്ക് വൈറലാവാ. പിന്നെ നിനക്ക് എന്ത് പോയി? ഓ, നിന്നെ വൈറലാക്കാണ്ടിരിക്കാൻ പറഞ്ഞിരിക്കൂ.
1: ഇത് വൈറലല്ല, ജയിലാവുക. നിങ്ങൾ പത്രത്തിലെ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ?
2: ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ഇപ്പൊ പേപ്പർ വായിക്കേയില്ല മോനെ. ഒന്നാമതേ എനിക്ക് കണ്ണു കാണില്ല. പിന്നെ എന്തിനാ വായിക്കുന്നത്? അതിലേതെങ്കിലും ഒരു നല്ലൊരു വർത്തമാനം ഉണ്ടായില്ലേ?
1: പറഞ്ഞ നേരാണ്. വായിക്കാലും കുത്തും കൊലയും എന്തൊന്നും പറയണ്ടല്ലേ?
2: അതുകൊണ്ട് ഞാൻ വായിക്കലേയില്ല. അല്ല, ഈ റീലും പത്രവും എന്നാന്ന് നീ തെളിച്ചു പറഞ്ഞിട്ട് കാര്യം?
1: അതിപ്പോ ഞാനെങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുവാ? ഇതിന്റെ എല്ലാം വിശദമായിട്ട് അറിയുന്ന ഒരാളുണ്ട്.
2: ആരാ?
1: കൂട്ടിരാമാട്ടെ.
2: ഓ കൂട്ടിരാമാട്ട്, എല്ലടോ ഓറേഡി പോയിനി.
1: ഓറെന്തോ ടൂറെല്ലായിട്ട് പോയതാന്നു, സ്കൂളിലെ കുട്ടികളെല്ലാം കൊണ്ടിട്ട് എന്തോ സ്റ്റഡി ടൂറാ.
2: അങ്ങനെ
1: പോയതാന്നാ പറയുന്ന കേട്ടെ.
2: റീൽ എടുക്കാൻ പോയതൊന്നും ഇരിക്കില്ലല്ലോ.
1: അമ്മോ, അനക്കതൊരു സംശയമുണ്ട്, നമുക്ക് നേരിട്ട് ചോദിച്ചോക്കാം.

0: വരണം വരണം, രണ്ടുപേരുണ്ടല്ലെന്ന്.
1: അല്ല കുട്ടി രാമാട്ട, ഇതെന്തൊരു
0: പോക്കെന്താ നടക്കാൻ? എന്തോ വിഷമം പോലെ കയറണം.
1: അത് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിനേനോ
2: കുട്ടി രാമാട്ട? രാവിലെ നടക്കാൻ ഇറങ്ങിയൊന്നും അല്ല ഇവേ. നീ മിണ്ടാണ്ടിക്ക, ഞാൻ ഇവന്റെ വീട്ടിൽ പോകുമ്പോ ഞാൻ കണ്ട കഴിച്ചെന്ന് അറിയാ കുട്ടി രാമാട്ട?
0: എന്ത് കഴിച്ചാ കണ്ടത്?
2: ഇവൻ കോയമ്പിട്ട് തടങ്ങുന്നു കാലി. ഇവൻ എന്ത് ചെയ്തെന്നറിയാ? ഇവന്റെ വീട്ടിന്ന് നേരെ ടൗണിലേക്ക് നടന്നു പോയി പോലും. എന്റെ കുട്ടിരാമാട്ട, ഇവനെപ്പോഴത്തെ പൊട്ടൻ ഏതെങ്കിലും ഭൂലോകത്തുണ്ടോ ഞാൻ അറിയില്ല. ഇവേ 10 രൂപ കൊടുത്തിട്ട് പോണ്ട സ്ഥാനത്ത് 350 രൂപ ചെലവാക്കിട്ടാ വരുന്നത്. കൊയമ്പ് വാങ്ങിട്ട് ഇവൻ നടന്നു പോയി പോലു. എന്നിട്ട് വൈദ്യന്റെ അടുത്ത് പോയിട്ട് കൊയമ്പും വാങ്ങിട്ട് വന്ന് 350 രൂപയ്ക്ക്.
0: നടന്നു പൈസ ലാഭിക്കാൻ വേണ്ടി അല്ലെ? 10 രൂപയും 50 രൂപയും ലാഭിക്കാൻ വേണ്ടി നടന്നു. അതിന് കാല് വേദനിച്ചപ്പോ അത് മാറ്റാൻ വേണ്ടി 350 രൂപ കൊടുത്തിട്ട് കുഴമ്പ് വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഭൂലോക പൊട്ടനാണ് കരുണൻ എന്ന് ആമിനത്തയുടെ വിലയിരുത്തൽ. എന്താ കരുണൻ എന്താ പറയാനുള്ളത്?
1: കണ്ട കുട്ടിരാമട്ട, ഈ ആമിത്ത് ഇങ്ങനെ വെറുതെ എന്നെ കുറവായി കൊണ്ടുക്കുക. അല്ല കുട്ടിരാമട്ട, നമുക്ക് കുറച്ച് നാള് ജീവനോട് ഇരിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ?
0: അതെ,
1: അതുകൊണ്ട് ഞാൻ കുറച്ച് നടന്നാണ്.
0: അപ്പൊ നടന്നാല് ജീവനോട് കുറെ കാലം കൂടി ജീവിക്കുന്ന തുടരാന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതെങ്ങനെ കിട്ടി?
2: പേപ്പറിലുണ്ട് പോലും കുട്ടിരാമട്ടല്ലോ.
0: ആണോ കരുണാവരാ?
1: അല്ല കുട്ടിരാമട്ട, ഇപ്പൊ റീൽ എടുത്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, ഒരാൾ ജയിലെല്ലാം പോയിട്ടില്ലേ?
0: അതെ.
1: അപ്പോ ബസ് കയറാൻ നിന്ന് എന്റെ അടുത്ത് നിന്ന് ആള് പറഞ്ഞു, നിങ്ങൾ തിരക്കുള്ള ബസ്സിലൊന്നും കയറണ്ട, ചിലപ്പോ റീല് പിടിച്ച കളിയോ, നിങ്ങൾ നടന്നിട്ട് അറ്റം പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ച് തിക്കും തിരക്കിലും പെട്ടിട്ട് ഇനി ആടിയടിയും തട്ടിയിട്ട് റീലായി പോണ്ട, നടന്നിട്ട് നമുക്ക് നമ്മളെ ജീവനല്ലേ വലുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് നടന്നു വീട്ടിലേക്ക്.
0: നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയുടെ ഒരു പേടി കൊണ്ടാണ് കരുണൻ ഇങ്ങനെ തീരുമാനിച്ചത്.
1: ആണ്,
0: അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കരുണ? ബസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുജന യാത്ര വാഹനമാണ്, അതിലെല്ലാവരും കയറും അല്ലേ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമുള്ളവരൊക്കെ കയറും. അപ്പൊ അതുകൊണ്ട് ബസ് ഇരുന്നിട്ട് മാത്രമല്ല, കുറെ ആൾക്കാർ നിന്നിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക്കൽ റൂട്ടിലൊക്കെ കുറെ അധികം ആളുണ്ടാവുമ്പോൾ പരസ്പരം സ്പർശിക്കുകയൊക്കെ ചെയ്യും. അത് ഒരു പ്രത്യേക റീലെടുത്ത് അല്ലേ, വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അതിൽ വിഷമം തോന്നിയ ഒരാൾ വളരെ ദാരുണമായിട്ട് മരിച്ചു. അതാണല്ലോ പുതിയ സംഭവം. അതുകൊണ്ട് ഇനി ബസ്സിലേ കയറുന്നില്ലെന്നാണ് ആമിനത്ത നമ്മുടെ കരുണാകരൻ തീരുമാനിക്കുന്നത്.
2: ജീവനില്
1: പേടിയില്ലാത്ത ആൾക്കാരുണ്ടാവുക നാട്ടില്?
2: അതില്ലപ്പാ, ഇതിങ്ങനെ ഇക്കട്ടെ കുട്ടിരാമാട്ട, നിരപരാധിയാന്ന് വേക്ക. ചില ആൾക്കാരുണ്ട് നിരപരാധികളല്ലാത്തവരുണ്ടല്ലോ, കുറച്ച് ഞരമ്പ് രോഗികളുണ്ടല്ലോ, അന്നെ പോലത്തെ സുന്ദരികളെല്ലാം കേറുമ്പോ ഇവർക്ക് ഒരളക്കം വരാനുണ്ടല്ലോ.
1: എങ്ങനെ?
0: ആമിനത്ത പറഞ്ഞത് ശരിയാണ്, പല തരത്തിൽ അസുഖമുള്ളവരുണ്ടാവും അല്ലേ. നമ്മള് സമൂഹത്തിൽ സ്ത്രീകളെയും മറ്റുള്ളവരെയൊക്കെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. തിരക്ക് പിടിച്ച വാഹനങ്ങളിലൊക്കെ ആ തിരക്കിനെ ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരക്കാർക്കെതിരെ കരുതിയിരിക്കേണ്ടത് നല്ലതാണ്. അത് കരുതിയിരിക്കേണ്ടതും പ്രതികരിക്കേണ്ടതൊക്കെ അത് അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ നേരത്തെ പറഞ്ഞ റീലിന്റെ റീച്ചിന് വേണ്ടി അല്ലെ, ഒരു പ്രശസ്തരാവാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് നിരപരാധികളാണെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല, അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും. അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് അല്ലേ. യഥാർത്ഥത്തിൽ ഇതുപോലെ ഉപദ്രവിക്കുന്ന കേസുകളും ധാരാളം ഉണ്ട്, അതിൽ ചിലർ ഇതുപോലെ നിരപരാധികളാവും. അപ്പൊ അതുകൊണ്ട് ഈ വാഹനം തന്നെ ബഹിഷ്കരിക്കും എന്ന തീരുമാനത്തിലേക്ക് കരുണൻ എടുത്ത് ചാടരുത്.
2: പാവം ബസ് മുതലാളിമാരെല്ലാം കഷ്ടപ്പെട്ട് പട്ടിണിയായി പോലെ.
1: അതെയാ,
2: പിന്നെന്താ?
1: അല്ല അമിൻത, അപ്പൊ ഇനെന്നാ ഒരു സൊല്യൂഷൻ വേണ്ടേ?
2: സൊല്യൂഷൻ?
1: അപ്പൊ അതിനങ്ങനല്ലേ പറയാ? അല്ല കുട്ടിരാമട്ട,
0: പരിഹാരം എന്നാണ് ഉദ്ദേശിച്ചത് അമിനത്ത.
2: ഓ എന്റെ കരുണ, നീ എന്തിനാ കുട്ടിരാമാനോട് ചോദിച്ചിട്ട് ഓർ വിഷമിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞേരൂലേ പരിഹാരോ.
1: അതെയാ,
2: പിന്നെന്താ?
1: നിങ്ങൾക്ക് ഇതെല്ലാം അറിയാനോ?
2: പിന്നെ എനിക്ക് നേരിട്ട് എന്നോട്
1: ചോദിച്ചാ പിന്നെ നമുക്ക് ഇടം വരെ നടക്കേണ്ട ആവശ്യം ഉണ്ടേനാ?
2: അത് നീ ഇക്കാര്യം എന്നോട് നീ പറഞ്ഞിടങ്ങാൻ ഞാൻ പറഞ്ഞേരേനു.
1: നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഇപ്പൊ നടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം.
2: ഞാൻ പറയുന്ന കേക്ക് പരിഹാരം. സ്കൂൾ ബസ്സിലാരാ കയറല്?
1: സ്കൂൾ കുട്ടികള്?
2: സ്കൂൾ കുട്ടികളാണല്ലോ. ലൈൻ ബസ്സിലാരല്ല കയറല്?
1: നാട്ടുകാരെല്ലാരും കയറും.
2: നാട്ടുകാരെല്ലാം കയറുമല്ലോ. അതിനൊരു പരിഹാരം ഉണ്ട്.
1: എന്ത് പരിഹാരം?
2: ആണുങ്ങൾക്ക് വേറെ ബസ്, പെണ്ണുങ്ങൾക്ക് വേറെ ബസ്. അങ്ങനെ ആക്കിയ പ്രശ്നമുണ്ടോ? അല്ലടാ, തീവണ്ടിയിലല്ലോ വേറെ തന്നെ ഇല്ലേ, സ്ത്രീകൾക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ?
1: ഡിപ്പാർട്ട്മെന്റ് അല്ലേ അമിൻത, കമ്പാർട്ട്മെന്റ്. കമ്പാർട്ട്മെന്റ്?
2: അതെ, എന്തോ മെന്റ് ആയിക്കോട്ടെ, അവർക്ക് അതുണ്ടല്ലോ.
1: അതുണ്ട്.
2: അതുപോലെ നമുക്ക് ബസ്സിൽ വാക്കണമെന്ന്.
1: അല്ലപ്പാ, അത് ബസ്സിലുണ്ടല്ലോ, മുന്നിൽ നിങ്ങൾക്ക് തന്നിട്ടില്ലേ?
2: അങ്ങനെയല്ല, അത് കുറച്ച് സ്ത്രീകൾ മുന്നിലിരിക്കുക അങ്ങനെയല്ലേ, ഇത് അങ്ങനെയല്ല. സ്ത്രീകൾക്കായിട്ട് ഒരു ബസ്,
1: വേറെ തന്നെ ബസ് ഇറക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്നു.
2: ആന്നേ, സ്ത്രീകൾക്ക് വേറെ തന്നെ ബസ്, പുരുഷന്മാർക്ക് വേറെ തന്നെ ബസ്. തട്ടലുമില്ല, മുട്ടലുമില്ല, സുഖമായിട്ട് പോയിട്ട് വരാം.
1: അതെല്ലാം നടക്കുന്ന കാര്യം രാമിൻ താ.
2: ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും.

0: ആഗ്രഹിക്കണമെങ്കിൽ നടക്കണം കരുണ.
1: അല്ല അങ്ങനെ നടക്കും എന്റെ കുട്ടിരാമട്ട.
2: അതായത് ആമിനത്ത് പറഞ്ഞത് ഒരു സാങ്കേതികമായ പരിഹാരമാണ്. നമ്മളൊരു പുതിയ പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് തീരെ അത് പ്രായോഗികമേ അല്ല. നമ്മളിപ്പോ എലിയെ പേടിച്ചില്ലം ചുടുക എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ്. ഇപ്പം നമ്മളിപ്പം ഉപദ്രവിക്കുന്ന ആളുകളെ പേടിച്ചിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ബസ്, പുരുഷന്മാർക്ക് മാത്രമായിട്ടൊരു ബസ് എന്നുള്ളത് തീർത്തും പ്രായോഗികമേ അല്ല. നമ്മള് ഈ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ളൊരു വിവേചനമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യത്തിലും തുല്യത അല്ലേ?
1: എല്ലാം ഇംഗ്ലീഷിൽ എന്തോ പറയാനല്ലേ, എന്ത് ഇക്വാലിറ്റിയാണ്,
2: ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ ഒരു സമത്വം, സ്ത്രീ പുരുഷ സമത്വം നമ്മൾ പറയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് അത് മറക്കാൻ പാടില്ല അല്ലേ? ഇതുപോലെ പുരുഷന്മാർ മാത്രം കയറുന്ന ഒരു വാഹനം, സ്ത്രീകൾ മാത്രം കയറുന്ന വാഹനം എന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ പ്രായോഗികമേ അല്ല. അമിനത്ത താൽക്കാലിക പരിഹാരം മാത്രമാണത്. അതുകൊണ്ട് കരുണാകരൻ ബസ്സിൽ കയറുന്നതിനും പേടിക്കണ്ട. നമ്മള് മാന്യരായിട്ട് അല്ലേ, നമ്മളെ മനസ്സും അതുപോലെ പ്രവൃത്തിയും ശുദ്ധമായിക്കൊണ്ട് എവിടെയും യാത്ര ചെയ്യാം. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യാത്ത ആളുകളും ഉണ്ടാവണം എന്നാണ് ഈ ചില സംഭവങ്ങൾ നമുക്ക് തരുന്ന ചില പാഠം. ഓരോ സംഭവങ്ങളും ഓരോ പാഠങ്ങളായിരിക്കണം.
0: പാഠം പഠിച്ചാലേ നല്ലത്
1: നമുക്കും എല്ലാവർക്കും.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ചു വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് ശ്രീനിധി. ഞാൻ വരുന്നത് എടയന്നൂരിൽ നിന്നാണ്. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു വിദ്യാർത്ഥി.
0: എങ്ങനെയാണ് ശ്രീനിധി, പഠിക്കാൻ മിടുക്കനാണോ?
1: കുഴപ്പമില്ല.
0: നമുക്ക് ഒരുപാട് പാട്ടുകളായിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളത്. ഏത് പാട്ടാണ് ആദ്യം കേൾപ്പിക്കുന്നത്?
1: ഞാൻ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പാട്ട്.
0: എം ജി ശ്രീകുമാർ പാടിയ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ശ്രീനിധി പാട്ട് പാടുവോ?
1: പാടലില്ല.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം ആദ്യം തന്നെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി പാട്ടുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഏത് പാട്ടാണ് അടുത്തത് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: വരമഞ്ഞളാടിയ നന്നെ, പ്രണയവർണ്ണങ്ങളിലെ പാട്ട്.

0: ശ്രീനിക്ക് പാട്ട് പാടാറില്ല എന്ന് പറഞ്ഞു. വീട്ടിലാരെങ്കിലും പാടാറുണ്ടോ?
1: വീട്ടിൽ അനിയത്തി പാടും, അച്ഛനും പാടും,
0: ചെറുതായിട്ട് പാടും.
1: രാവിലെ എണീച്ചാല് അടുക്കളയെന്നല്ല അമ്മേന്റെ എല്ലാം ചെറുങ്ങനെ കേൾക്കാം. രാവിലെ ചിലപ്പോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ചിലപ്പോ ഏതെങ്കിലും വഴി കേട്ടാല് പിന്നെ അത് തന്നെയാണ്.
0: പാചകം ചെയ്യുന്നത് പാട്ട് കേട്ടിട്ടാണ് അമ്മ അല്ലേ?
1: അല്ല, അങ്ങനെയല്ല. അമ്മ ചിലപ്പോ രാവിലെ എണീച്ചാല് സ്ക്രോൾ ചെയ്യുമ്പോ എന്തെങ്കിലും പാട്ട് കേട്ടുകഴിഞ്ഞാല് പിന്നെ അന്നത്തെ പാട്ടാ തന്നെ.
0: ഓക്കെ, ഇനി അടുത്ത പാട്ട് ഏതാണ്?
1: പൂവേ പൂവേ തന്നെ.
0: ദേവദൂതൻ എന്ന ചിത്രത്തിലെ പാട്ടല്ലേ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: എനിക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.

0: ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോഴ്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025 9000017.

0: 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ശ്രീനിധി, പാട്ട് കൂടുതലായിട്ടും എങ്ങനെ കേൾക്കുന്നത്? ഫോണിലാണോ അതോ ടിവിയിലാണോ കേൾക്കുന്നത്?
2: എന്റെ വീട്ടില് ഹോം തിയേറ്റർ ഉണ്ട്, അച്ഛനാക്കി തന്നെ. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുമ്പോ ഞാൻ വെക്കും പാട്ട്. പിന്നെ പറയുമ്പോ അമ്മ ഭയങ്കര പണിയെടുപ്പിക്കല.
1: എന്ത് പണിയാ എടുപ്പിക്കുന്നത്?
2: വീട്ടിൽ നിന്ന് അടിച്ചു വാരലി, തുടപ്പിക്കൽ, ഇതെല്ലാം സ്ഥിരമായിട്ട് ഞായറാഴ്ച ദിവസം അമ്മ ചെയ്യിപ്പിക്കുന്നതാണ്. അന്നേരം ഫോൺ എടുക്കും, പാട്ട് വെക്കും, ഒച്ചത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന.
1: അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ് പണി ചെയ്യുന്നത്. ശ്രീനിധി നന്നായിട്ട് ക്ലീൻ ആക്കും വീടൊക്കെ?
2: ആ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി.
1: അമ്മ ഇനി പാചകം കൂടി പഠിപ്പിച്ചിരുന്നുണ്ടോ?
2: ഇല്ല,
1: പാചകത്തിലേക്ക് വന്നിട്ടില്ല. ക്ലീനിങ് ആണ് ഏറ്റവും.
2: നടുവേദനയും കൈവേദനയിലായോണ്ട് അമ്മ പറഞ്ഞ് ചെയ്തരും. അങ്ങനെ സഹായം നമ്മളും ചെയ്ത് കൊടുക്കണ്ടേല്ലേ?
1: അതെ,
2: അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
1: അത് നല്ലൊരു മോനാണ് ശ്രീനിധി, അമ്മയ്ക്ക് ഒരു ഹെൽപ്പാണ്. ഓക്കെ ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ്?
2: അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട്.
1: അദ്വൈതം എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ആർക്കെങ്കിലും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: അച്ഛനോട്.
1: അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്?
2: അച്ഛൻ ഇങ്ങനത്തെ പാട്ടൊക്കെ വെക്കുക. ശനിയാഴ്ച അച്ഛന്റെ പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ കാറിലെല്ലാം പോകുമ്പോൾ ഇങ്ങനത്തെ പാട്ട് വെക്കുക.
1: കൂടുതലായിട്ട് ഈ പാട്ടാണ് കേൾക്കുന്നത്, മെലഡി സോങ്.
2: അങ്ങനെ അതുകൊണ്ട് ഈ പാട്ടിനോട് ഞങ്ങൾ ഇഷ്ടമായി.
1: കാറിൽ ഇങ്ങനെ കേൾക്കുമ്പോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര രസാണല്ലേ. കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്നതാണോ ശ്രീനിധി?
2: പിന്നെ
1: ഇഷ്ടമാണ് യാത്രയോട്. ദൂരയാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ?
2: ഓ,
1: ഒരുപാട് പോയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കണ്ടേ?
2: ആ, കേൾക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: കറുത്ത പെണ്ണേ എന്ന് പറഞ്ഞ
0: തേന്മാവിൻ കുമ്പത്തി എന്ന ചിത്രത്തിലെ പാട്ടല്ലേ. മോഹൻലാല് ശോഭനയും ഒക്കെ അഭിനയിച്ച നല്ല കോമഡി ചിത്രമായിരുന്നു അത്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛന്റെ അമ്മ, അച്ഛമ്മ.
0: അവരെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് പ്രശാന്ത്, അമ്മേന്റെ പേര് ബിജിന, അനിയത്തിന്റെ പേര് ശിവപ്രിയ, അച്ഛമ്മേന്റെ പേര് രോഹിണി.
0: എങ്ങനെയാ അമ്മമ്മ നന്നായിട്ട് പാട്ട് ആസ്വദിക്കാറുണ്ട്?
1: KPIC ഗാനങ്ങള്,
0: അതിനോട്
1: പറയൂ. അച്ഛമ്മക്ക് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ അത് വെക്ക്, അങ്ങനത്തെ പാട്ട് വെക്ക് എന്ന് പറയും. അച്ഛമ്മക്ക് അങ്ങനത്തെ ഇഷ്ടം.
0: ഓക്കേ, അപ്പൊ വെച്ചു കൊടുക്കാറുണ്ട്.
1: ഓ,
0: ശ്രീനിധിക്ക് എങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടം?
1: എനക്ക് മെലഡി പോലത്തെ പാട്ടിലാണ് ഇഷ്ടം.
0: അടിച്ചുപൊടി പാട്ട്
1: അങ്ങനെ കുറവ് തന്നെയാണ് ഉണ്ട്. അതിന്റെ ആ ഒരു മൂഡ് വരുമ്പോ ആ പാട്ട് കേൾക്കും.
0: ആ പാട്ട് കേൾക്കും. അപ്പൊ ശ്രീനിധിക്ക് പഴയ പാട്ടുകളാണോ താല്പര്യം, അത് പുതിയ പാട്ട് കേൾക്കാനാണോ?
1: രണ്ടും ഉണ്ട്. പഴയ പാട്ട് തന്നെയാണ്. പിന്നെ ആ പഴയ ചെമ്പൂപേ എന്നെല്ലാം പറഞ്ഞ പാട്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ MG ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ടാണ് ഇത്. സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്. പാട്ട് കേൾപ്പിക്ക.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ്?
1: ശ്രീരാഗമോ എന്ന് പാട്ട് കൊടുക്കുക.
0: പവിത്രം എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ശ്രീരാഗമോ എന്റെ ഫ്രണ്ട്സിനെല്ലാം കൂടെ.
0: ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ ശ്രീനിധിക്ക്?
1: ഞാൻ പോയടത്തിൽ എനിക്ക് ഫ്രണ്ട്സ് ആക്കിട്ട് തന്നെ വരുത്ത്.
0: അത് ശരി, നല്ല സംസാരമാണ്. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് ആയി പോവല്ലേ?
1: ആയിരിക്കും.
0: എങ്ങനെ, ആദ്യം തൊട്ട് കൂടെ പഠിച്ചവരുണ്ടോ? അല്ലെങ്കിൽ
1: അങ്ങനെയില്ല. എന്നെ ഇവര് മൂന്നാല് സ്കൂളിലേക്ക് മാറ്റി ചേർത്തിന്. ഞാൻ ആദ്യം എൽ കെ ജി ഒരു സ്കൂളിൽ പഠിച്ച്, യു കെ ജി വേറെ, പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി. നമ്മുടെ വീട് താമസം മാറി പുതിയ വീടായാലും നമ്മളെ ഇടയനൂർ പോയി ഇടയനൂർ സ്കൂളായി.
0: ഒരുപാട് സ്കൂളിങ്ങനെ കടന്നു മറിഞ്ഞു
1: വന്നവനാണ്. അതില് കാനാട് സ്കൂളിൽ പഠിച്ച നാലഞ്ച് കുട്ടികൾ ഇപ്പോ പ്ലസ് ടു വരെ ഉണ്ട്.
0: അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്?
1: അങ്ങനെയൊന്നല്ല,
0: എല്ലാരും ഫ്രണ്ടാണ്.
1: എന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ അഭിഷേക്, നടുവനാട വീട്, പിന്നെ ഒരു ശ്രീവിഷ്ണു, സുഷൻ ബാബു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്.
0: അപ്പൊ അവർക്ക് ഇരിക്കട്ടെ ഈ പാട്ടല്ലേ.
1: ആ

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാറിഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. അടുത്ത പാട്ട് പറഞ്ഞു.
1: ബന്ധുക്കൾ ശത്രുക്കൾ തന്നെ, ബന്ധുവാരി ശത്രുവാരി തന്നെ പാട്ട്.
0: ആ പാട്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്?
1: അതെന്റെ കുടുംബത്തിൽ, നമ്മളെ നാട്ടിലും കുടുംബത്തിൽ എല്ലാവർക്കും.
0: ആരാണ് ബന്ധു ആരാണ് ശത്രു എന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നല്ലേ. അപ്പൊ ആ പാട്ടാണ് കേൾക്കേണ്ടത്. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫാമിലിക്കും അതുപോലെ നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ്.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധിയുടെ അടുത്ത പാട്ട് കേൾക്കാൻ നമുക്ക് ഏത് പാട്ടാണ്?
1: പടയാത്ര എന്നാണ് പാട്ട്. അതൊരു യാത്രാ അനുഭവങ്ങൾ കിട്ടുന്ന പാട്ടാണ്.
0: യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രീനിധി അല്ലെ. എവിടൊക്കെ പോകാനാണ്? കുറച്ച് ദൂരേക്കാണോ അതോ ഫാമിലി ആയിട്ട് പോകാനാണോ ഒറ്റക്കാണോ യാത്ര ഇഷ്ടപ്പെടുന്നത്?
1: ഇഷ്ടം.
0: ദൂരെ പോയ സ്ഥലം എവിടെയാണ്?
1: കുറേ സ്ഥലത്ത്.
0: എങ്ങനെയാ, ഫാമിലിയുടെ കൂടെയാണോ പോയത്?
1: ഫാമിലി മാത്രല്ല, ഞാൻ അത്യാവശ്യം ചെറിയ ചെറിയ പാക്കേജും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. സ്കൂളില്ലാത്ത ദിവസമെല്ലാം അവരപ്പുറം പോയിട്ടുണ്ട്. വൺ ഡേ ട്രിപ്പിനെല്ലാം പോകാൻ വിടലുണ്ട്.
0: ഈ പാക്കേജ് എന്ന് പറയുന്നത്
1: ടൂർ പാക്കേജ് എല്ലാം ചെയ്യുന്നതാണ്. അത്യാവശ്യ ഘട്ടത്തിൽ ആര് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ എല്ലാം പോകുന്നതിൽ അങ്ങനത്തെ എല്ലാം പോക്കുണ്ട്.
0: അവരുടെ കൂടെ ശ്രീനിധി പോവാറുണ്ട് അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട്. ടൂർ പാക്കേജ് എന്നൊക്കെ പറയുമ്പോഴേ ഇത്ര ചെറുപ്പത്തിലൊക്കെ അതെല്ലാം
1: എനിക്ക് ആകർഷണമായി മാറിയത് എന്റെ അച്ഛന്റെ വണ്ടിയും മേഖലയിലും കണ്ടിട്ടാണ്.
0: അച്ഛൻ എങ്ങനെയാണ്? എന്താ, ഡ്രൈവറാണോ?
1: അച്ഛൻ ഡ്രൈവറാണ്. പിന്നെ എന്റെ വീട്ടിൽ ചെറുപ്പം മുതലേ വണ്ടിയും കാര്യങ്ങളിലാണ്. അപ്പൊ ഇതെല്ലാം കണ്ട് വളർന്നിട്ട് നോക്കുമ്പോ വണ്ടി ഓടിക്കാച്ചും തരൂല, എത്ര ചോദിച്ചാലും വണ്ടി ഓടിക്കാൻ തരില്ല.
0: പ്രായതല്ലേ,
1: അന്നും ഇറ്റന്ന് ഓടിപ്പിച്ച് പഠിപ്പിച്ചാലും എന്നാലും അച്ഛൻ തരൂല. പക്ഷേങ്കില് വണ്ടി ചെലപ്പോ മണ്ണലം പിടിച്ചു കഴിഞ്ഞാല് അത് കഴുകണോ, അതിനെ കുട്ടപ്പനാക്കണോ, ആ ഒരു
0: വണ്ടിയോടുള്ള ക്രേസ്,
1: ആ ഒരു ക്രേസ് തന്നെയാണ് ഈനെല്ലാം എത്തിച്ചത്.
0: ഓക്കെ, നമുക്ക് ഇപ്പോ നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്നവരാണ് എല്ലാവരും ഉണ്ടാവുക അല്ലെ. അപ്പൊ ശ്രീനിധിക്ക് അതൊരു ഫ്രണ്ടാണ്. ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അച്ഛൻ?
1: അച്ഛൻ ടിപ്പറാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലെല്ലാം എർത്തുമോസ് പ്രസാദ് എർത്തുമോസ് എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂരാത്ത് ചെയ്യുന്നതാണ്. പിന്നെ അച്ഛന്റെ ചങ്ങായിമാർക്കെല്ലാം ഇങ്ങനത്തെ ടൂറിസ്റ്റ് വണ്ടിയെല്ലാം ഉണ്ട്. അപ്പൊ അതിനോട് ഈ ബസ്സിന്റെ ആ ഓക്കല് സൗണ്ട് ഇതെല്ലാം കേൾക്കുമ്പോ അതിനോടുള്ള താല്പര്യമാണ് എത്തിച്ചത്,
0: ഈ മേഖലയിലേക്ക് എത്തിച്ചത്.
1: പക്ഷെ ഈ മേഖലയിലേക്ക് സ്ഥിരമായിട്ട് വരണം എന്ന് ആഗ്രഹവും ഇല്ല.
0: ഒരു ടൈം പാസ്, എന്നാലും ഇഷ്ടമാണ് യാത്ര.

0: കാര്യങ്ങളും ടൂർ പാക്കേജും ഒക്കെ ഇഷ്ടമാണ്. ഈ വെക്കേഷന്റെ സമയത്തൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും കൂടുതലായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് തീർത്ഥയാത്രയൊക്കെ ആയിരിക്കും. അങ്ങനെയാണ്
1: അങ്ങനെ തന്നെ കൂടുതൽ ഉണ്ടാകുന്നത്. ഇന്നിപ്പം ഒരു വണ്ടി മൂകാംബിക പോയിട്ടായില്ലേ, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി, രാത്രി നമ്മൾക്ക് അവരെത്തായിരിക്കും നാട്ടിലേ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247144.

0: 7025 9000 18.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധിയാണ് നമ്മുടെ കൂടെയുള്ളത്. അടുത്ത പാട്ട് ഏതാണ്?
4: ഇപ്പം ട്രെൻഡിംഗ് ആയി എന്നൊരു പാട്ടാണ് ഈ പരദേവത എന്ന് പറഞ്ഞ ആ ക്രിസ്ത്യൻ സോങ്. അതിനോട് ഭയങ്കര ഇഷ്ടമാണ്.
3: ഇഷ്ടമാണ്. ടൂർ പോകുന്നൊക്കെ പറഞ്ഞപ്പോ പാട്ട് ഒരുപാട് കയ്യിൽ ഉണ്ടാവുമായിരിക്കും, സ്റ്റോക്ക് നമ്മളെ വണ്ടിയിൽ കേൾക്കാൻ വേണ്ടിട്ട്.
4: അതെങ്ങനെ പെൺഡ്രൈവ് ഒന്നും ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാം ബ്ലൂടൂത്ത് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന അവരെന്നെ വെക്കുന്നത്, നമ്മളെല്ലാം ഇടപെടുന്നില്ല.
3: വന്നവരെന്നെ ചെയ്തോളൂ.
4: എല്ലാരും എല്ലാരും ഉപയോഗിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ്.
3: അപ്പൊ ആ പാട്ടാണ് കേൾപ്പിക്കേണ്ടത്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
4: ഇത് നമ്മള് യാത്രയെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോ ഉറക്കെല്ലാം വരുമ്പോ നല്ല രസം ഈ പാട്ടെല്ലാം കേൾക്കേ.
3: അപ്പൊ ഉറക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പാട്ട്.
4: ഉറക്കിനെ
3: ടൂർ പോകുമ്പോ ശ്രീനിധി ഉറങ്ങാതെ അവരുടെ കൂടെ തന്നെ.
4: ഞാൻ അങ്ങനത്തെ യാത്രയിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല.
3: അതിനാണ് പോയിട്ടുള്ളത്.
4: മണ്ടേ തന്നെ അതെല്ലാം രാവിലെ പോകുന്ന ഒരു 4 മണിയാകുമ്പോ പോകുന്നത്, 5 മണിയാകുമ്പോ പോകുന്നത്, 10-12 മണി നമ്മൾക്ക് നാട്ടിലെത്തും. അതിനൊന്നും അങ്ങനെ ഉറക്കുകയും നിൽക്കേണ്ട ഇത് വരുന്നില്ല. പിന്നെ ഇപ്പൊ അടുത്ത് കുറേയായിട്ട് കുടുംബശ്രീ അങ്ങനത്തെ അവര് നമ്മൾ ഇങ്ങോട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. കൊറേ ഏച്ചിമാരായിട്ട് തന്നെ നമ്മൾ കൊറേ ടൂർ പോയി. അവരെപ്പോഴും പോകാനാ ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്താ പറയാ, ഒരു ഫാമിലി ആയിട്ട് തന്നെ. അതാ രസം. അത് ചില ഏച്ചിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമുക്ക് തന്നെ അവരെ. നമ്മൾ അങ്ങനെ പെരുമാറും, അതുപോലെ അവര് നമ്മളോട്
3: ഇങ്ങോട്ടും പെരുമാറും. അവർക്കൊക്കെ ഇരിക്കട്ടെ ഈ പാട്ട് അല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇടങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി കൂടെയുണ്ട്. എഡേനൂർ സ്കൂളാ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഏതാണ് സബ്ജക്ട് എടുത്തിട്ടുള്ളത്?
1: ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ജിയോഗ്രഫി.
0: എന്താ ഹ്യൂമാനിറ്റീസോട് താല്പര്യം? എന്താണ് ലക്ഷ്യം? ആരാവണം എന്നാണ് ആഗ്രഹം?
1: എനിക്ക് എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി വേണം.
0: ഗവൺമെന്റ് ജോലി വേണം.
1: അതെ, ചെറിയ ഇഷ്യായാലും കുഴപ്പമില്ല, അതിനോട് താല്പര്യം.
0: പി എസ് സിയോടാണോ താല്പര്യം? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ?
1: ആ ചെറുങ്ങന, ഞായറാഴ്ചയിലും മറ്റേ വരുന്ന പത്രത്തിലെല്ലാം ഉണ്ടാകുന്ന ക്വസ്റ്റ്യനെല്ലാം നോക്കി വെക്കും. പിന്നെ ടീച്ചർമാരനെ നമുക്ക് ഇപ്പം തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാൻ തുടങ്ങി.
0: ജികെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് ഗവൺമെന്റ് ജോബിൽ കയറാൻ പറ്റുള്ളൂ. അടുത്ത പാട്ട് ഏതാണ്?
1: പൊന്നാമ്പൽ പുഴയിൽ നമ്മൾ.
0: ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ച ചിത്രത്തിലെ പാട്ട്. ഈ സിനിമ കണ്ടിട്ടില്ലേ?
1: ആ, ഞാൻ കണ്ടിട്ടുണ്ടാവും,
0: ഓർമ്മയില്ല അല്ലേ. അപ്പൊ നല്ലൊരു കോമഡി ചിത്രം തന്നെയാണത്. രണ്ടുപേര് ലോയർ ആയിട്ടുള്ള ചിത്രമാണത്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാരും കേൾക്കട്ടെ.
0: എല്ലാരും കേൾക്കട്ടെ. അപ്പൊ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇരിക്കട്ടെ അല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീനിധിയാണ്. ശ്രീനിധി, എന്താണ് പറയാനുള്ളത്?
1: ഞാൻ ഈ റേഡിയോ മലബാറിൽ 3 പ്രാവശ്യമേ വരുന്നു. 3 പ്രാവശ്യം വന്നിട്ട് ഇവിടുത്തെ എല്ലാവരും, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഈച്ചമാരും ഏട്ടുമാരെല്ലാം ഒരു കുടുംബം പോലെയാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടുന്നു ഇവിടുത്തെ.
0: അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രീനിധി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം നമ്മളുടെ കൂടെ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2

അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 ആർദ്ര ഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:20

രണ്ടാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10 മണിക്ക് മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 13 ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ആഗോള ഭരണ സംവിധാനത്തിൽ അമേരിക്കൻ ആധിപത്യത്തെയും ഇടപെടലിനെയും ഉന്നമിട്ട് രൂക്ഷ വിമർശനവുമായി ബ്രിക്സ് ഉച്ചകോടി. ഏതെങ്കിലും രാജ്യത്തെ പരാമർശിച്ചില്ലെങ്കിലും ന്യൂഡൽഹി പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത് അമേരിക്കയെ. ഐക്യരാഷ്ട്രസഭയും ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളും കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണം. ഏകപക്ഷീയ തീരുവകൾ ആഗോള താൽപര്യങ്ങൾക്ക് എതിരാണ്. ഏകപക്ഷീയ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാക്കരുത്. രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും മാനിക്കണം. ആഗോള സൈനിക ചെലവ് നിയന്ത്രിക്കണം തുടങ്ങി കൂട്ടായ്മയുടെ പൊതുനിലപാടുകൾ US താൽപര്യങ്ങൾക്ക് എതിരാണെന്ന് സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. വിപുലമായ കൂടിയാലോചനകളും കൂട്ടായ പ്രവർത്തനങ്ങളും വഴി കൂടുതൽ ജനാധിപത്യപരവും കാര്യക്ഷമവും നീതിയുക്തവുമായ ആഗോള ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ ബ്രിക്സ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. UN ചാർട്ടറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും മാനിക്കണമെന്നും 11 അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രതികാരത്തിനെതിരെയും ബ്രിക്സ് ആഞ്ഞടിച്ചു. ഏകപക്ഷീയമായ തീരുവകൾക്കെതിരെ ഏകസ്വരത്തിൽ ശബ്ദമുയർത്തുന്നുവെന്നും ബ്രിക്സ് 18 ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും അമേരിക്ക ഇറാൻ സംഘർഷവുമുണ്ടാക്കുന്ന വ്യാപാര തർക്കങ്ങളും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കുന്ന

0: പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ പുതിയ അധികാരശ്രേണിക്കായി ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഭരണക്രമത്തിൽ നിലവിലുള്ള വിശേഷാധികാരങ്ങളുടെ ശ്രേണി മാറ്റി പങ്കാളിത്തത്തിന്റെ വേദി ബ്രിക്സ് രാജ്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. അടുത്ത സമ്മേളനത്തോടെ അന്തിമമാക്കുന്നതിനായി ആഗോള പരിഷ്കരണത്തിനായി ബ്രിക്സ് ചട്ടക്കൂടിൽ 10 മാർഗരേഖയും മോദി പങ്കുവച്ചു. പ്രാതിനിധ്യം, പ്രതികരണശേഷി, നിയമനിർമ്മാണം എന്നീ 3 മേഖലകൾക്കാണ് ഇതിൽ പ്രധാന പരിഗണന. അമേരിക്കൻ താൽപര്യങ്ങളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയും സംഘർഷം പരിഹരിക്കുന്നതിലെ ബ്രിക്സ് രാജ്യങ്ങളുടെ കർത്തവ്യത്തെ ഓർമ്മിപ്പിച്ചും ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. സംഘർഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ഷീ ചൂണ്ടിക്കാട്ടിയെന്ന് ചൈനീസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മാധ്യമമായ സിൻഹയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡോളറിനു പകരം ബ്രിക്സ് കറൻസി എന്ന നിർദ്ദേശം ഉച്ചകോടി അംഗീകരിച്ചില്ല. അമേരിക്കൻ ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ പ്രാദേശിക കറൻസിയിൽ വിനിമയം നടത്തുകയോ ബ്രിക്സ് കൂട്ടായ്മ രാജ്യങ്ങൾക്കായി ബ്രിക്സ് കറൻസി രൂപം കൊടുക്കുകയോ വേണമെന്ന ചില രാജ്യങ്ങളുടെ ആവശ്യം ഉച്ചകോടി പരിഗണിച്ചില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചതുമില്ല. ഗാവൽ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായി ഇന്ത്യയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ ഊന്നൽ. പരസ്പര ബഹുമാനത്തിലും സംവേദനക്ഷമതയിലും താൽപര്യ സംരക്ഷണത്തിലും മുറുകെ പിടിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായം പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും പങ്കുവച്ചു. അതിർത്തി സംഘർഷം ഇല്ലാതാകുന്നതോടെ ഇന്ത്യ ചൈന ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ആശ്വാസമായി ഇറാനും യുഎയും തമ്മിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ധാരണ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അബുദാബി കിരീടാവകാശിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ഉച്ചകോടിയുടെ നയതന്ത്ര വിജയമായി. US ആക്രമണത്തിന് പകരമായി യുഎയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഈ ആക്രമണങ്ങളിൽ ഇനി അങ്ങോട്ട് പരമാവധി സംയമനം പാലിക്കാനാണ് ധാരണ. ഇതു സംബന്ധിച്ച് സംയുക്ത ധാരണാപത്രത്തിൽ ഇരുവരും ഒപ്പുവെച്ചു. ഇറാൻ ആണവായുധം നേടാൻ ശ്രമിക്കുന്നില്ലെന്നും തങ്ങളുടെ ആണവ പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അന്താരാഷ്ട്ര ആണവ നിരായുധീകരണ തത്വങ്ങൾ പ്രകാരമുള്ള ആണവ ചർച്ചയ്ക്ക് മാത്രമേ ഇറാൻ തയ്യാറുള്ളൂ. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനിയെ വധിച്ചതോടെ അമേരിക്കയോടുള്ള വിശ്വാസം ചിന്നഭിന്നമായെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറല്ലെന്നും പെസഷ്കിയാൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കുന്നില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. മലേഷ്യയിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പു നൽകുന്നുണ്ടെന്ന കാര്യം കാന്തപുരത്തോട് നേരിട്ട് പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ NDTV നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മലേഷ്യൻ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കാന്തപുരത്തെ സന്ദർശിക്കാൻ ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തും. ഇറാൻ അമേരിക്ക യുദ്ധം പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കുന്നതിനിടെ യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു. സൗദി അറേബ്യ തങ്ങളുടെ സുപ്രധാന ഈസ്റ്റ് വെസ്റ്റ് എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി എണ്ണക്കുഴൽ അടച്ചതെന്ന് സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചു. പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് PSC അംഗങ്ങൾ ഓഫീസിലേക്ക് തന്നെ വരണമെന്ന് ക്രൈംബ്രാഞ്ച്. ഇത് ചൂണ്ടിക്കാട്ടി PSC അംഗങ്ങൾക്ക് വീണ്ടും കത്ത് നൽകും. ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യൽ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ PSC അംഗങ്ങൾക്ക് നിയമപരമായി ഇളവുകളൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. ചൊവ്വാഴ്ച മുതൽ ഹാജരാകാനാണ് കത്ത് നൽകിയിട്ടുള്ളത്. മൊഴി നൽകാനെത്തിയില്ലെങ്കിൽ നിയമപരമായി നേരിടാനാണ് തീരുമാനം. CPM വിശാല സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ഇന്ന് തുടക്കം. സമ്മേളനത്തിന് തുടക്കം കുറിക്കും മുൻപ് മാസപ്പടിക്കേസിൽ തനിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CMRL വിഷയത്തിൽ വീണ എല്ലാ കാര്യങ്ങളും ED സംബന്ധിച്ചുവെന്ന രീതിയിലുള്ള വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് പിണറായി വിജയൻ. വീണയുടെ ഡയറി കണ്ടെത്തിയെന്ന വാർത്തയും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് ED നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേരിൽ കേസ് നിലനിൽക്കില്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. നിയമവിദഗ്ധരുമായി അനൌദ്യോഗികമായി നടത്തിയ വിലയിരുത്തലിലാണ് ഈ നിഗമനം. രാജ്യത്ത് വൈദ്യുതി ആവശ്യം കുത്തനെ ഉയർന്നു. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തെ ആവശ്യം കഴിഞ്ഞ ദിവസം 2.67 ലക്ഷം മെഗാവാട്ടായി. സർവകാല റെക്കോർഡാണിത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2.32 ലക്ഷമായിരുന്നു. ആവശ്യം ഇനിയും ഉയരാനാണ് സാധ്യത. ഇതോടെ കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. രാത്രിയിൽ കരുതലോടെ ഉപയോഗിച്ചാൽ വൈദ്യുതി ആവശ്യകതയിൽ 300 മെഗാവാട്ട് വരെ കുറയ്ക്കാമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ജനങ്ങളെ ഇതിനു പ്രേരിപ്പിക്കുന്ന തരത്തിൽ KCB പ്രചാരണം നടത്തുന്നില്ലെന്ന് കമ്മീഷൻ വിമർശിച്ചു. കൂടിയ വിലക്ക് വാങ്ങാനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകിയ ഉത്തരവിലാണ് കുറ്റപ്പെടുത്തൽ. ഗുണ്ടാ നിയമത്തോടുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ സമീപനത്തെ വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി. ഗുണ്ടാ നിയമത്തെ പീഡനത്തിനുള്ള ആയുധമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയിലെത്തുന്ന ഓരോ കേസുകളുമെന്ന് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി അധ്യക്ഷനായ ലക്നൌ ബെഞ്ച് കുറ്റപ്പെടുത്തി. പൊതുസമാധാനം നിലനിർത്തുന്നതിനു മാത്രമേ ഈ നിയമം അതിജാഗ്രതയോടെ പ്രയോഗിക്കാവൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. അറബിക്കടലിലെ പ്രതിചക്രവാതം ദുർബലമാകുന്നതോടെ തിങ്കളാഴ്ച മുതൽ 4 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. സെപ്റ്റംബർ അവസാനത്തോടെ കൂടുതൽ ന്യൂനമർദ്ദങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കും മധ്യഭാഗത്തും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഉയർന്ന ചൂട് തുടരുകയാണ്. ജില്ലയിലെ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 472 കേസുകൾ തീർപ്പാക്കി. കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 3361 കേസുകളാണ് പരിഗണിച്ചത്. മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസുകൾ, BSNL റവന്യൂ, RTO എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ, കുടുംബക്കോടതി, സിവിൽ കേസുകൾ എന്നിവയാണ് പരിഗണിച്ചത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് തുടക്കം. തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക് മത്സരവും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് മത്സരവുമാണ് തുടങ്ങിയത്. റെസ്ലിംഗ് മത്സരങ്ങളിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 20 എണ്ണം പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവും നേടി 41 പോയിന്റുമായി കണ്ണൂർ 1-ാം സ്ഥാനത്തും 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി 36 പോയിന്റ് നേടി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തുമാണ്. 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും നേടി 25 പോയിന്റുമായി കൊല്ലം ജില്ലയാണ് 3-ാം സ്ഥാനത്ത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് തുടങ്ങും. രാത്രി 7:30 മത്സരം. വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യക്കാരി ഇഷാറാണി ബറുവ ഫൈനലിൽ. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഇന്ത്യ വനിതാ ടീം ഫൈനലിൽ. US ഓപ്പൺ ടെന്നീസിൽ ഇന്ന് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ബെൻ ഷെൽട്ടറും തമ്മിൽ ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ, റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിത്രപരിചയത്തിൽ ഇന്ന് 1982 KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ യവനികയെക്കുറിച്ച്.
4: ചിത്രപരി

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ എടുത്താൽ, മികച്ച 10 എണ്ണം എടുത്താലും മിക്കവരുടെ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് യവനിക. വീണ്ടും കാണുമ്പോൾ പുതിയ പലതും സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ് യവനിക. ഭരത് ഗോപി, നെടുമുടി വേണു, മമ്മൂട്ടി, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, തിലകൻ, വേണു നാഗവള്ളി, അശോകൻ, ജലജ, കുട്ടിയടത്തി വിലാസിനി, തൊടുപുഴ വാസന്തി, വിജയവാണി, പുഷ്പ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ കൈകാര്യം ചെയ്തത് KG ജോർജ് ആണ്. SL പുരം സദാനന്ദനാണ് ചിത്രത്തിലെ സംഭാഷണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ONV വരികൾ, രാമചന്ദ്ര ബാബുവിന്റെ ഛായാഗ്രഹണം, MB ശ്രീനിവാസിന്റെ സംഗീതം, MN അപ്പുവിന്റെ ചിത്ര സംയോജനം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ചിത്രം യവനിക.
2: വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് താക്കോൽ കൊടുത്തിട്ട് നീ വയ്ക്കൂ.
3: ഞാനേ അവതരണ ഗാനം ഒന്നരക്കേ പാടത്തുള്ളൂ.
2: മോർണിംഗ് മോർണിംഗ്. ആ ആ, അളുപാടൊക്കെ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. എല്ലാരും എത്തിയോ? കൊല്ലപ്പള്ളി ഇതുവരെ കണ്ടില്ല. വലിയ നടനാണല്ലോ, താമസിച്ചെത്തിയില്ലെങ്കിൽ മോശമായിരിക്കും.
4: ശരിക്കും കേട്ടാ, മഴ പെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു.
5: വാസ്തവം വാസ്തവം, ഭയങ്കര മഴയായിരുന്നു.
2: നീ എന്നാ വണ്ടിയിലോട്ട് കയറി ഇരുന്നോ? വെളിക്ക് നിന്നാ കുളിരും.
6: ഞാൻ താമസിച്ചോ?
7: എന്നും നേരത്തെ വരാറുള്ള കൊല്ലപ്പള്ളിക്ക് എന്ത് പറ്റി?
5: ഞാൻ അളിയനെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. എന്ത് പറ്റി? എന്താ താമസിച്ചെന്ന്?
6: രാവിലെ എഴുന്നേറ്റ് പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ടൗണിൽ പോയി ഒരു കൂട്ടും താക്കോലൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്.
5: ആ, ഇനിയെങ്കിലും സൂക്ഷിച്ചോ.
2: ആ, റൂം റിസർവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ പ്രിൻസിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലേ?
5: ഉണ്ട്.
2: എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വിളിച്ചാ മതി.
5: ആ, ഇനി എന്താ?
8: മുലയാളി പറഞ്ഞില്ല.
5: അയ്യോ, വിട്ടോ.

0: അയ്യപ്പൻ എവിടെ?
1: എനിക്കറിയില്ല.
0: എവിടെ പോയെന്നറിയാവോ?
1: ഇന്നലെ രാത്രിയില് പോയതാണ്.
2: എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പെടുത്തുതരാം. കുട്ടപ്പ വണ്ടി തിരിച്ചുവിടെ.
0: എങ്ങോട്ട് വിടാനായി പറയുന്നത്?
2: അയ്യപ്പൻ ചാരഷാപ്പി കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ തിരിച്ചുവിടെ, ചാരഷാപ്പി പോവാം.
0: നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോവാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ, വായി നോക്കിയാ കേറാ അങ്ങോട്ട്.
3: അപ്പു, അപ്പു, അയ്യപ്പനോട് വന്നിരുന്നു. ആരെ ആരെ? അയ്യപ്പൻ, അയ്യപ്പൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു.
0: നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് തവലക്കെട്ട് എന്തോ ചെയ്യാനാ?
2: പട്ട അടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തബല കണ്ട കൈ റെഡി.
4: സാധനം അടങ്ങില്ല സാറെ, ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു.
2: ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും?
0: അവൻ നാളെ എത്തിക്കൊള്ളും. വണ്ടി വിട്ടപ്പാ.
5: ഭാവന തിയേറ്റേഴ്സിന്റെ നാടക കമ്പനിയും അവരുടെ നാടകവും അതിലെ അഭിനേതാക്കളെയും കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പുതിയ നാടകമായ കറുപ്പും വെളുപ്പും അതിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ യാത്രയിൽ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ അയ്യപ്പനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രോഹിണിയുടെ കൂടെ കാണുമെന്ന് കരുതിയെങ്കിലും അവിടെ കണ്ടില്ല. സദാസമയവും മദ്യപാനമായതുകൊണ്ട് അവിടെ കാണും. ഏത് ഷാപ്പിൽ കാണുമെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും അവിടെയും കണ്ടെത്താനായില്ല. അയ്യപ്പനില്ലെങ്കിലും നാടകം നടന്നേ പറ്റൂ. അവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ നാടകസ്ഥലത്തെത്തിയെങ്കിലും കണ്ടില്ല. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. അതെ, അയ്യപ്പന്റെ തബലയില്ലാതെ അന്നത്തെ നാടകം നടന്നു.
6: അയ്യപ്പൻ വന്നോ?
4: വരും.
6: ആശ്വാസം.
2: അനി, അയ്യപ്പൻ എത്തിയോ?
0: അകരുത്, വിഷമിക്കണ്ട. നിങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ എത്തിക്കോളൂ.
6: നാടകം തുടങ്ങാൻ സമയമായി, മുടിഞ്ഞവൻ എവിടെ പോയി കിടക്കുന്നുണ്ടോ?
2: അയ്യപ്പൻ ഇങ്ങി വരുവെന്നേ, സമയത്തിന് കയറുന്ന തബല എടുത്ത് വെച്ച് നാലടി അടിച്ചാ പോരെ.
0: അവനിങ്ങി വരട്ടെ, ഒന്നീ തബലയടി അല്ലെ തണ്ണിയടി, രണ്ടും കൂടെ വേണ്ട. ഗേറ്റ് വിട്ടത് നിങ്ങളുടെ തബലിസ്റ്റാ അയ്യപ്പൻ.
7: ഇത് തബലിസ്റ്റ് ഒന്നല്ല, വേറെ പാർട്ടിയാ. ആറ് പേരുണ്ട്, ആറ് പേർക്കും പാസ് കൊടുക്കണം. നാടകം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക.
0: നാടകം കണ്ടിട്ട് കൊള്ളില്ല, ബുക്ക് ചെയ്യല്ലോ. അപ്പൊ കൊള്ളാവോ കൊള്ളില്ലോ അവരുടെ സ്വന്തം ചെലവിൽ അങ്ങ് തീരുമാനിച്ചാ മതി. പാസ് ഉണ്ട്, കൊടുക്കുന്നില്ല
2: അത് നിങ്ങളുടെ ഇഷ്ടം.
7: ആളുകളൊക്കെ വന്നു കഴിഞ്ഞു, നാടകം തുടങ്ങിക്കൂടെ? തരാണെന്നേ, തുടങ്ങ്.
8: അയ്യോ, അത് പറ്റില്ല. പണം വാങ്ങിയിട്ടേ നാടകം തുടങ്ങാവൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
2: ആരുടെ നിശ്ചയം?
0: ദൈവ നിശ്ചയമാണെന്ന് കൂട്ടിക്കൂ. സമയങ്ങളെ വേഗം ഞാൻ രൂപ എടുത്തോണ്ട് വാ. ആളുടെ പോവാന്ന് തുടങ്ങുമ്പോ നമുക്ക് നാടകം തുടങ്ങിക്കളെ. വേല കയ്യിലിരിക്കട്ടെ അവശാനെ, ഞങ്ങൾ ഇത് കൊറേ കണ്ടതാ. സോഡ ഉള്ളോ?
2: സോഡ.
0: അപ്പടിച്ചവൻ ഇതുവരെ വന്നില്ലല്ലോ അയ്യപ്പൻ.
2: അയ്യപ്പൻ ഇല്ലെങ്കിലും തബല ഇല്ലേ വക്കച്ച?
0: കൊട്ടാ നിന്റെ മറ്റവും വരുവോ?
2: അയ്യോ, പുള്ളിക്കാരെ വാദമായിട്ട് കിടപ്പില്ല. എന്റെ ഫാദറിന്റെ ആരും ഇല്ലേ പറഞ്ഞ്?
0: നിനക്കൊക്കെ തമാശ.
2: ഇതാ നിങ്ങളുടെ രൂപ, ഇനിയെങ്കിലും തുടങ്ങാമോ?
0: അത് എണ്ണി നോക്കണ്ടേ.
7: എന്തെങ്കിലും ജയ്, കലക്ടറും ഭാര്യ ഒക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളും കൂടെ ചെല്ലട്ടെ.
0: കനി പോയി ആ ബ്രീഫ് കേസ് എടുത്തു. ഇന്ന് തബല ഇല്ലാതെ പാടിയാ മതി.
1: അയ്യോ ചേട്ടാ, തബല ഇല്ലെങ്കിൽ എന്റെ താളം പോവും.
0: അത് സാരമില്ല, നിന്റെ താളം പോകണ സദസ്സിന് കൂവൽ വന്നോളും, പേടിക്കാനൊന്നുമില്ല. എല്ലാരും സ്റ്റേജിലേക്ക് ബെല്ല് കൊടുക്കാൻ പോവാ.
1: നല്ല ചതിയാണല്ലോ.

0: അയ്യപ്പൻ കാണിച്ചത്?
1: ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയാൽ ഇതുവരെയും വരാത്തതിന്റെ കാര്യം?
2: രോഹിണിയോട് ഒന്നും പറയാതാണോ അയ്യപ്പൻ ചേട്ടൻ പോയത്?
3: എന്നോടൊന്നും പറഞ്ഞില്ല.
0: ഏതായാലും പാടുന്ന എനിക്കല്ലേ പാട്.
4: അയ്യപ്പൻ വന്നില്ലേ?
5: ഇല്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നത്തെ നാടകം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്ക്, ചിലപ്പോ അനൗൺസ്മെന്റ് കഴിയുമ്പോഴേക്ക് അയ്യപ്പൻ വന്നേക്കും. മാന്യ മഹാജനങ്ങളെ,
6: അഡ്രസ് ഉള്ളവരാ വിളി കേട്ടു.
5: ഭാവന തിയേറ്റേഴ്സിന്റെ 11-ാമത് നാടകമാണ് കറുപ്പും വെളുപ്പും.
7: സന്തോഷം.
5: സങ്കീർണമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നൂലിഴകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയും വളരെ കരുതലോടുകൂടി തന്നെ നേരിടുകയും ചെയ്യുന്ന ഈ നാടകത്തിലെ ഒരു വാചകമോ വാക്കോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ ഈ നാടകം വേണ്ട വിധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന സത്യം ഞങ്ങൾ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡയും ബലൂണും പൊട്ടിക്കാതിരിക്കാനും കസേര വലിച്ചും കുഞ്ഞുങ്ങളെ കരയിച്ചും ശബ്ദമുണ്ടാക്കാതിരിക്കാനും സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
8: അത് ന്യായം, അത്ര വിവരമുള്ളവർ നാട്ടിലുണ്ട്.
5: ബഹുമാന്യരെ, നാടകം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭാവന തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ.

0: ഹലോ, അതെ 234 തന്നെ. അതെ, കൊടുക്ക്. ഹലോ, അതെ, ചെല്ലപ്പനാണ്. ഏ അയ്യപ്പനോ? ഇവിടെ വന്നില്ല.
1: നാളെ പന്തളത്ത് വന്ന് കാണാമെന്ന് അറിയാമല്ലോ. അയ്യപ്പൻ ഉച്ചയ്ക്ക് മുമ്പ് ക്യാമ്പിൽ എത്തുകയാണെങ്കിൽ പന്തളത്ത് വരാൻ പറയണം. ആ, രാവിലെ അവിടെ ഒക്കെ ഒന്ന് അന്വേഷിച്ചത്. അതെ, ആ അയ്യപ്പന്റെ മറ്റേ ഭാര്യ വീട്ടിൽ കൂടെ ഒന്ന് അന്വേഷിച്ചേക്കണം. അതെ, കണ്ടു കിട്ടുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞയക്കണം. ആ മതി മതി, ജനാർദ്ദനാണെങ്കിലും മതി. അയ്യപ്പനെ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ ജനാർദ്ദനെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് നാളെ എത്തിച്ചേക്കണം. ആ ശരി ശരി,
2: വ്യവസ്ഥ ഇല്ലാത്തവനൊക്കെ നാടക കമ്പനി കൊണ്ടുനടക്കാൻ പറ്റില്ല.
1: ശരി ശരി, നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങും.
2: ആ നീയും പോയി കിടന്നുറങ്ങും.
3: അയ്യപ്പൻ അവരുടെ നാടക ട്രൂപ്പിലെ തബലിസ്റ്റാണ്. വക്കച്ചനാണ് നാടക ട്രൂപ്പിന്റെ ഉടമ. രോഹിണിയുടെ കൂടെയാണ് അയ്യപ്പൻ താമസമെങ്കിലും അവർക്കും അറിയില്ല അയ്യപ്പൻ എങ്ങോട്ടാണ് പോയതെന്ന്. ഇടയ്ക്ക് അയ്യപ്പൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് കാര്യമായി ആരും അന്വേഷിച്ചതുമില്ല. അയ്യപ്പന് പകരം പുതിയൊരു തബലിസ്റ്റ് വന്നു.
0: അയ്യപ്പനെ കുറിച്ച് ഒരു വിവരവും ഇല്ല.
4: ഇല്ലെന്നാണ് ചെല്ലവൻ പറഞ്ഞത്.
5: ഇയാളത് എവിടെ പോയി?
0: എവിടെങ്കിലും പോയി തോല കിട്ടുന്ന ഗുരുത്തം ഇല്ലാത്തവൻ. അവൻ ഇനി വന്നാലും നമുക്ക് വേണ്ട.
1: ആ ജനാർദ്ദനം പോയ പാട്ടിന്റെ റിഹേഴ്സലൊക്കെ.
0: നീ പോയ ഓർക്കസ്ട്രക്കാരെ വിളിച്ച്.

0: ഏകദേശം രണ്ടാഴ്ചകൾക്ക് ശേഷം ട്രൂപ്പിലെ മറ്റംഗങ്ങളുടെ കൂടെ സമ്മർദ്ദമുണ്ടായപ്പോൾ വക്കച്ചൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അയ്യപ്പനെ കാണാനില്ല എന്നും പറഞ്ഞു. സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുള്ളതുകൊണ്ട് തിരിച്ചു വരുമെന്നാണ് കരുതിയത്. പക്ഷേ വന്നില്ല. അങ്ങനെ പരാതിയും വന്നു. അയ്യപ്പന്റെ തിരോധാനം അന്വേഷിക്കാൻ ജേക്കബ് ഈരാളി എന്ന പോലീസ് ഓഫീസറും വന്നു.
1: ഒരു സമിതിയിൽ നിന്ന് മറ്റൊരു സമിതിയിലേക്ക് ആളുകൾ പോകുന്നത് സാധാരണ സംഭവമാണ്. പക്ഷെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല. കാണാതായിട്ട് രണ്ടാഴ്ചയോളമായി. വക്കച്ചൻ ചേട്ടൻ കുഴയും.
2: അതിന് ഞാൻ എന്തിനാ കുഴയുന്നത്? അയ്യപ്പൻ പോയെങ്കിൽ എനിക്ക് ജനാർദ്ദനുണ്ട്.
3: എന്ന് വെച്ച് കാണാതെ പോയാലും സമാനം പറയാതിരിക്കും പറ്റുമോ? അയ്യപ്പൻ എവിടെ പോയി?
2: ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. എവിടെ പോയി അയ്യപ്പൻ? പറ.
4: ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വക്കച്ചൻ തന്നെയാണ്.
2: ഞാനോ? ന്യായം?
4: സുന്ദരിയും യുവതിയുമായ രോഹിണിയുടെ ഭർത്താവായ അയ്യപ്പനെ നാടക കമ്പനി ഉടമസ്ഥനായ വക്കച്ചൻ ഇടിച്ചോ തൊഴിച്ചോ കുത്തിയോ കൊന്നു, ഇല്ലെങ്കിൽ കൊല്ലിച്ചു.
2: എടാ എടാ എടാ മഹാഭാവി.
4: അല്ലാതെ ഞാൻ പറയുന്നല്ല, വേറെ ആരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ. ഈ വിഷയത്തിൽ വക്കച്ചനത്ര മോശക്കാരനൊന്നും അല്ല. എന്നാലും
2: എടാ പരമദ്രോഹി, നിന്റെ ഈ ഒടുക്കത്തെ വാചകം നിർത്തടാ. ഞാൻ ഈ പെണ്ണോട് അല്പം അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ, നിന്റെ ഈ വേലവെപ്പ് മനസ്സിരിക്കട്ടാ.
5: അല്ല വക്കച്ച, വരണൻ തമാശൻ പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരു ചാർജ് വന്നുകൂടുന്നില്ല. കൊല്ലപ്പള്ളി എന്തു പറയുന്നു?
6: ഞാൻ എന്ത് പറയാനാണ്? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല.
5: എന്നാ വേണ്ട. ബാലഗോപാൽ എന്ത് പറയുന്നു?
7: അയ്യോ നമ്മളെ വിട്ടതെ.
4: അല്ല, പെണ്ണുങ്ങളുടെയും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനോട് ചോദിക്കാം, അങ്ങനെ പറയും. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം വക്കച്ച, ആരൊഴിഞ്ഞു പറയാനും വക്കച്ചൻ ഒഴിഞ്ഞു പറയാൻ പറ്റത്തില്ല.
2: എടാ അതിന് അയ്യപ്പൻ ചത്തിട്ട് വേണ്ടേ?
4: ചത്തില്ലെങ്കിൽ പിന്നെ എവിടെ അയ്യപ്പൻ? ഈ ട്രൂപ്പിൽ സഹരിച്ചിരുന്ന ആളല്ലേ.
2: ഇപ്പൊ ഒരു നാശമായോ?
4: മഹാനാശമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. വക്കച്ചൻ തടി രക്ഷപ്പെടുത്താൻ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഞങ്ങള് ജയിലിൽ വന്ന് കാണാം.
2: എടാ നിന്റെ കരുനാക്കെടുത്ത് വളയ്ക്കും.

0: ഏറാ ഈടെ എനിക്ക് ഹാർട്ട് ഉണ്ടോ എന്ന് സംശയമുള്ളവനാ ഞാൻ.
1: വളരെ ശരിയാണ്. നാടകം കഴിഞ്ഞ് ശമ്പളം എണ്ണി തരുമ്പോ വക്കച്ച ഹാർട്ട് ഉള്ളവനാണോ എന്ന് ഞങ്ങൾ സംശയിക്കാറുണ്ട്.
0: ഇല്ല, നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എടാ നിന്നെ ഞാൻ പറഞ്ഞു വിടും കേട്ടോ.
1: പറഞ്ഞുവിടുകയാണെങ്കിൽ അതുകള വക്കച്ച അയ്യപ്പ കേസിന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്.
0: അതിനിപ്പോ ഞാൻ എന്ത് വേണം?
1: പോലീസിനെ അറിയിക്കണം, അത്ര തന്നെ.
0: പോയിട്ടിപ്പോ എത്ര ദിവസമായി?
2: ഇന്നിപ്പോ 15-ാമത്തെ ദിവസമാണ്.
0: എവിടൊക്കെ അന്വേഷിച്ചു?
2: പ്രത്യേകിച്ച് ഒരന്വേഷണം ഒന്നും നടത്തിയില്ല. വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. സാറെന്താ ഇങ്ങനെ നോക്കുന്നേ?
0: ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ?
2: കയ്യിലില്ല, ക്യാമ്പിൽ കാണും.
1: കാണുമാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5'9" പൊക്കം, 2 നിറം എന്നയാളെ കാണുമാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 ഉപ്പി 1/2 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1/2 സമ്മാനം കിട്ടും.
3: കൊണ്ടുപോയി വായിക്കി.
0: താനെന്തൊരു ബോർണാടോ, പെണ്ണുങ്ങളെ പത്രം വായിക്കാൻ കൂടി സമ്മതിക്കല്ലേ.
1: ചെല്ലപ്പൻ ഉണ്ടോന്ന് അറിയാം. ബാലഗോപാലന്റെ ഇന്നത്തെ കാര്യം കുശാൽ ഇല്ലേ ബാലഗോപാല.
0: പുള്ളിക്കാരന്റെ പടം വന്നിട്ടുണ്ട് പത്രത്തിൽ.
3: പുള്ളിക്കാരന്റെ പടം?
0: അതന്നെ, നിങ്ങളെ ഭർത്താവില്ലേ, എന്റെ തന്തപ്പൊടി. ആ സാധനത്തിനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ മൊത്തമായോ ചില്ലറയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്നാ പരസ്യം.
3: നീ എന്തോന്നാടാ കുരുത്തങ്ങട്ടവനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ.
0: അച്ഛനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്കതായ പിന്നീട് കൊടുക്കും.
3: എന്റെ ദൈവമേ, അങ്ങേക്കോ ലാഭത്ത് സംഭവിച്ചോടാ മോനെ.
0: അതിപ്പോ ഞാനെങ്ങനെ അറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഇവിടെ ആണോ താമസം?
3: അവൾ അറിയാതെ അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. അവളെ കൂടി ഞാൻ സമാധാനം പറയിപ്പിക്കും.
0: എവളെ?
3: ആ യന്ത്രമുണ്ടല്ലോ, യക്ഷി രോഗിണി, അവളെ എനിക്കൊന്ന് കാണണം. അവളെ ഞാൻ വിടില്ല.
0: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ എടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ എടുത്തപ്പോ വേറെ ഒത്തിരി പുറകെ പോയി കാണും.
3: ദൈവദോഷം പറയണ മഹാപാവി, ഒന്നിലേക്ക് നിന്റെ അച്ഛനല്ലേ?
0: ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്.
3: കാരണത്തിൽ അടി വെച്ചല്ലോ, സ്വന്തക്ക് കുറ്റം കണ്ടുപിടിക്കാൻ അങ്ങോട്ടൊരു സമയം.
0: അയ്യപ്പന്റെ ഭാര്യ.
4: എന്താ വേണം?
3: എന്താ വേണം? തന്റെ കമ്പനിയിൽ കബലി മുട്ടി നിറഞ്ഞെന്ന് എന്റെ ഭർത്താവിന് താൻ എന്തോ ചെയ്തു. എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റി എനിക്ക് ഇപ്പം അറിയണം.
4: ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല, ഞങ്ങളെ പോലീസ് അറിയിച്ചിട്ടുണ്ട്.
3: ഇരിക്കുന്നതല്ലേ യക്ഷി, ഇവിടെ ഒരുത്തി അങ്ങനെ ഇല്ലായ്മ ചെയ്തത്. ഇവളെ കൂടെ ഞാൻ സമാധാനം പറയിപ്പിക്കും. ഇറങ്ങിങ്ങോട്ട്, എന്നാൽ ആളുകൊട്ട് ഇറക്കിവിടെ. എടി എടി അടക്കം പോലെ ഇറങ്ങിങ്ങോട്ട്.
4: നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു.
0: ഇവരുടെ ആരാ കാണാതെ പോയത്?
4: ഭർത്താവ്.
0: പിന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നേ?
4: എന്ന് വെച്ച് ഞങ്ങളങ്ങ് ഒളിച്ചു വെച്ചിരിക്കും.
5: മറുപടി, കമ്പനിയിലുള്ള ആരെങ്കിലും കാണാൻ പോയി കൈമുറുത്തി കാണിച്ചാൽ മതിയോ?
4: എന്റെ കമ്പനി ഇതുവരെ ആരെയും കാണാൻ പോയിട്ടില്ല. ഈ വരെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്.
3: പിന്നെ ഞാൻ എന്താണെന്ന് പറഞ്ഞു? എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടേ?
5: അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും, വണ്ടി പോട്ടെ.
6: യവനിക എന്ന സിനിമയുടെ തുടക്കം, അല്ലെങ്കിൽ പ്രധാന പശ്ചാത്തലം ഇതാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത മിസ്റ്ററി ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ചിത്രം ക്ലാസിക് കൂടെ ആവുന്നത് ഇതിന്റെ ലെയറുകൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോഴാണ്. ജേക്കബ് ഈരാളി അന്വേഷിക്കുമ്പോഴാണ് പ്രേക്ഷകനും അറിയുന്നത് ആരാണ് ഈ തബലിസ്റ്റ് അയ്യപ്പനെന്ന്. അയ്യപ്പന്റെ മുഖം ആദ്യം കാണുന്നത് പത്രത്തിൽ വന്ന പരസ്യത്തിലൂടെയാണ്. പിന്നീട് ജേക്കബും ഭാര്യയും അയാളുടെ വിവിധ ഫോട്ടോകൾ നോക്കുമ്പോഴാണ്. കണ്ടാൽ തികഞ്ഞൊരു മദ്യപാനിയുടെ മുഖമെന്ന് ഭാര്യ പറയുമ്പോൾ കുറ്റവാളിയുടെയുമെന്ന് ജേക്കബ് കൂടെ ചേർന്നു.
7: നല്ലൊരു മദ്യപാനിയുടെ മുഖം.
4: കുറ്റവാളിയുടേതും.
7: ആള് വളരെ ഫേമസ് കലാകാരനാ അല്ലേ?
4: കലാകാരന്മാരിൽ പലരും ഫേമസ് കുറ്റവാളികളുമാണ്.
7: എന്തായാലും അസാധാരണമായൊരു മുഖമാ.
4: അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അല്പ അസാധാരണത്വം ഉണ്ട്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചു. 15-ാമത്തെ വയസ്സിൽ നാട് വിട്ടു. ലക്നൌവിൽ ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട്. നാട് വിട്ടുപോയതിന്റെ 15-ാമത്തെ വർഷം മടങ്ങിയെത്തുന്നത് സമർത്ഥനായ ഒരു തബലിസ്റ്റ് ആയിട്ടാണ്.
7: ലക്നൌവിലെ ഭാര്യയും കുഞ്ഞും?
4: അവരെ അവിടെ വിട്ടു, നാട്ടിൽ വന്ന് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അമ്മണി, അതിലൊരു കുട്ടിയുണ്ട്, വിഷ്ണു.
7: പേരെ കൊള്ളാമല്ലോ.
4: പക്ഷെ ആള് പെശക.
7: ഓഹോ.
4: ഇവിടെയുള്ള പല നാടക സംഘത്തിലും നൃത്ത സംഘത്തിലും അയ്യപ്പൻ തബലിസ്റ്റ് ആയിരുന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഭാര്യയെ പോലെ ഒരുത്തെ കയ്യിലെടുക്കും.
7: അപ്പൊ നാട്ടിലുള്ള ഭാര്യയോ?
4: അപ്പൊ ലക്നൌവിലുള്ള ഭാര്യയോ?
7: അത് ശരിയാ.
4: അവസാനം ഭാവന തിയേറ്റേഴ്സിലെത്തും.
7: അവിടെ പുതിയ ഭാര്യയൊന്നുമില്ലേ?
4: പിന്നെ അത് ഒഴിവാക്കാൻ പറ്റുമോ? ഭാവന തിയേറ്റേഴ്സിലെ പ്രധാന നടിയാണ് രോഹിണി. അവിടെ അയ്യപ്പൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല.

0: എന്തായാലും അവരൊരുമിച്ച് നാടക ക്യാമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ 16-ാം തീയതി രാത്രി അവിടെ നിന്ന് പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ചുമതല എന്റെ തലയിലുമായി.
1: ഇതുപോലുള്ള പല കേസുകളിലും വിജയിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് ഇതും ഇങ്ങോട്ട് തന്നെ വന്നത്.
0: ആ വിജയത്തിന്റെയൊക്കെ പിന്നിൽ എന്റെ മോളിയുടെ ബുദ്ധിയും ഉപദേശവും ഒക്കെ ഉണ്ടായിരുന്നു.
1: ഞാനതല്ല ആലോചിക്കുന്നത്, ഈ പെണ്ണുങ്ങളൊക്കെ ഇത്ര മണ്ടികളാണോ? ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ കാമുകിമാരെ എങ്ങനെ കിട്ടുന്നു?
0: ധീരസാഹസികതയോടുള്ള ആരാധന, കുറ്റകൃത്യങ്ങൾക്ക് ധീരസാഹസികതയുടെ മറ്റൊരു മുഖമില്ലേ?
1: നേരാ, വന്നു കിടക്കൂ, നേരെ ഒരുപാടായി, ഇനി രാവിലെ ആലോചിക്കാം.
0: ഞാൻ ഈ കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങണം? അഡ്വൈസറുടെ ഉപദേശം അനുസരിച്ച് തന്നെ ആയിക്കളയാം. എവിടെ തുടങ്ങണം?
1: ഭവന തീറ്റേഴ്സിൽ.
0: കറക്റ്റ്, എനിക്കും അത് തോന്നിയതാ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു അല്ലേ? മിസ്റ്റർ അയ്യപ്പൻ ടബലിസ്റ്റ്.
2: ജേക്കബ് കണ്ടെത്തിയത് തന്നെയാണ് അയ്യപ്പനെ കുറിച്ച് പ്രേക്ഷകരും അറിയുന്നത്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചു. 15-ാമത്തെ വയസ്സിൽ നാടുവിട്ടു. ലക്നൌവിൽ ഭാര്യയും കുഞ്ഞുമുണ്ട്. പിന്നെ അവിടം വിട്ടു. 15 വർഷങ്ങൾക്ക് ശേഷം നാടുവിട്ടയാൾ തിരിച്ചെത്തിയത് സമർത്ഥനായ ഒരു തബലിസ്റ്റ് ആയിട്ടാണ്. മിസ്റ്റർ അയ്യപ്പൻ തബലിസ്റ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് തബലയുടെ താളപ്പെരുക്കം നമുക്ക് കാണാം. ഉള്ളടക്കത്തിൽ ഒരു പ്രതിനായക ഭാവം നൽകി ജേക്കബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് സാക്ഷാൽ അയ്യപ്പനെ സ്ക്രീനിൽ കാണുമ്പോൾ അത്രത്തോളം ഗംഭീരമായ തുടക്കം. ആ താളത്തിൽ ലയിച്ചു തന്നെ നിൽക്കുന്ന
3: അയ്യപ്പൻ പട്ടയടിയും തബലയടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ട അടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കുന്നു. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചൻ പോ.
0: എങ്കിലിങ്ങനെ സിഗരറ്റും കടിച്ചുകൊണ്ട് കരിക്കാനാ ദുഷ്ട. രണ്ട് ധാരാമുട്ട എങ്കിലും വാങ്ങിച്ചു വിഴുങ്ങ.
3: അത് ന്യായം.

0: ഇന്നലെ നാടകം കലക്കി വകച്ചോ.
1: താങ്ക് യു. പുതിയ നാടകം ഞാൻ അറിയിക്കും കേട്ടോ, അടുത്ത കൊല്ലം കാണണം.
0: ഡെഫിനറ്റ്ലി.
1: ഓക്കെ, എല്ലാരും കയറി വിടാ.
2: അയ്യപ്പനെ കണ്ടില്ല,
1: അവളെങ്ങാനും ഉണ്ടോ എന്ന് നോക്കടാ, നാശം പിടിച്ചവൻ. ഇരുപത്തിനാല് മണിക്കൂറും പട്ടേടി തന്നെ, ബാക്കിയുള്ള പിന്നെ
3: അയ്യപ്പന്റെ
2: ഭാര്യയാണ്.
3: കണ്ടിപ്പോ എന്താ വേണം? എന്താ
4: വേണം? എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. കല്യാണം കഴിച്ചൊരു കൊച്ചിനും കയ്യിൽ തന്നു പോയതാ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അന്വേഷിക്കാൻ അങ്ങനെ സമയമുണ്ടോ?
3: അപ്പഴേ ഇവിടെ കിടന്നിങ്ങനെ ഒച്ച വെക്കരുത്, ഇത് റിഹേഴ്സൽ ക്യാമ്പാണ്.
4: ഇതിലെ വഴി പട്ടാള ക്യാമ്പ് കണ്ടിട്ടുള്ളോ ഞാൻ. എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും ചെറുക്കൻ എങ്ങനെ
3: ജീവിക്കും?
4: എന്താ
3: അയ്യപ്പൻ നിങ്ങളെ കാണിക്കുന്നത്?
5: പൊന്നയ്യപ്പ
3: ഞാനിവിടെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ, എന്നെ അവമാനിക്കായിരിക്കും ചെയ്യാം.
5: അമ്പലിയുടെ തുളകി കൊടുക്കും, നാശം പോട്ടെ.
3: ആ ഉടനെ കുരിശെടുത്ത് എന്റെ തുള വെച്ചു.
6: ജേക്കബിനെ കുഴക്കുന്നത് പ്രധാനമായും ഒരു കാര്യം തന്നെയാണ്, അയ്യപ്പൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾക്ക് അന്വേഷിക്കേണ്ടതും അയാളുടെ ബന്ധപ്പെട്ടവരുടെ അടുത്തുനിന്ന് തന്നെയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ അയ്യപ്പനെ നമ്മളെ പരിചയപ്പെടുത്തുന്നു.
3: കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നിറണം. ഇനി ഇവിടെ താമസിക്കണം.
5: ഞാൻ പിന്നെ എവിടെ താമസിക്കും?
3: പരിപാടിക്ക് മാത്രം വന്നാൽ മതി, ഇന്നെ ഈ ക്യാമ്പിൽ താമസം കൊള്ളില്ല. അതുകൊണ്ടാണ്
5: ഞാൻ പരിപാടിക്കില്ല, വേറെ ആവുമെങ്കിലും.
3: അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ?
5: ആ അത് വാങ്ങിക്കാൻ വാങ്ങിച്ചോ. ഓ, നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്തവരെ. ഞാൻ പോളോ.
3: അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു?
1: എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടകസമിതിയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്കെടുത്താ. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ എട്ടാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു.
5: എന്നെ പൊന്നു വക്കച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ പഠിച്ചു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടിണി കിടന്ന് ഞാൻ ചുരുണ്ടുപോയി വക്കച്ച.
1: ഈ പറയുന്ന സ്വഭാവത്തോട് തന്നെ

0: അയ്യോ എന്റെ വക്കച്ച, ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി.
1: അയ്യപ്പൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ?
0: വിശ്വസിക്കാം വക്കച്ച, സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കല്ല.
1: ആ മര്യാദക്ക് നിൽക്കാമെങ്കിൽ നിൽക്കാം. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങാണ്. അവളെന്തേടാ ലളിത?
2: അവൾ വന്നില്ല, ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു.
1: കാര്യം,
2: അവൾക്ക് കല്യാണമാണ്.
0: കല്യാണോ? ആരാ കല്യാണം കഴിക്കുന്നത്?
2: ദുബായിക്കാരനാ. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കണം ദുബായിലേക്ക് പോകുവത്രേ.
1: നാടകത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കൂർ നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും?
0: എന്ത് പറ്റി വെക്കച്ച, ലളിതയെ കൊണ്ടുപോകാൻ ദുബായിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് വറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് വറക്കും?
3: ഞാനൊരു നടിയെ കൊണ്ട് തരാം വെക്കച്ച.
1: വല്ല തല്ലിപ്പൊളി ആയിരിക്കും.
3: ഏ തല്ലിപ്പൊളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്. കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതി.
1: അന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ.
4: ചേട്ടാ, ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പൊ നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ട നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ച. അശനെ, ഇതിൽ എവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നില്ല. നല്ല ഉഗ്ര സാധനം, ഇവളൊരു കലക്ക് കലക്ക്.
1: അവിടെ കയറി കൊത്തണ്ട, അത് നമ്മുടെ സ്റ്റാക്ക്. അങ്ങ് വിട്ടേരെ.
4: അന്യരുടെ സ്റ്റാക്ക് ഞാൻ എടുക്കാറില്ല. നാശൻ അറിഞ്ഞൂടെ?
1: എനിക്ക് അവനെ പേടി. ആ രഹസ്യ ഗോപാൽ രോഹിണിയെ നോട്ടോടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ ആഫീസ് ഞാൻ പൂട്ടു. തന്നോട് കൂടെ പറഞ്ഞു. അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാക്കൊള്ളാം.
0: നല്ല ഒന്നാം തരം ഡാൻസ് ചെയ്യും.
1: ആഹാ, നമുക്ക് ഡാൻസോട് ചേർത്താൽ എന്താ?
0: ചേർത്തോ.
1: അപ്പൊ താമസം നേരം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നോ?
0: അതെ, അത് വേണ്ട വെക്കച്ച. എന്റെ ഒരു ഉറപ്പിന്റെ പേര് വിട്ടതാ. ഇവിടെയുള്ള പലരെയും എനിക്ക് അത്ര നല്ല വിശ്വാസം പോയി.
1: അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ?
0: അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിച്ചോളാം.
1: അത് വേണോ?
0: ആ, എന്നെ ഏൽപ്പിച്ചു വിട്ട ആളിന്റെ ചുമതല എനിക്കില്ലേ വെക്കച്ച. അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഒന്ന് രണ്ട് സാരി പറ്റി മാച്ച് കൊടുക്കണം. ഒന്നുമില്ല.
1: അതെല്ലാം കൂടെ എന്ത് വേണോ അങ്ങ് പറ.
0: ഒരു 500.
1: റിഹേഴ്സൽ സമയമാ.
5: അതിനുശേഷം രോഹിണി വയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം?
1: അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം.
5: ആര്യ വർത്തക്കന്മാരെ പോലെ.
1: അതിപ്പോ ഞാനെങ്ങനെ പറയും സാറേ? ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണു പറയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്ന അവനല്ല പട്ടയ.
5: രോഹിണിക്ക് ട്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ?
1: സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ ഈടാന്നായി പോവും.
5: അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ?
1: തീർത്തങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നവരൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു.
5: വഴക്കോ?
1: ആ, ഒരു ദിവസം
3: വക്കച്ചൻ വന്നതിന്റെ ഭാഗ്യം. ഇനി മേളാ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും.
6: എന്നാ പറഞ്ഞ അവിടെ ഉണ്ടായത്?
4: കാര്യൊന്നുമില്ല വക്കച്ച. ഇന്ന് നാടകം നടന്നപ്പോ സൈഡ് കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ, അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള വിടിപാടാ. സ്വാമി ശരണം, പാവത്തിന്റെ കൊടല് വെള്ളമായി.
3: അയ്യപ്പനോടൊന്നും പറഞ്ഞു എനിക്ക് പെമ്പിളെ പറയാൻ പറ്റി.
1: താനെന്തോടെ പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നത്? തനിക്ക് ഇത് വന്നപ്പോ എന്നാടെ
5: ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ?
1: എന്റെ അറിവ് പാവ. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലുള്ള ആൾ അത്ര കറക്റ്റ് അല്ല. വേറെ ദോഷമൊന്നുമില്ല.
5: ആ വഴക്കിന് ശേഷം ബാലഗോപാലിന് അയ്യപ്പനോട് ശത്രുത വല്ല ഉണ്ടായിരുന്നോ?
1: മനസ്സിൽ കാണുമായിരിക്കും മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനല്ല, അയാൾ ആൾ ഡീസന്റ്.
5: കൊല്ലപ്പള്ളിയോ?
1: ആ,
5: അതാരാ?
1: വേറൊരു നടനാ, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും നടക്കിയിട്ടുണ്ട്. അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ.
5: കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ എടുപ്പമായിരുന്നോ?
1: എന്റെ പൊന്ന് സാറെ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും കൂടുള്ള സഹവാസമാണ്. ചിലപ്പോ അടുത്തുനിന്നും വരും, അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല.
5: ആട്ടെ, അയ്യപ്പനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്ന?
1: ഈ കാണാതായെന്ന് പറയുന്ന ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു.
0: ഒരു 75 രൂപ വേണം. എവന്റെ കൊടുത്തേക്കാനാ?
1: രൂപയോ? ഒറ്റ പൈസ തരിയല്ല.
0: ആ, അങ്ങനെ പറഞ്ഞ അങ്ങനെ
1: തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം അടുത്ത കാലമാരി വെച്ചാൽ. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിൽക്കണമെന്നില്ല. പൊയ്ക്കോ.
0: അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി.
1: അഡ്വാൻസ്? അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഇനി അഡ്വാൻസ് ചോദിക്കാൻ?
0: എവന്റെ കാശ് കൊടുത്തച്ചാൽ ആ കൂത്തിച്ചു ഇങ്ങോട്ട് വരും. എവന്റെ അമ്മ
1: ഒന്നാ എന്നെ എന്തോ ചെയ്യും? മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാടാ. ക്യാമ്പിൽ വന്ന് വേറെ ഉണ്ടാക്കിയല്ലേ വിവരം അറിയും പറഞ്ഞേക്കാം.
0: എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. രൂപ അവിടെ വെച്ച് തന്നാ മതി.
1: വേണ്ട വേണ്ട, വീട്ടിൽ രൂപ എന്നൊരു പില്ല അങ്ങോട്ട് വരികയും വേണ്ട.
0: അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വരും.
1: വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ.
5: പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു?
1: വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല.
5: പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും.
1: അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ.
5: അതെന്താ?
1: അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം.
5: അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം?
1: സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും.
5: അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്?
1: അതെ സാർ.
5: അയ്യപ്പൻ വലിയൊരു

0: മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ, അയാൾ അങ്ങനെ വേണം പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ?
1: കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം.
0: അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ?
1: ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ.
0: തൽക്കാലം പോകാം, പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല, ഓർമ്മയിരിക്കട്ടെ.
2: യവനികയുടെ ഈ ആഖ്യാന ശൈലി തന്നെയാണ് അതിലേറ്റവും നല്ല മേന്മകളിലൊന്ന്. ഓരോരുത്തരുടെ വിവരങ്ങളിലും അയ്യപ്പൻ ഓരോ ആളാണ്. പക്ഷേ സ്നേഹത്തിന്റെ ഒരംശം പോലുമില്ലാത്ത, ബന്ധങ്ങളിൽ ഒരു സത്യവും കാണിക്കാത്ത, തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ തല്ലുന്ന, സദാസമയവും മദ്യപിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരിടത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്ന പരിപാടിയേയില്ല. ബീഡിക്കുറ്റി വലിച്ചെറിയും പോലെയാണ് അയാൾക്ക് സ്ത്രീ എന്നതും ഇടയ്ക്ക് സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ജേക്കബിന്റെ അന്വേഷണം തുടരുന്നു. അതും കണ്ടുശീലിച്ച മുറകളല്ല. ഭാര്യയോട് കാര്യങ്ങൾ പങ്കുവച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി മുഖവിലക്കെടുത്ത് മുന്നോട്ടു പോകുന്നയാൾ. അയ്യപ്പൻ എവിടെയാണ്?
0: ഭാവന തിയേറ്ററിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ താമസം?
3: അതെ.
0: അയ്യപ്പന് ഭാര്യയും പ്രായമായ ഒരു മകനുമുള്ള വിവരം രോഹിണിക്കറിയാമോ? എന്നിട്ടും കൂടുതൽ തന്നെ താമസിച്ചു. ചോദിക്കുന്നതിന് മറുപടി പറയണം.
3: മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു.
0: എന്ന് വെച്ചാൽ?
3: ഇവിടെ വേറെ ആരും ഇല്ലേ?
4: ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ അവള് പോയത്. നീ വാ, അകത്ത് വാ. ആ എന്തോ നോക്കിക്കണം, അങ്ങോട്ടും നോക്കിയേ. രോഹിണിക്ക് വല്ല കുളിക്കുക ജപിക്കുകയൊക്കെ വേണമെങ്കിലേ ദേ ഇവിടെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുണ്ട്. ഇന്നിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല.

കഴിക്കാനുള്ള ഇതിലുണ്ട്. ഞാൻ കഴിച്ചതാ. ഇതാ ഒരു സാരി. കൊള്ളാ. ഇരി ഇരി ഇരി ഇരി, ഞാൻ അപ്പുറത്ത് മുറി ഇരുന്നോളാം. ഇവിടെ ഇരുന്ന് കഴി. ഇവിടെ ഞാൻ അപ്പുറത്ത് ജോലി. ആ ഗ്ലാസ് എടുത്തോണ്ട് വാ. മേശപ്പുറത്ത് തന്നെ ഉണ്ട്.

0: കഴിച്ചിട്ട് മുറിയാഴ്ച തുടങ്ങിക്കോളൂ, ഞാൻ ഇവിടെ കിടന്നോ.
1: ഈശ്വരനെ വിചാരിച്ച് എന്നെ തൊടരുത്.
0: ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ തൊട്ടുപോയത് ഒരു കുഴപ്പം വരാൻ.
1: ഇതിനായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്.
0: അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം.
1: വേണ്ട, അത് വേണ്ട. ദൈവത്തെ ഓർത്ത് ചേട്ടൻ പോയി കിടക്കും.
0: നീ ഒരു മണ്ടിയാണല്ലോ. ഇതിന്റെ ഒരു സുഖം നിനക്കറിയാൻ വിചാരിച്ച
1: എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല.
2: പെണ്ണെ, ഇതുവരെ ഞാൻ മര്യാദക്കാണ് നിന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി
3: അന്നത് സംഭവിച്ചു. പിന്നെയും അവിടെ തുടരണമായിരുന്നു.
1: പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ. നാടകവും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ
2: നീ റെഡി ആയില്ലേ? ഡ്രസ് മാറി ഇറങ്ങി റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി ഉടുക്കാൻ.
1: ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട, എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി.
2: വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോവാനോ?
1: ഞാൻ ആരോടും രൂപ വാങ്ങിയിട്ടില്ല.
2: ഞാനേ മേടിച്ചത്, അതുകൊണ്ടാ സാരിയൊക്കെ വാങ്ങിയത്.
1: എനിക്ക് സാരിയും കുത്തൊന്നും വേണ്ട. ഇപ്പൊ വീട്ടിൽ പോണം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും.
2: ഓഹോ, അത്ര ധൈര്യമോ നിനക്ക്? ചൊണമുണ്ടെങ്കിൽ നീ ഒന്ന് പൊടി, ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം.
4: എന്റെ അനുവാദം കൂടാ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചു മുട്ടും. നിന്റെ രണ്ട് അനിയത്തിമാരെയും ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ശവത്തിന് മുകളിൽ കിടത്തി ഞാൻ എന്റെ ആഗ്രഹം സാധിക്കും. ഈ വിരലിൽ കണ്ടോളൂ, ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ. നിന്റെ കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിച്ചു തരാം. ഉയിര് വേണമെങ്കിൽ വേഗം ഡ്രസ് മാറിക്കോളാം.
1: മരിക്കാൻ എനിക്ക് ഭയമില്ലായിരുന്നു. പക്ഷേ എന്റെ അനിയത്തിമാരുടെ കാര്യം ഓർമ്മിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം എന്റെ അനുജത്തിമാരുകൂടി നശിച്ചുകൂടാ. എല്ലാവർക്കും വേണ്ടി ഞാൻ നശിച്ചേക്കാം. അയാൾ പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ കേട്ടു.
3: അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ?
1: എനിക്കറിയില്ല.
3: അത് ശരി. രോഹിണിക്ക് ഈ ട്രൂപ്പിലുള്ള മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ? പറയണം.
1: ഇല്ല.
3: ഇവിടെ ഒരു ബാലഗോപാലല്ലേ, അയാളോട് എങ്ങനെയാ?
1: ഒന്നുമില്ല.
3: കൊല്ലപ്പള്ളിയോട് സ്നേഹമാണല്ലേ? ആണ് അല്ലേ?
1: അല്ല.
3: അയ്യപ്പനും രോഹിണിയും തമ്മിൽ ഇടക്കിടക്ക് വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ?
1: ചിലപ്പോഴൊക്കെ.
3: എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാകാറുള്ളത് പറയാമോ?
1: അതെയോ, പണത്തിന് വേണ്ടിയാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കും. തീരുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് വഴക്ക്.
3: അയ്യപ്പൻ പോയ ദിവസവും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ഉണ്ടായി അല്ലേ? പണത്തിന് വേണ്ടി തന്നെ. പറയൂ. ഇവിടെ ആരുമില്ലേ?
1: വിഷ്ണു
2: അല്ല, പരമേശ്വൻ. അയാളകത്തുണ്ടോ? ഉണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടേ. രൂപ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ കിട്ടിയാണോ ജോലി? അത് അമ്മയുടെ നീ ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക.
5: ഇല്ല, ഈ മുടിഞ്ഞ വരുന്നകത്ത് ഞാൻ കയറില്ല.
2: ഇതേ കാരണത്തിൽ അടി വെച്ചിരുന്നാലുണ്ട്.
5: പിന്നെ പിന്നെ അടിക്കും.
2: അടിച്ചാ എന്നടാ,
5: അടിക്കാപ്പം തന്നെ കൊല്ലേണ്ടി വരും.
2: ചെറുക്കൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുന്നവനെ.

0: എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട.
1: മക്കച്ചൻ രൂപ തന്നില്ല. ചെറുക്കനെ ഗാംഭീര്യത്തേക്ക നീ കുറച്ച് രൂപ തന്നേക്കുള്ളൂ, അല്ലാതെ പോവില്ല. നീ നോക്ക് കാണും.
2: ഇതാകെ ഉള്ള ഇതാണ്.
1: 7 രൂപയോ? വേറെ പൈസ ഒന്നുമില്ല.
2: ഇല്ല,
1: എന്റെ പെട്ടിയുടെ താക്കോലോടെ.
2: എന്തിനാ എന്റെ പെട്ടിയുടെ താക്കോൽ? ഞാൻ തരില്ല.
1: രൂപയല്ലേ പിന്നെ താക്കോൽ എന്താ?
2: രൂപയല്ലേ ഞാനല്ല പറഞ്ഞത്. ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്, തുറക്കരുത് എന്താ പറഞ്ഞത്? അയ്യോ, എടുക്കരുത്. സുമതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ. ഈശ്വരനെ വിചാരിച്ചു അത് കൊണ്ടുപോയരുത്.
1: വരുന്ന മാസത്തിലല്ലേ കല്യാണം, അപ്പഴേ ഞാൻ എടുത്തു തരാം.
2: വേണ്ട,
1: ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മണം വെച്ച ചെറുക്കനെന്ന് പറഞ്ഞു.
2: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട്
1: കൊണ്ടേക്കുള്ളൂ.
0: കമ്മൽ അനിയത്തിക്ക് വേണ്ടി തന്നെയാണോ വാങ്ങിയത്?
3: അതെ, കമ്മൽ വാങ്ങി വെച്ച വിവരത്തിന് ഞാൻ അവൾക്ക് കത്തും എഴുതിയിരുന്നു.
0: അയ്യപ്പൻ അറിയാതെയാണോ കമ്മൽ വാങ്ങിയത്?
3: അറിയിച്ചാൽ അതും കൂടി കൊണ്ടുപോയി നശിപ്പിക്കും.
0: ഈ കമ്മലിന് എന്ത് വില വരും?
3: 650 രൂപയാണെന്നാണ് രാജമ്മ ചേച്ചി പറഞ്ഞത്. ബില്ല് ചേച്ചിയുടെയിലാണ്.
0: അതാരാ ഈ രാജമ്മ ചേച്ചി?
3: ഇവിടുത്തെ ഒരു നടിയാണ്. കയ്യെ കിട്ടും പോലെ കുറേശ്ശെ രൂപ അവരെ ഏൽപ്പിച്ചിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്.
0: ഈ രാജമ്മ ചേച്ചി ഇത്രയേറെ വിശ്വസിക്കാൻ കാര്യം?
3: എന്റെ കഷ്ടതകൾ അറിയാവുന്ന അവർക്ക് എന്നോട് ഇഷ്ടമാണ്. എന്റെ വീട്ടിലെ കാര്യത്തിന് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്.
0: അയ്യപ്പൻ കമ്മലെടുത്തു കൊണ്ടുപോയ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു?
3: ഇല്ല.
0: കൊല്ലപ്പള്ളിയോട് പറഞ്ഞില്ലേ?
3: ഇല്ല.
0: ബാലഗോപാലിനോടോ?
3: ആരോടും പറഞ്ഞില്ല.
0: പറയുന്നതെല്ലാം സത്യമല്ലേ?
3: അതെ, സത്യമാണ്.
0: അയ്യപ്പൻ അന്ന് കമ്മലുമായിട്ട് പോകുമ്പോ ധരിച്ചിരുന്ന വേഷം എന്താണെന്ന് ഓർമ്മയുണ്ടോ?

0: എന്താ മറുപടി പറയാത്തത്?
1: ശരിക്കും ഓർമ്മിക്കുന്നില്ല.
0: ഒരു മഞ്ഞ ജുബ്ബയും കടുനീലക്കരയുള്ള ഒരു വേഷ്ടിയുമായിരുന്നു.
1: അതെ, അതായിരുന്നു വേഷം.
0: സംശയമൊന്നുമില്ലല്ലോ?
1: ഇല്ല സാർ, ഇപ്പൊ ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നു.
0: അയ്യപ്പൻ കയ്യിൽ ഒരു ചെമ്പുവള ഇടാറുണ്ടോ?
1: ഉണ്ട്.
0: ഓൾറൈറ്റ്, രോഹിണിക്ക് ഇപ്പൊ പോകാം. ചെല്ലപ്പൻ,
2: എന്നോടാ
3: കമ്മലിന്റെ കാര്യം ചോദിച്ചല്ലോ രോഹിണി, അദ്ദേഹം അതെങ്ങനെ അറിഞ്ഞു?
1: ഞാൻ പറഞ്ഞു ചേച്ചി, കമ്മലും കൊണ്ടല്ലേ പോയത്.
3: ആരെ? അയ്യപ്പനോ? ഓ മഹാഭാവി.
0: തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ?
4: അസുഖമോ? ഇല്ല.
0: സ്ത്രീകളെ കാണുമ്പോ? ആ
4: അതെ, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ.
0: കാര്യം,
4: സ്ത്രീകൾക്കെല്ലാം എന്നെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ.
0: എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം?
4: അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും, കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ. വേറെ അവരോട് പറയാറില്ല, പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും.
0: അങ്ങനെയാവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ.
4: വരും സാർ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്. വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ.
0: ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവപ്പശുവാണ് അല്ലേ?
4: ഇതൊക്കെ അല്ലേ സാർ ഒരു മനുഷ്യത്വം?
0: രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ?
4: അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്.
0: അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ?
4: കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും വഹിക്കാറില്ല സാറേ. എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും.
0: ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാൽ മതി, അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ?
4: അയ്യോ, അതൊന്നും എനിക്കറിഞ്ഞൂടെ സാർ. ചാരാ ശാപിച്ച് വഴക്കോട്ടായതിനു ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേ ഇല്ല.
0: അതെന്നായിരുന്നു?
4: അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്.
0: വഴക്കുണ്ടാകാൻ കാരണം?
4: അത് ഞാൻ പറയണോ സാർ?
0: പറയണം.
4: എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്.
5: നീ ഇതുവരെ പോയില്ലേ?
6: തന്തപ്പടി വരാതെ പോകാൻ പറ്റൂ. നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപയും കൊണ്ട് ഉടനെ വരാം എന്ന് പറഞ്ഞു പോയതാ.
5: എന്നാ നീ ഇവിടെ കുറെ ഇരിക്കുള്ളൂ? എന്റെ പൊന്നു വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്ത മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? അയാളിന് വരാനൊന്നും പോകുന്നില്ല. അയാൾ അപ്പോഴേ തോന്നി വഴിക്ക് പോയി കാണും.
7: വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. ആ പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ?
5: അത് മക്കളോട് സ്നേഹമുള്ള തന്തയായിരിക്കണ്ടേ. വിഷ്ണു, നേരങ്ങളാ വീട്ടിൽ പോ.
6: വീട്ടിൽ പോകണമെങ്കിലേ വണ്ടി കുരിക്ക് പൈസ വേണ്ടേ?
5: അപ്പൊ അതുമില്ല.
8: നീ ഇവിടെ ഉണ്ടോ? എന്റെ മോൻ നിന്റെ ആരാ? എന്റെ മോൻ നിന്റെ ആരാ?
5: അയ്യപ്പൻ
8: എന്റെ ഭാര്യ.
6: അയ്യപ്പന്റെ ഭാര്യ
5: അല്ല അവൻ എന്റെ ഭാര്യ.
8: എപ്പാളി, എന്നാടാ നീ എന്റെ മോന് വണ്ടി കൂലിയും കൊടുത്ത് പറഞ്ഞോ?
6: അവൻ നിന്ന് കാലി കിടക്കട്ടെന്ന് ചോദിച്ചു ഞാൻ ചെയ്തില്ലയോ?
8: ഞാൻ രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലടാ അവൻ അവിടെ നിന്നത്. എന്നിട്ട് ഞാൻ മൂന്നിടത്ത് പൊങ്ങാത്തവനാണ്, മക്കളോട് സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ നീ ആ ചെല്ലപ്പനോട് പറഞ്ഞു. നിന്നോട് പറഞ്ഞില്ലടാ? നീ പറഞ്ഞാ
6: അത് ഞാൻ ഒരു ശൈലി ഒപ്പിച്ച് പറഞ്ഞില്ലയോ?
8: നിന്റെ അമ്മയുടെ അയ്യപ്പ പല്ലാട്ട് കുടിച്ചിട്ടുണ്ട്. ആ കുടിച്ചത് എന്റെ വയസ്സ് കൊടുത്താടാ. നീ നീ എന്നോ നിന്നെ കണ്ടോ? നീ ഇപ്പൊ പോ.
0: അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്?
4: ഏറ്റുമുട്ടല്ലോ.
0: അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തു നിന്നോ അതോ?
4: ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ.
0: നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ?
4: കുടിച്ച് ബോധമില്ലാത്തവൻ, ഞാൻ അത്ര കാര്യമാക്കിയില്ല. നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു.
0: ഏത് ഹോട്ടലിൽ?
4: ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്.
0: ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു?
4: നേരെ ക്യാമ്പിലേക്ക് പോന്നു.
0: ക്യാമ്പിൽ എത്ര മണിക്കെത്തി?
4: ഒരു 10:30.
0: എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ?
4: അയ്യോ ഇല്ല സാർ, ഞാനൊന്നും പോയില്ല.
0: നിങ്ങൾ ഇവിടെ വന്നത്

0: ഷാപ്പിന് തെളിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്ന് വരെ കണ്ടിട്ടില്ല.
1: ചെല്ലപ്പൻ, നീ ഇവിടെ തന്നെയല്ലേ താമസം?
2: അതെ സർ.
1: അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ, അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നു?
2: ആ വന്നിരുന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു.
1: അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു.
2: അയാൾ എപ്പോഴാ വന്നതെന്ന് എനിക്കറിയില്ല സർ. ഞാൻ അന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു.
1: അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ?
2: അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സാർ എന്റെ വിശ്വാസം.
1: അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം?
2: ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു.
1: ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്?
2: പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും, എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും.
1: പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ?
2: എനിക്കതൊന്നും അറിയില്ല സർ, ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ.
1: ശരി, ചെല്ലപ്പൻ പോയി കൊല്ലപ്പള്ളി വരാൻ പറയും.
3: സാറിനെ അന്വേഷിക്കുന്നു പറഞ്ഞു.
1: നിങ്ങളാണോ മിസ്റ്റർ കൊല്ലപ്പള്ളി?
3: അതെ. ഇരിക്കൂ.
1: നിങ്ങൾ രോഹിണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ?
3: ഇല്ല.
1: ഉണ്ടെന്ന് രോഹിണി പറഞ്ഞാലോ?
3: പറയാനിടയില്ല.
1: നിങ്ങൾ രോഹിണിയെ കാണാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടോ?
3: ഇല്ല.
1: പിന്നെ ഒരിക്കൽ അവിടെ പോയെന്നും അയ്യപ്പനുമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ കേട്ടല്ലോ.
3: ഒരിക്കൽ പോയിട്ടുണ്ട്,
1: അയ്യപ്പൻ ഇല്ലാത്തപ്പോ.
3: അപ്പോ അയ്യപ്പൻ ഇല്ലായിരുന്നു.
1: രോഹിണിയെ കാണാൻ പോയതാ?
3: അല്ല.
1: പിന്നെ പരിചയമുള്ളവരെ കണ്ടിട്ടൊന്നും പറയാ പോകുന്നത് ശരിയാണ്, അതുകൊണ്ട്
4: വന്നതാണ്.
3: ഒരല്പ തിടുക്കമുണ്ട്, അച്ഛന് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം. അയ്യപ്പനുണ്ടോ?
4: ആളിനെ പറ്റി അറിയാമല്ലോ, രാവിലെ പോയതാണ്. ഇനി രാത്രി ലക്കില്ലാതെ കയറി വരും.
3: എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ?
4: വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: അമ്മയും രണ്ട് അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം.
3: അതെന്താ?
4: ജീവിതം പോലും മടുത്തു കഴിഞ്ഞു, പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരു ആശ്വാസം.
3: എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന് മാത്രം.
5: കൊല്ലപ്പള്ളി,
1: എഴുന്നേക്കണോ?
5: നീ വലിയ വില്ലനാണല്ലേടാ.
1: എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യില്?
5: നീ എന്റെ വീട്ടിൽ വന്നിരുന്ന?
1: നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ?
5: നീ അവളെ കാണാൻ വന്നതല്ലേടാ.
1: എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്, നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ.
5: നീ
1: എടുത്താ പൊങ്ങത്തില്ലേപ്പാ, നിന്റെ പാട് നോക്ക്. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നു?
3: അല്ലായിരുന്നു.
1: ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ?
3: അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലല്ലോ സാർ.
1: മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ?
3: ഉറപ്പാണ് സാർ.
1: എന്താ ഉറപ്പ്?
3: ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല.
1: ആ, അതൊരു നല്ല ഉറപ്പല്ല. ആ അതിരിക്കട്ടെ. അയ്യപ്പനെ കാണാതെ വിവരത്തെ കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ?
3: ഇല്ല.
1: നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്?
3: ചോദിച്ചില്ല.
1: നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ?
3: അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കായിരുന്നു.
1: ആ, അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്?
3: മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല സാർ.
1: ഓ, ജീവിച്ചിരിപ്പുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും.
6: ഓരോരുത്തന്മാർ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും, അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ നിന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നോക്കൂ. ചായ എടുത്തിട്ടെ സാർ?
1: എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്നോട് ഇരിക്കാൻ പറഞ്ഞു?
6: ഇല്ല.

0: പിന്നെ ഇരുന്നതോ?
1: കസേര കണ്ടതുകൊണ്ട് ഇരുന്നു പോയതാണ്.
0: കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ.
1: സാധാരണ എങ്ങനെയാണ്? വേണ്ട സർ, നിന്നോളാം.
0: ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോളാം. ഇല്ലടാ, നീ വല്ലേ കോമഡിയനാണ് അല്ലടാ.
1: അല്ല സർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും.
0: കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം?
1: അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ?
0: ഓട്ടെ, സാരമില്ല. അയ്യപ്പൻ എവിടെ പോയിരിക്ക?
2: എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്.
0: കൊന്നതോ?
2: ആര്? ദൈവം. അല്ലാതെ ആര്?
3: അവനി ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്ന് കളഞ്ഞാലെന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്.
0: അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ?
3: സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കും സാർ. അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക, സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു.
0: അങ്ങനെ തോന്നാൻ കാരണം?
3: അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്തു പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്.
1: രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു.
4: ഒരു മാസത്തിനു ശേഷം എല്ലാവരും അയ്യപ്പനെ കുറിച്ച് പൂർണ്ണമായും മറന്നു തുടങ്ങിയപ്പോൾ കമ്പനി ഓഫീസിനും അയ്യപ്പന്റെ വാടക വീടിനും ഇടയിലുള്ള ഒരു നെൽപ്പാടത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹവും ഒരു തകർന്ന ഗ്ലാസ് കുപ്പിയും കണ്ടെത്തി.
3: കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കി. കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവ. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കി. കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരുതച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലബല, ഇതൊരു കൊലപാതകമാണ് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അല്ലെ, നമ്മുടെ അയ്യപ്പൻ ആരോ കൊന്നാണെന്ന്. ചേച്ചി, നമ്മുടെ അയ്യപ്പൻ ആശാ മരിച്ചതാ. ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്.
4: കേസ് ഇപ്പോൾ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതിനാൽ പോലീസ് അന്വേഷണത്തിന്റെ സ്വഭാവം ശക്തമാക്കിയിരുന്നു. അയ്യപ്പനെ കുത്താൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന പൊട്ടിയ കുപ്പി പരിശോധിക്കുമ്പോൾ JK എന്ന അക്ഷരങ്ങൾ കുത്തിവച്ച ഒരു ജോഡി താക്കോൽ ജേക്കബ് കണ്ടെത്തുന്നു. ആദ്യാക്ഷരങ്ങൾ ജോസഫ് കൊല്ലപ്പള്ളിയാണെന്ന് അയാൾ സംശയിച്ചു. നാടക പ്രകടനത്തിന് ശേഷം പോലീസ് നിശബ്ദമായി കൊല്ലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ വഴിയിൽ ഒരു ചെറിയ കശപിശയ്ക്കിടെ അയ്യപ്പനുമായി ഏറ്റുമുട്ടുകയും ശേഷം താൻ അബദ്ധത്തിൽ കൊലപാതകം നടത്തിയതായും കൊല്ലപ്പള്ളി സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം പോലീസിനെ പൂർണ്ണമായും ബോധ്യം വരുന്നില്ല. ജേക്കബ് കൂടുതൽ അന്വേഷണം നടത്തുകയും രോഹിണിക്കൊപ്പം താമസിച്ചിരുന്ന അയ്യപ്പന്റെ വാടക വീട്ടിൽ നിന്ന് കൊലപാതക ആയുധമായി ഉപയോഗിച്ച ഗ്ലാസ് കുപ്പിയുടെ ഒരു കഷണം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കൊല്ലപ്പള്ളി അറസ്റ്റിലാകുന്നത് അറിയാതെ ഒരു വലിയ ഷോയിൽ പങ്കെടുക്കാൻ സംഘം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗവർണറായിരുന്നു മുഖ്യ അതിഥി. തിരുവനന്തപുരം നഗരത്തിലാണ് പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. കൊലപാതകത്തിൽ രോഹിണിക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ കൊല്ലപ്പള്ളിയെ തന്ത്രപരമായി ഉപയോഗിക്കാനാണ് പോലീസ് പദ്ധതിയിടുന്നത്. നാടകം അവതരിപ്പിക്കാൻ അദ്ദേഹം നേരിട്ട് തിയേറ്ററിൽ എത്തുമെന്ന് അറിയിക്കാൻ അദ്ദേഹത്തെ നാടക കമ്പനിയുമായി ഫോണിൽ സംസാരിക്കാൻ പോലീസ് അനുവദിച്ചു. കൊല്ലപ്പള്ളി വേദിയിൽ വൈകിയെത്തുകയും കൊലപാതക കുറ്റത്തിന് താൻ അറസ്റ്റിലായതായി രോഹിണിയോട് വേദിക്ക് പിന്നിൽ നിന്ന് പറയുകയും ചെയ്യുന്നു. പരിഭ്രാന്തിയോടെ രോഹിണി വേദിയിലേക്ക് കയറി അയ്യപ്പനെ കൊന്നതായി പരസ്യമായി സമ്മതിക്കുന്നു.
5: ഹലോ, കൊല്ലപ്പള്ളിയാണോ? എവിടുന്നാ സംസാരിക്കുന്നത്? ഞങ്ങളെല്ലാം വളരെ വിഷമിച്ചിരിക്കുക. എവിടുന്നാ സംസാരിക്കുന്നത്?
0: കൃത്യസമയത്ത് നാടകസ്ഥലത്ത് എത്തിക്കൊള്ളാമെന്ന് മാത്രം പറഞ്ഞാൽ മതി.
1: ഹലോ, എവിടെ എവിടുന്നാന്ന് പറഞ്ഞാ വക്കച്ചൻ അറിയത്തില്ല. നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് വെക്കോളൂ, കൃത്യസമയത്ത് ഞാൻ അവിടെ
0: എത്തിക്കോളാം. ഇന്നത്തെ നാടകത്തിന് ഇങ്ങനെ ഒരു സൗജന്യം ചെയ്യാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് ചെയ്യുന്നതാ. അറിയാമല്ലോ

0: ദിലീപിനെ കൊന്നതിന് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
1: ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ?
2: ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി.
1: നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്?
3: ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട.
4: നീ എന്താ മോളെ ഈ പിക്കുംബേയും പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ നാട്ടം ചോദിക്കുന്ന കേട്ടില്ലേ?
3: കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട.
1: നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ?
3: ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല.
1: മോള് ക്ഷേത്രത്തിൽ വരുന്നില്ലേ?
5: എന്റെ കുതിരിയോടെ വാഴ കൊടുക്കാത്ത അവളുടെ അഹങ്കാരം. ഞാൻ മുന്നെടുത്തുള്ളൂ. നീ പോയി മുന്നെടുക്കാൻ
3: എനിക്ക് മനസ്സില്ല.
5: നീ അങ്ങനെയെങ്കിൽ പിണങ്ങാതെ മോളെ, നിന്റെ നാലുകാരിന്റെ കമ്മല് ഞാൻ വിറ്റെന്നും പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയത്
3: വിറ്റു.
5: പണയെടുക്ക ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനീതിയെ കെട്ടിച്ചുവിടാ ഈ പാവയ്ക്ക് വിടുന്നത്? അവളെ ഇനി വിളിച്ചുകൊണ്ടുവാ, നമുക്ക് ഇവിടെ താമസിക്കാം. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? അവള് വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞു വിടത്തുന്നില്ല. നീ എന്റെ കുപ്പി പൊട്ടു, നിന്നെ ഞാൻ കൊല്ലുമടിക്കും.

0: വെള്ളിങ്ങൾ വെള്ളിങ്ങൾ മനുഷ്യനല്ല, നീ മനുഷ്യനല്ല. ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല.
1: കൊലപാതകത്തിന്റെ ഉദ്ദേശം രോഹിണി പോലീസിനോട് സമ്മതിക്കുകയും അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നു. അയ്യപ്പൻ അവളുടെ കമ്മലുകൾ വിറ്റതിനു ശേഷം രോഹിണിയോട് ചെയ്തതുപോലെ അവളുടെ സഹോദരിയെ തന്റെ ഇംഗിതത്തിന് പാത്രമാക്കുകയും കുടുക്കുകയും അവളുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുമെന്ന് അയാൾ രോഹിണിയെ പരിഹസിച്ചു. അവന്റെ പരിഹാസങ്ങൾ അവളെ കോപാകുലയാക്കി. അവൾ തറയിൽ വീണുടഞ്ഞ മദ്യക്കുപ്പിയെടുത്ത് അയ്യപ്പനെ കുത്തുകയായിരുന്നു. തുടർന്ന് അവൾ കൊല്ലപ്പള്ളിയുടെ സഹായം തേടി. അയാൾ മൃതദേഹം നെൽവയലിൽ ഒളിപ്പിച്ചു. രോഹിണിയുടെ കുറ്റസമ്മതത്തെ തുടർന്ന് കൊല്ലപ്പള്ളിയെയും

രോഹിണിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ബാക്കിയുള്ള സംഘം നിശബ്ദമായി ബസ്സിൽ കയറി സംഭവസ്ഥലത്ത് നിന്നും യാത്ര തിരിക്കുന്നു. പ്രൊഫഷണൽ നാടകങ്ങൾ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കെ ജി ജോർജ് യവനികയുമായി വരുന്നത്. ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വർഷം 300 കളികൾ വരെ ഉണ്ടായിരുന്ന കാലം. ഒരു മിസ്റ്ററി ത്രില്ലർ ഗംഭീരമായി സ്ക്രീനിൽ കാണിച്ചു തന്നു എന്നതിനപ്പുറം നാടകവും സിനിമയും ജീവിതവുമൊക്കെ ചേർത്ത് വെച്ച് കെ ജി ജോർജ് നമ്മളോട് സംവദിക്കുന്നുണ്ട്. നാടകത്തിൽ തോക്കെടുത്ത് നിറയൊഴിക്കാൻ കഴിവുള്ള വേണുനാഗവള്ളിയുടെ കഥാപാത്രം ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച സാക്ഷ്യപ്പെടുത്തൽ. നമ്മൾ കാണുന്ന സ്റ്റേജിലെ നാടകം, അതിന് പിന്നിൽ നിൽക്കുന്നവരുടെ ആത്മസംഘർഷങ്ങൾ. തൻ്റെ ഊഴമാകുന്ന സമയത്ത് ജഗതിയുടെ കഥാപാത്രത്തെയാണ് നാം കാണേണ്ടത്. അയാൾ താനായി തന്നെ നിന്ന് ബീഡി വലിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് മുത്തച്ഛനായി സ്റ്റേജിൽ കയറി അരങ്ങു തകർക്കുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വഴിയിലൂടെ പ്രൗഢിയോടെ നടന്നു വരുന്ന കഥാപാത്രങ്ങൾ. തിലകൻ പിടിച്ചു തള്ളി സ്റ്റേജിന് പുറത്തെത്തുമ്പോൾ നെടുമുടി കഥാപാത്രമല്ലാതെയാവുന്നത്. രണ്ട് നാടക സീനുകൾ യവനിക കാണിച്ചു തരുമ്പോൾ ആത്മസംഘർഷങ്ങളുടെ വേലിയേറ്റവും കൂടെ കാണിച്ചു തരുന്നുണ്ട്. സിനിമയിലെ അയ്യപ്പൻ തിരോധാനത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പാർട്ട് ഇതുകൂടിയാണ്. ക്ലൈമാക്സിൽ നാടകവും ജീവിതവും ഒന്നിലേക്ക് മാറ്റപ്പെടുമ്പോൾ അഭിനയിക്കാൻ മറന്നുപോകുന്ന രോഹിണി തന്നെയാണ് യവനികയുടെ കാഴ്ചയിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊന്ന്. നാടക ട്രൂപ്പിലെ ഓരോ കഥാപാത്രത്തെയും അത്രയും സൂക്ഷ്മമായി തന്നെ കാണാൻ അഭിനേതാക്കളുടെ പ്രകടനം കൂടെ മുതൽ കൂട്ടാവുന്നുണ്ട് തിലകൻ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, ജലജ, വേണുനാഗവള്ളി തുടങ്ങിയവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ. മമ്മൂട്ടിയുടെ ജേക്കബ് ഈരാളിയും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അയ്യപ്പനെക്കുറിച്ച് കുറച്ചേറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിൽ നാട്ടിലെ ബന്ധത്തിൽ അയ്യപ്പനൊരു മകനുണ്ട്. മകൻ തന്തക്കാലനാണെന്ന് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു മനുഷ്യൻ. അച്ഛന്റെ അടുത്ത് കാശു വാങ്ങാൻ വരുന്ന മകനെ കാണണം. അവൻ ശാരീരികമായി ഒരു തരത്തിലും ആരെയും ദ്രോഹിക്കുന്നത് കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും അയ്യപ്പനെ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അശോകനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗംഭീര പ്രകടനമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. മുൻപ് ഈ ചിത്രം കാണാൻ ഭാഗ്യം ലഭിച്ചവരുണ്ടാകുമല്ലോ. അവരുടെ അഭിപ്രായത്തിൽ ഭരത് ഗോപി സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിലും മദ്യം മണക്കുമെന്ന പോലെയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഭരത് ഗോപിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കഥാപാത്രം കൂടിയാണ് തബലിസ്റ്റ് അയ്യപ്പൻ. സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രണയങ്ങളും വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള ചുവടുമാറ്റങ്ങളും എല്ലാം ചിത്രത്തിലെ നാടകം സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ചായം തേച്ച മുഖവുമായി നടക്കേണ്ടി വരുമ്പോൾ, സാധാരണ ജീവിതം കൂടി നയിക്കാൻ പറ്റാതെ വരുമ്പോൾ മനസ്സിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവർ കഥാപാത്രങ്ങളാണ്. അഭിനയിക്കുന്നതിനാണ് പ്രതിഫലം. കാഴ്ചയുടെ പുസ്തകം തന്നെയാണ് യവനിക. 4 ഗംഭീര ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. കദളീവനങ്ങൾ, മിഴികളിൽ നിറകതിരായി, ചെമ്പക പുഷ്പ സുവാസിതയാമം എന്നിവ ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഗാനങ്ങളാണ്. ഇവ കൂടാതെ മച്ചാനെ തേടിയെന്ന രോഹിണിയുടെ നാടോടി നൃത്തത്തിലൂടെയാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. യവനികയിൽ അഭിനയിക്കുന്ന സമയത്ത് അവരിൽ ആരും തന്നെ താരപരിവേഷമുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആരോഗ്യകരമായ മത്സരമുണ്ടായത് സിനിമയുടെ മികവിന് പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവരിൽ തിരക്കുള്ള നടൻ നെടുമുടി വേണു മാത്രമായിരുന്നു. ഓർസൺ വെൽസിന്റെ സിറ്റിസൺ കെയ്ൻ എന്ന ചിത്രത്തോട് സാമ്യമുള്ള രീതിയിലാണ് യവനിക അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കെ ജി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫ്ളാഷ് ബാക്ക് സീനുകൾ വരുമ്പോഴും പ്രേക്ഷക ചിന്തകളെ മാറ്റിവെക്കാൻ വിടാത്ത ആഖ്യാന ശൈലിയും ശ്രദ്ധേയമാണ്. കാണികളും അരങ്ങും അണിയറയും നിറയുന്ന കാഴ്ചകൾ. ആലപ്പുഴയിലെ നാടക സംഘങ്ങളുമായി ബന്ധപ്പെട്ടു നിന്ന ഉസ്മാൻ എന്ന വ്യക്തിയുടെ തിരോധാനമാണ് ഈ സിനിമയിലേക്കുള്ള വഴിതെളിച്ചത്. തിരക്കഥയിൽ തന്നെ വലിയ രീതിയിൽ എഡിറ്റിംഗ് നടന്ന ഒരു സിനിമയാണ് യവനിക. തകഴിയുടെ ചെമ്മീൻ രാമു കാര്യാട്ട് സിനിമയാക്കിയപ്പോൾ എഡിറ്റിംഗ് നടന്നതിനെപ്പറ്റി കെ ജി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ചെറുപ്പകാലം മുതൽ ആരംഭിച്ച കഥ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു. എഡിറ്റിംഗിനായി ഋഷികേശ് മുഖർജിയുടെ കയ്യിലെത്തിയപ്പോഴാണ് ഇന്ന് നമ്മൾ കണ്ട ഭാവം കിട്ടിയത്. ഗുരുവായ രാമു കാര്യാട്ടിന്റെ അനുഭവം കൊണ്ട് തന്നെയാകാം ഷൂട്ടിന് മുന്നേ യവനിക പുതിയ ഒരു തലം നേടിയത്. ജേക്കബിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതിക്കും ആ സമയത്ത് വലിയ ശ്രദ്ധ നേടി. ചിത്രത്തിലെ ജേക്കബിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതികളും ആ സമയത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ചോദ്യം ചെയ്യൽ രീതികളും ചോദ്യങ്ങളുമൊക്കെ പക്കയായി തന്നെയായിരുന്നു തിരക്കഥയിലും മമ്മൂട്ടിയുടെ പ്രകടനത്തിലും. കലാമൂല്യമുള്ള സിനിമ, പോപ്പുലറായ സിനിമ, വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മത പുലർത്തിയ സിനിമയാണ് എന്നത് ഇപ്പോൾ

0: പലപ്പോഴും യവനിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തബലിസ്റ്റ് അയ്യപ്പനാകാൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങളിൽ മകൻ മുരളി ഗോപിയെ കൊണ്ട് തബല വായിപ്പിച്ച് മുരളിയുടെ അങ്കുലചലനങ്ങൾ ഒരു കുട്ടിയുടെ ഉണർവോടെ അദ്ദേഹം നോക്കി നിന്നത് മുരളി ഗോപിയും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ കണ്ട ശേഷം അന്നത്തെ പോലീസ് ചീഫ് മമ്മൂട്ടിക്കൊരു കത്തെഴുതി. താല്പര്യമുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോലീസ് ഓഫീസറുടെ സേവനം കേരള പോലീസിന് നൽകണമെന്ന്. 1982 ഹെൻറിയുടെ നിർമ്മാണത്തിൽ യവനിക തിയേറ്ററുകളിൽ എത്തുന്നത്. മികച്ച ചിത്രത്തിനും കഥയ്ക്കുമുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രം. തിലകനിലൂടെ മികച്ച സഹനടനുള്ള അവാർഡും നേടിയെടുത്തു. നാടകം പ്രധാന വിഷയമായി പറഞ്ഞപ്പോഴും സിനിമയുടെ ഭാഷയെ തന്നെ ശക്തമായി ഉപയോഗിച്ച സിനിമ. രണ്ട് മാധ്യമങ്ങളുടെ ഒരു താരതമ്യ പഠനം കൂടെ യവനിക സാധ്യമാക്കുന്നുണ്ട്. 4 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. പിന്നീട് ബോക്സ് ഓഫീസിൽ നല്ല വിജയമാവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. തീർച്ചയായും കാണേണ്ട മലയാള സിനിമകളിൽ ഒന്നു തന്നെയാണ് യവനിക. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: ചിത്രപരിചയം.
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
4: 8078-502-836.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
7: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
7: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
8: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
7: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
7: ഏയ്, എനിക്കെന്താ പ്രശ്നം?
6: ആ പിന്നെന്താ?
9: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിനെ കുറിച്ചറിയാം. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യൂക്ലിഡിലാണ് സുനിത വില്യംസിന്റെ ജനനം. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡ്യയുടെ സഹോദര പുത്രി കൂടിയാണ് സുനിത വില്യംസ്. മൈക്കൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. സ്ലോവേനിയൻ വംശജ എന്ന നിലയിലും ഇവർക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് ഒന്നാം സ്ഥാനമാണുള്ളത്. മസാച്യൂസെറ്റ്സിലെ നീദം ഹൈസ്കൂളിൽ നിന്ന് 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടിയെടുത്തു. 1965 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1987 സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി. 1989 നേവൽ അവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 3 റിപ്പോർട്ട് ചെയ്തു. പരിശീലനത്തിന് ശേഷം ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ്രൽ 8 ചേരുകയും ഓപ്പറേഷൻ ഡിസേർട്ട് ഷീൽഡ്, ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫേർട്ട് എന്നിവയിൽ പങ്കാളിയാവുകയും ചെയ്തു. 1992 H-46 ഓഫീസർ ഇൻചാർജ് പദവി സ്വീകരിക്കുകയും ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു.

തന്നെ SH16BF, UH1, AH1W, SH2, VH3, H46, CH53, H57 എന്നിവയുടെ സ്ക്വാഡ്രൺ സേഫ്റ്റി ഓഫീസർ ചുമതലയും വഹിച്ചു. 1995 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥിയായിട്ടായിരുന്നില്ല, റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ, സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിലെ UH-60, OH-6, OH-58 എന്നീ ഹെലികോപ്റ്ററുകൾ പറത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സെയ്പാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർ ബോസും ആയി. ഈ കാലത്താണ് അവരെ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 NEMO-2 ദൗത്യത്തിൽ അംഗമായി. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു NEMO-2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2006 December 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. STS-116 എന്ന പേരു നൽകിയിരുന്ന ഈ സംഘം 14th പര്യവേഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ 15th പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 January 31 അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു. പിന്നീട് February 7-9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി നടത്തി. 9 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. 4th ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ ഇവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി. 2007 December 18 പെഗ്ഗി വിറ്റ്സൺ 32 മണിക്കൂറും 32 മിനിറ്റും പൂർത്തിയാക്കുന്നതുവരെ ഇതു നിലനിന്നു. 2007 April 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2008 ബോസ്റ്റണിൽ വെച്ചു നടന്ന മാരത്തണിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. STS-117 ദൗത്യത്തിലും പങ്കാളിയായ സുനിത വില്യം ഈ ദൗത്യ സംഘത്തോടൊപ്പം 2007 June 22 ഭൂമിയിൽ മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്തു താമസിച്ചുകൊണ്ട് ഇവർ പുതിയ ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. 215 ദിവസം ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയ മിഷേൽ ലോപ്പസ് അലേഗ്രിയ മാത്രമേ ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ മുന്നിലുള്ളൂ. വനിതകളിൽ ഇവർ തന്നെയാണ് ഒന്നാമത്. 32nd പര്യവേഷക സംഘത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് 2012 July 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05M എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചു. 33rd പര്യവേഷക സംഘത്തിന്റെ കമാൻഡർ പദവിയും അവർക്കായിരുന്നു. സുനിത വില്യംസ് 4 പ്രാവശ്യം ബഹിരാകാശത്ത് നടക്കുകയുണ്ടായിട്ടുണ്ട്. 4 പ്രാവശ്യവും കൂടി അവർ നടന്ന സമയം 29 മണിക്കൂറും 17 മിനിറ്റുമാണ്. 2012 August 30 ജാപ്പാനീസ് ആസ്ട്രോനോട്ട് ആയ ഹോഷിഡയോടൊത്ത് അവർ 5th ബഹിരാകാശത്ത് ഇറങ്ങി നടന്നു. കേടുവന്ന മെയിൻ ബസ് സ്വിച്ചിംഗ് യൂണിറ്റ് 1 മാറ്റിവെക്കുക, പ്രഷറൈസ് മാറ്റിംഗ് അഡാപ്റ്റർ 2 സ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇപ്രാവശ്യം അവർ പേടകത്തിന് പുറത്തിറങ്ങുന്നത്. 2007 സുനിത വില്യംസ് ഇന്ത്യയിലെത്തി. സബർമതി ആശ്രമവും ഗുജറാത്തിൽ അവരുടെ പിതാവിന്റെ ജന്മഗ്രാമമായ ജുലാസൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി.
2007

ഒക്ടോബർ 4 അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസിന്റെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ 2-ാം ദിനമായ ഇന്ന് പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് നേതാക്കൾ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രതിസന്ധികൾ പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും തെളിയിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ വിജ്ഞാനം, സാമ്പത്തികം, നൂതന വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി ഇന്ന് സ്വാഗതം ചെയ്തത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ കർമ്മ പരിപാടികൾ തുടങ്ങിയവയിൽ രാജ്യങ്ങൾ എത്തിച്ചേർന്ന ധാരണ മാതൃകാപരമാണെന്നും ആരോഗ്യ സംഘടന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ കൊറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത്

0: ഒക്ടോബറിൽ പുതിയ ഊർജ നയം കൊണ്ടുവരും. 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായും ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പണിമുടക്കുകൾ ഒഴിവാക്കാൻ എസൻഷ്യൽ സർവീസസ് മെയിന്റനൻസ് ആക്ട് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ 2025-26 വർഷത്തെ ബോണസ് സംബന്ധിച്ച് ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘായുസ്സിനൊപ്പം ആരോഗ്യകരമായ ജീവിതത്തിനും പദ്ധതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 33-ാമത് ദേശീയ സമ്മേളനമായ ICC 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസമായി നടന്ന സർവേയിൽ 54 ഉഭയജീവികളെയും 52 ഉരഗജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങൾ സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 ദിവസത്തെ സർവേ. IUCN റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ച 36 അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഉഭയജീവികളെയും 47 ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
0: സമൂഹമാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ 10 മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമസംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ 1-ാം വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീടനേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1 സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2 സ്ഥാനത്തും കൊല്ലം 3 സ്ഥാനത്തുമാണ്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23-ാമത് മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസ്

അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരം. നാടകനേരത്തിൽ നാടകം നെല്ലിക്കാരണ്ട് മുഴുവൻ ഭാഗത്തിന്റെ 2-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്ര നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, യു.എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: മഹാമാരിയാ, ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഓർ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഇന്റർകണക്ടഡ് വേൾഡ് മേ കോയി ഭീ സങ്കട് ഏക് ക്ഷേത്ര തക് സിമിത് നഹി രഹത. ഇസ്ലീ ഹംനെ ബ്രിക്സ് സമൂഹ മേ റിജിലിയൻസ് ബഢാനെ പർ വിശേഷ ബൽ ദിയ ഹൈ. ചുനൌതിയോ കോ സമയ രത്തെ പഹചാന ഔർ തുരന്ത് കാര്യവാഹി കർണ ഭി ഉത്തനാ ഹി ആവശ്യക് ഹൈ.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര

0: ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാത അടയും. എന്നാൽ തങ്ങൾ മുന്നോട്ടുവച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽപരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപ്പൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T. സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ.

ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇഷ്ടഗാനങ്ങളിലേക്ക് നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക്
1: സ്വാഗതം. സുരേഷ് ദേവാണ്.
0: സുരേഷ് ദേവർഗാട്. സുരേഷ് ഏട്ടാ,
1: സുഖാണോ? പാട്ട് പറയാം.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ. സുരേഷേട്ടനെ അറിയുന്ന എല്ലാവർക്കും വേണ്ടിട്ട് അവരൊക്കെ ഈ പാട്ട് ആസ്വദിക്കട്ടെ അല്ലേ.
1: എല്ലാരും കൂടി ആസ്വദിക്കട്ടെ.
0: എവിടെ, വീട്ടിലാണോ?
1: വീട്ടിലല്ലേ.
0: സൺഡേ ആയിട്ട് വേറെ പുറത്തു പോയിട്ടൊന്നുമില്ല? അതെയോ. ഓക്കെ, അപ്പൊ പാട്ട് ആസ്വദിക്കുന്ന, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സുരേഷ് ഏട്ടന്റെ വക ഈ ഒരു പാട്ട് യുവജനോത്സവം എന്ന സിനിമയിലെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി

0: കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
0: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
0: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
3: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്നും നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാർ 89.6 FM. ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം.
6: ഹലോ.
2: ഹലോ,
6: കട്ടായിട്ടില്ല.
2: ആരാണ് സംസാരിക്കുന്നേ? ഇതെങ്ങനെ അഹമ്മദാബാദിലേക്ക് എത്തി ഇത്ര പെട്ടെന്ന്?
6: അഹമ്മദാബാദിൽ പോയി ഇങ്ങനെ നേർച്ച പരിപാടി.
2: ഫാമിലി ആയിട്ടാ പോയത്?
6: ഇല്ല, ഫാമിലി നമ്മൾ കഴിഞ്ഞ 2-6 മാസം മുമ്പ്. ഇപ്പൊ നമ്മൾ എല്ലാരും കൂടി നമ്മൾ ഇവിടുന്ന് 15 പേരുണ്ട്. അഹമ്മദാബാദ്, പിന്നെ അജ്മീറില്, ആഗ്ര, പിന്നെ ഡൽഹി. അങ്ങനെ ലാസ്റ്റ് ഡൽഹി തിരിച്ചു കൊണ്ട് നാട്ടിലേക്ക് ഇരിക്കും. ഇപ്പൊ ഫുഡ് കഴിച്ച് നമ്മൾ റൂമിലല്ലേ
2: റെസ്റ്റ് എടുക്കുന്ന ടൈം ആണ്.
6: ആ, ഇപ്പൊ ഫുഡ് പിന്നെ 12 മണിക്ക് കഴിച്ചു.
2: അതെയോ?
6: ഫുഡ് 12 മണിക്ക്
2: നേരത്തെയല്ലേ ഇപ്പൊ ഫുഡ് കഴിച്ചത്?
6: ഫുഡ് അവര് ഫുഡ് ഏതാ? നമ്മുടെ കേരളത്തിലെ ഹോട്ടലല്ലേ, നമ്മൾ കിട്ടിയ ഹോട്ടലിന്ന് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
2: അങ്ങനെ?
6: ആ, ഭക്ഷണം നമ്മുടെ കേരളത്തിലെ ഭക്ഷണം തന്നെ ഏറ്റവും നല്ല ഭക്ഷണം.
2: അതെ അതെ, തീർച്ചയായിട്ടും.
6: ഭക്ഷണം ഇവിടുന്ന് വിട്ടാ പിന്നെ ഭക്ഷണം കിട്ടാൻ ഒന്ന് വളരെ പ്രയാസാ.
2: അപ്പൊ ഇനി വിശന്ന എന്താ ചെയ്യാ? ഇനി വിശന്ന എന്താ ചെയ്യാ? നേരത്തെ ഭക്ഷണം കഴിച്ചല്ലോ ഉച്ചക്കത്തെ.
6: ഇനിയിപ്പോ വൈകുന്നേരം കാപ്പി കുടിക്കും, ചപ്പാത്തിയും വാങ്ങി കഴിക്കും.
2: അതല്ലേ,
6: പിന്നെ നമ്മള്
2: അഹമ്മദാബാദിൽ എപ്പോഴാ എത്തിയത്?
6: ഇന്നലെത്തി.
2: ഇനി അവിടുന്ന്?
6: അവിടെ തിങ്കളാഴ്ച വിടും.
2: തിങ്കളാഴ്ച?
6: പിന്നെ കാപ്പി ചായ നമ്മളെ റൂമിൽ തന്നെ വെക്കും.
2: അതെയോ?
6: നമ്മളെ പിന്നെ പാത്രം ഉണ്ട്, പിന്നെ പഞ്ചസാര, ചായപ്പൊടി, പിന്നെ ഗ്യാസിന്റെ ചെറിയ അതിലും കൊണ്ട് നമുക്കും.
2: പിന്നെന്താ,
6: അഞ്ചുപേർക്ക് ചായ വെക്കാം, അഞ്ചു ഗ്ലാസ് ചായ വെക്കാം, പിന്നെ വീണ്ടും വെക്കാം.
2: ഓക്കേ. ഏത് പാട്ടാ കേൾക്കണ്ടേ അഹമ്മദാബാദ്?
6: പാട്ട് എനിക്ക് മേഡം പിന്നെ മദനോത്സവ പാട്ടുണ്ട്, പിന്നെ മാടപ്രാവേ
2: പാടുന്ന രണ്ടുപേരെ.
6: ഇല്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു വെസ്റ്റ് കൈപ്പുറം, ടി അസറപ്പ്, മലപ്പുറം, പാലക്കാട് ജില്ല,
2: വെസ്റ്റ് കൈപ്പുറം.
6: ആ, അസറപ്പ്, ടി അസറപ്പ്, അദ്ദേഹം ടൈലർ ആണ്, അദ്ദേഹം പരിപാടി കേൾക്കാറുണ്ട്.
2: ഓക്കെ, അപ്പോ അഷ്റഫക്ക് വേണ്ടിട്ടാണോ ചോദിച്ചത്?
6: നിങ്ങളെ കണ്ണൂരിലെ പരിപാടി എല്ലാവരും കേൾക്കാറുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും നിങ്ങളെ പിന്നെ മലബാർ കേട്ടുകൊണ്ടിരിക്കാതെല്ലാം പിന്നെ ഫോണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: അതെയല്ലേ, അപ്പൊ അവരുടെ അന്വേഷണം പറഞ്ഞു പറയണം കേട്ടോ.
6: ഓക്കെ, അത് പരിപാടി കേൾക്കുന്നുണ്ട്.
2: അപ്പൊ അവരുടെ തൊക്കെ അന്വേഷണം പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒത്തിരി സന്തോഷം.
6: ഓക്കെ,
2: ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. മിക്കോട് സംസാരിക്കാൻ പറ്റിയല്ലോ.
6: ഓക്കെ മാഡം.
2: ഓക്കെ, ശരി ശരി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ വിളിച്ചത് മമ്മദക്കി ആയിരുന്നു. കണ്ണൂരാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, കേൾപ്പിച്ചു കൊടുക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കും പാട്ടിനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0409029789896. അടുത്ത കോളർ. ഹലോ.
5: ഹലോ,
2: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
5: ഉണ്ണേട്ടൻ.
2: ഇപ്പൊ എവിടെയുള്ളത്? കൂത്തുപറമ്പിന്റെയാണോ?
5: കൂവപ്പാടി.
2: ഉണ്ണേട്ടൻ എന്തായിരുന്നു ചെയ്യുന്നേ?
5: ഒരു തൊഴിലിനും പോകുന്നില്ല, വയസ്സായ 77 വയസ്സായി പേരായി.
2: ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ പാട്ട് കേൾക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവൂല്ലേ?
5: നമ്മള് രാവിലെ 5:30-6 മണിക്ക് റേഡിയോ തുറന്നുണ്ടെങ്കിൽ രാത്രി 10-12 മണിയാവും.
2: ആഹാ, അപ്പൊ കൂട്ടിന് ഒരാളായില്ലേ?
5: റേഡിയോക്ക് ക്ലിയർ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ വിചാരിച്ചു എന്റെ റേഡിയോ തകരാറാണോ എന്ന് വിചാരിച്ചു റേഡിയോ നേരാക്കിട്ട് വന്നു.
2: അതെ അല്ലേ? ചെറുതായിട്ട് കാലാവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം കാരണം ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് മുന്നേ അറിയിപ്പൊക്കെ
5: കൊടുത്തിട്ടുണ്ടായിരുന്നു.
2: അതെ അല്ലേ? ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു. ആർക്കു വേണ്ടി പാട്ട് ചോദിച്ചത്?
5: ആകെ നമ്മളിവിടെ രണ്ടാളേ ഉള്ളൂ, ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ.
2: ഭാര്യ എന്താ ചെയ്യുന്നേ? ഹലോ, കൂത്തുപറമ്പിൽ നിന്നും ഉണ്ണിയേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം നല്ലൊരു പാട്ടിനെ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ഭാര്യയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കാം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം കേൾപ്പിച്ചു കൊടുക്കുക. പാട്ട് കേട്ട ശേഷം മറ്റുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: റേഡിയോ മലബാർ 89.6 FM. ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോളുകൾ വരുമ്പോൾ പലപ്പോഴായി കട്ടായി പോകുന്നുണ്ട്, റേഞ്ച് ഇഷ്യൂ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
7: ഹലോ,
6: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: ദീപേഷ്
6: ഏട്ടൻ.
7: മരുതായിന്ന്.
6: ഓക്കെ, ഏത് പാട്ടാ കേൾക്കേണ്ടെന്ന് പറയോ.
7: ഇല്ല,
6: ഇപ്പൊല്ല, കുഴപ്പമില്ല. എന്തായാലും അടുത്ത തവണ വിളിക്കുമ്പോ ഒരു പാട്ട് കേൾപ്പിച്ചു തന്നാ മതി. ആരൊക്കെ ഉണ്ടെന്ന് വീട്ടില്?
7: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, കുട്ടികളുണ്ട്.
6: ഓക്കെ, സൺഡേ ആയതുകൊണ്ട് എല്ലാരും ഒരുമിച്ചുണ്ടല്ലേ?
7: ആ, വീട്ടിലെല്ലാരും.
6: എല്ലാരും
7: തൊട്ടടുത്ത വീട്ടിൽ തന്നെ അമ്മയുണ്ട്. അമ്മേനെ അറിയായിരിക്കും, സുമതി എന്ന് പറഞ്ഞ മരുതായിട്ടില്ലേ.
6: ആ, മനസ്സിലായി.
7: സുനിത, മരുതായ സുനിത, സുനിത ഇല്ലേ?
6: ആ, സുനിത.
7: അതാ, പിന്നെ ആന്റിയാണ്.
6: അപ്പൊ എല്ലാരടുത്തും അന്വേഷണം പറഞ്ഞു എന്ന് പറയാം. പാട്ട് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് ഇവിടെ നമുക്ക് കേൾപ്പിക്കാം. ദീപേഷ് ചേട്ടനാണ് മരുതായിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ട ശേഷം തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
5: ഞാൻ ദിനേശ് ആണ്. കാസർഗോഡ്.
4: ദിനേശ് കാസർഗോഡ്. ഏത് പാട്ട് കേൾക്കണ്ടേ?
5: ലവ് ആക്ഷൻ ഡ്രാമ ചിത്രത്തിൽ ആലോം പാട്ട്.
4: പാട്ട് പാടു.
5: ഞാന് മലയാളം, പിന്നെ കന്നഡ.
4: മലയാളം, കന്നഡ.
5: മലയാളത്തിൽ
4: ഇഷ്ടപ്പെട്ട സിംഗർ ആരാ?
5: സിംഗർ എം ജി ശ്രീകുമാർ.
4: എം ജി ശ്രീകുമാർ. ഓക്കേ. കന്നഡയിലോ?
5: കന്നഡയിലെ സഞ്ജിത്.
4: ഫിലിംസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഏത് ലാംഗ്വേജാ? മലയാളമാണോ കന്നഡയാണോ? വീട്ടില് യൂസ് ചെയ്യുന്ന ലാംഗ്വേജോ?
5: കന്നഡ.
4: കന്നഡ. അപ്പൊ മലയാളം എങ്ങനെ ഇത്ര ഫ്ലുവന്റ് ആയിട്ട്, മീൻസ് നന്നായിട്ട് സംസാരിക്കണ്ട്? ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ആ രീതിയിൽ എങ്ങനെയാ പഠിച്ചെടുത്തേ?
5: അത് ഇവിടെ കാസർഗോഡ് പഠിച്ചത്.
4: അതെ അല്ലേ. ഇപ്പൊ എന്താ ദിനേശ് ചെയ്യുന്നേ?
5: ഇപ്പോ വീട്ടിലാണ്. ഐ ടി ഐ.
4: കഴിഞ്ഞോ കോഴ്സ്? കഴിഞ്ഞോ.
5: പിന്നെ ഇത് ഗിരിജ. അമ്മയുടെ പേര്
4: ഗിരിജ.
5: അച്ഛന്റെ പേര് അഗണേഷ്.
4: എങ്ങനെയാ?
5: ഗണേഷ്.
4: ഓക്കേ. അവരൊക്കെ കേൾക്കാറുണ്ടോ? പ്രോഗ്രാം കേൾക്കാറുണ്ടോ? അപ്പോ എല്ലാരുടെ അടുത്തും, അനിയത്തിയുടെ അടുത്തും, അച്ഛന്റെ അടുത്തും, അമ്മയുടെ അടുത്തും ഒക്കെ അന്വേഷണം പറഞ്ഞു എന്ന് പറയണം. ചോദിച്ച പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പ്രത്യേക ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
5: ഓക്കേ.
4: അപ്പൊ ഒത്തിരി സന്തോഷം ദിനേശ് വിളിച്ചതിൽ. നമുക്ക് പാട്ട് കേൾക്കാം. കാസർഗോഡ് സുള്ളിയിൽ നിന്നും ദിനേശ് വിളിച്ചിട്ടുണ്ടായി. നല്ലൊരു പാട്ടിന് ആവശ്യപ്പെട്ടു. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ.
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469 74141.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ലൈനിലുണ്ട്.
7: ആരാ നോക്കാം? ഹലോ.
8: ഹലോ,
7: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
8: ഇത് കായലൂരിന്ന് വാസന്തിയാണേ.
7: വാസന്തി ചേച്ചി, ഏത് പാട്ട് കേൾക്കാനായിട്ടാ ഇന്ന് വിളിച്ചത്? രണ്ടുപേരും മൂളുന്നോ അതേ ട്യൂണില്?
8: പാടാനൊന്നും അറിയില്ലപ്പാ.
7: എന്നാലും വെറുതെ ഒന്നും മൂളിക്കൂടെ.
8: വെള്ളിലെ കിങ്ങിണി താഴ്വരയിൽ വെള്ളാമ്പൽ പെയ്കതൻ കൽപ്പടവിൽ തുള്ളി തുള്ളി കളിയാടി വന്നോട് ചെമ്മരയാക്കി കൊട്ടി

0: ഹലോ,
1: കഴിഞ്ഞോ?
0: പാടാനൊന്നും അറിയില്ല.
1: പാടാനൊന്നും അറിയണ്ട, ഇങ്ങനെ പാടി തന്നാ മതി. എന്ത് രസമുണ്ട് ഇത് കേക്കാൻ?
0: നിങ്ങളെങ്ങനെ പറയലാണ്?
1: അങ്ങനെ പറയുന്നല്ല, പാട്ട് നമുക്ക് ഏത് രീതിയിലാ പാടിത്തരുന്നത് അതുപോലല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വാസ്നിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ തന്നെ പാടി തന്നുല്ലോ. എനിക്കത് ആസ്വദിക്കാൻ പറ്റി, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി.
0: പാട്ട് ഇഷ്ടമാണ്, പാടാൻ അറിയില്ലെങ്കിലും
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കേ, ഈ പാട്ട് ആർക്ക് വേണ്ടിയാ ചോദിച്ചത്? എല്ലാരും ഉണ്ടോ ഇന്ന് വീട്ടില്? ഞായറാഴ്ച ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ. ഓക്കേ, അപ്പൊ ഈ പാട്ട് കേട്ടാലോ? വീട്ടിലെല്ലാരുടെ അടുത്തും ചോദിച്ചു എന്ന് പറയണം കേട്ടാ. ഓക്കേ. വാസന്തി ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് കാക്കത്തമ്പുരാട്ടി എന്ന സിനിമയിലെ നല്ലൊരു അടിപൊളി പാട്ടാണ്. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചത്. റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും അത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പാട്ട് നമുക്ക് കേൾക്കാം, ശേഷം മറ്റു കോളിലേക്ക് പോവാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471 4007225900018.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്. ഒരുപാട് പേര് വിളിച്ചു, ചില കോളുകൾ കട്ടായി പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കുക. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: ഇന്ന് നമുക്ക് പരമ്പരാഗതമായ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണ് രണ്ട് കത്തുകൾ വന്നിട്ടുള്ളത്. ഇത് അയച്ചിരിക്കുന്നത് മട്ടന്നൂർ നാരായണൻ നമ്പൂതിരി, KTP മഹിമ, KTP നാരായണൻ നമ്പൂതിരി അല്ലേ?
2: അതെ.
1: ഇവിടെ ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ഒരു ഇംഗ്ലണ്ട് ആണ് പഴയ രീതിയിലുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാറിലെ വിവിധ പരിപാടികളെക്കുറിച്ച്, പ്രത്യേകിച്ചും പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ടാണ്, വളരെയധികം സന്തോഷം അങ്ങയുടെ നല്ല വാക്കുകൾക്ക്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. ആദ്യത്തേത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയുടെ പ്രതികരണമാണ്, വായിച്ചോളൂ.
2: ഇഷ്ടങ്ങൾ ഇനങ്ങൾ ശിവപ്രിയ പ്രശാന്ത് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും സൂപ്പർ. കുട്ടികൾക്ക് അവരുടെ തലത്തിലുള്ള പാട്ടുകൾ കേൾക്കാനായിരിക്കും ഇഷ്ടം. എന്നാൽ ശിവപ്രിയ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗംഭീരമാക്കി ആ പരിപാടി. നന്നായി പാടാൻ കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചു.
1: പ്രിയ ഗാനങ്ങൾ, മമ്മൂക്കക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി. അശ്വിനിയുടെ അവതരണം കൂടിയായപ്പോൾ മികച്ചതായി. സിനിമയിലെ ഓരോ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗംഭീരമാക്കി.
2: ജനകീയം പരിപാടിയിൽ ആര്യപ്രകാശ്, അച്ഛൻ, അമ്മ മൂന്നുപേരുമായും നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. കാഴ്ച പരിമിതിയിലും അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ആര്യക്ക് അഭിനന്ദനം. ആര്യയുടെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കേട്ടിരുന്നു. വായനശാലയിൽ ടി പത്മനാഭന്റെ കഥ അശ്വിനിയുടെ അവതരണത്തിൽ കേട്ടിരുന്നു പോയി. അശ്വിനിക്ക് എന്റെ ബിഗ് താങ്ക്സ്.
1: വളരെയധികം സന്തോഷം. ഇനി ബാബു ആണിക്കര് എഴുതുകയാണ് ഇഷ്ടത്തോട് പ്രതികരണത്തിന്. 7 September മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അശ്വിനി അവതരിപ്പിച്ച പ്രത്യേക പ്രിയരാഗം പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഗാനങ്ങളും സംഭാഷണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവതരണം വളരെ നന്നായി. 40 വർഷത്തിലധികമായി മലയാളികളെ വിസ്മയിപ്പിച്ച ആ അതുല്യ നടന് എന്റെയും ജന്മദിനാശംസകൾ നേരുന്നു. സർഗജാലകത്തിൽ മോഹൻദാസ് വടക്കുംപുറം എഴുതി അശ്വിനി അവതരിപ്പിച്ച പങ്കജാക്ഷിയുടെ പൊങ്കാല എന്ന കഥയും, ആരാധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച ജീവിതലഹരി എന്ന കവിതയും, ശരണ്യനാരായണന്റെ അനുഭവക്കുറിപ്പും സൂപ്പർ. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു അണിക്കരി. സന്തോഷം ബാബു, തുടർന്നും എഴുതുക. അടുത്ത പ്രതികരണം ആരതാണ്?
2: കാഞ്ഞിരോട് നിന്ന് ശ്രീജ അയച്ച പ്രതികരണമാണ് അടുത്തത്. ചാരുകസേലയിൽ പാലാട്ടുകോമൻ വടക്കൻപാട്ടിലെ കഥകളെ കുറിച്ച് കേട്ടു. കൂടാളി UKPയുടെ ഒരു പ്രധാന നാടകമായിരുന്നു പാലാട്ടുകോമൻ. ആ നാടകത്തിൽ ഡാൻസ് കളിക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. റിഹേഴ്സൽ സമയത്തുള്ള പല രസകരമായ സംഭവങ്ങളും ഓർമ്മയിൽ വന്നു. എളമ്പാറയിലെ രമണിയേച്ചി, എൻ്റെ ആപ്പൻ ഗോപി, മധുവേട്ടൻ, രമേശേട്ടൻ, പിന്നെ പേരോർമ്മയില്ലാത്ത, കണ്ടാൽ ഓർമ്മയുള്ള മറ്റുള്ളവർ, പിന്നെ എൻ്റെ ചേച്ചി ഹൈമ, എല്ലാവർക്കും പാലാട്ടുകോമൻ നാടകത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഈ പരിപാടി അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.
1: വളരെ പഴയകാലത്തെ നാടക ഓർമ്മകൾ ഉള്ളിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ ചാരുകസേല ഉപകരിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അപൂർവമായിട്ട് മാത്രം എഴുതുന്ന ഒരാളാണത്രേ ശ്രീജ കാഞ്ഞിരോട്. ഏതായാലും നിങ്ങൾക്ക് ഈ ചാരുകസേലയുടെ കഥ, പാലാട്ടുകോമൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്നും എഴുതുക ശ്രീജ. ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുകയാണ്, വായിച്ചോളൂ.
2: ശിവപ്രിയ പ്രശാന്ത് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ അതിമനോഹരമായി. അശ്വിനിയുമായുള്ള കൂട്ടുകെട്ടിൽ നല്ല അവതരണമായിരുന്നു കുഞ്ഞുമോൾ കാഴ്ചവെച്ചത്. ഓരോ പാട്ടും നന്നായി പാടിയിരുന്നു. കേൾക്കുമ്പോൾ ഹൃദയരാഗങ്ങളായ പാട്ടുകളെ കൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകളായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു ആ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്.
1: രാമായണ മാസാചരണത്തിൽ രാമകഥാമൃതത്തിൽ ശിവപ്രിയ പ്രശാന്ത് റേഡിയോ മലബാറിലൂടെ രാമായണം പാരായണം ചെയ്തതും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അതിനവസരമൊരുക്കി കൊടുത്ത ആളെയും പരിപാടിയിലൂടെ ശിവപ്രിയ ഓർമ്മിച്ചു എന്നതും, കടന്നു വന്ന വഴികളിൽ മറന്നുപോകുന്ന ഇന്നത്തെ തലമുറയുടെ കാലഘട്ടത്തിൽ ശിവപ്രിയ മാതൃകയായത് സന്തോഷത്തിന് അവസരമുണ്ടാക്കി. ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂർ. നമുക്കും ആ ആശംസകൾ തുടരാം. അടുത്ത പ്രതികരണം ആരുടേതാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ബിഗ് സാല്യൂട്ട് തരുന്നുണ്ട്.
2: ശാസ്ത്രവീതിയിൽ വിജയകുമാർ ബ്ലാത്തൂർ മിന്നാമിന്നികളെ കുറിച്ച് നടത്തിയ ശാസ്ത്രീയമായ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്ന ഒരറിവും വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്.
1: ഒരു ബിഗ് ലെറ്ററാണ്. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ എഴുതുകയാണ്. ഇഷ്ടങ്ങൾ ഇണങ്ങൾ പരിപാടിയിൽ കൊച്ചു കൂട്ടുകാരി ശിവപ്രിയ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് പ്രിയങ്കരമായിരുന്നു. അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളുടെയും ആദ്യത്തെ ഏതാനും വരികൾ പാടിയത് ഇരുത്തും വന്നൊരു ഗായികയുടെ ആലാപനം പോലെ ആസ്വാദ്യകരമായി.
2: ചിത്രപരിചയത്തിൽ അവതരിപ്പിച്ച താഴ്വാരം എന്ന ചിത്രത്തിന്റെ ശബ്ദവ്യാഖ്യാനം ശ്രവണസുഖം പകരുന്നതായി.
1: ചിരിനേരത്തിൽ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിമുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയതും രസകരമായി.
2: വിവരത്തിന്റെ കാര്യത്തിൽ ആമിനത്താത്ത കരുണനേക്കാളും ഒരു പടി കൂടി മുന്നിലെത്തിയതുപോലെ തോന്നുന്നു. എൽനിനോ എന്ന് പറയാൻ അറിയില്ലെങ്കിലും അത് എന്താണെന്ന് കരുണന് ആമിനത്താത്ത വിശദീകരിച്ചു കൊടുക്കുന്നത് കേട്ടു. ഇങ്ങനെ പോയാൽ മാഷിന്റെ കാര്യം കഷ്ടമായതു തന്നെ. കാരണം ഇനി മാഷിന്റെ ആവശ്യം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യമൊക്കെ കരുണനോട് പറഞ്ഞൊപ്പിക്കാൻ താത്തയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും സ്കിറ്റ് സൂപ്പറായി, വിജ്ഞാനപ്രദവുമായിരുന്നു.
1: നമ്മുടെ എൽനിനോ പ്രതിഭാസത്തെ കുറിച്ചാണ് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ചിരിയും ചിന്തയിലും അത് കേട്ടത് മുതൽ നമ്മുടെ എല്ലിനോ പ്രതിഭാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കടുത്ത ചൂട്. ഏതായാലും ദിലീപിന് ആമിനത്താത്തയും കരുണനെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം. അടുത്ത ജയ് ജവാൻ പരിപാടിയെ കുറിച്ചാണല്ലേ?
2: അതെ, ജയ് ജവാൻ പരിപാടിയിൽ ശങ്കരനാരായണൻ കണ്ണവം പങ്കുവച്ച സൈനിക സേവന അനുഭവങ്ങൾ ആവേശകരമായിരുന്നു. യുദ്ധസമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റും അടിയന്തരമായി പാലങ്ങൾ നിർമ്മിച്ച് ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നി.
1: കാഴ്ചപരിമിതി എന്ന വലിയ വെല്ലുവിളിയെ അതിജീവിച്ച് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ആര്യപ്രകാശിന്റെ അനുഭവങ്ങൾ ആർക്കും പ്രചോദനമേകാൻ പര്യാപ്തമായിരുന്നു.
2: സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചിത്രത്തിലെ തന്നെ 3 ഗാനങ്ങളെടുത്ത് പാട്ടും പൊരുളും പറഞ്ഞു തന്ന ഡോക്ടർ ജയരാജും ലീന ജയരാജും അവതരിപ്പിച്ച പരിപാടി മികച്ചതായി. കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിലെ 3 ഗാനങ്ങളും ഒരുമിച്ച് കേൾക്കാനായത് നല്ലൊരു ശ്രവണാനുഭവമായി. 3-ാമതായി കേൾപ്പിച്ച ഗാനം അധികമൊന്നും കേൾക്കാത്ത മനോഹര ഗാനമായിരുന്നു.
1: ഏതായാലും ഞങ്ങളുടെ വിവിധ പരിപാടികളെ കുറിച്ചാണ് വളരെ വിശദമായി തന്നെ ദിലീപ് വി മുഹമ്മദ് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ദിലീപ്. വീണ്ടും പ്രതികരിക്കുക. അടുത്ത സന്ദേശം ചന്ദ്രഭാനു തില്ലങ്കേരിയുടേതാണ്, വായിച്ചു തുടങ്ങാം.
2: സെപ്റ്റംബർ 9 രാവിലെ പ്രക്ഷേപണം ചെയ്ത ആൽക്കഹോളിക് അനോണിമസ് തിരികെ ജീവിതത്തിലേക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ മദ്യാസക്തിയിൽ നിന്നും മോചനം ലഭിച്ച തന്റെ ഭർത്താവിന്റെ കഥ ഭാര്യ വിവരിച്ചത് ഏറെ ഹൃദയസ്പൃക്കായി. ഈ പരമ്പര കൊണ്ട് ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പലർക്കും ആശ്വാസമാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തുടരട്ടെ.
1: ഈ ആഴ്ചത്തെ മധുരഗീതങ്ങളിൽ സൂര്യ എടവൻ അവതരിപ്പിച്ച മഴവിൽ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഭാഗവും ഋതു എന്ന പദം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചന്ദ്രലേഖ മല്ലിശ്ശേരി അവതരിപ്പിച്ച മധുരഗീതങ്ങളുടെ അധ്യായവും ഇമ്പമാർന്ന ഹൃദ്യമായ ഗാനങ്ങൾ കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും വളരെ നന്നായി. പ്രശസ്ത സംഗീത സംവിധായകൻ പ്രശാന്ത് പിള്ളയുടെ ജന്മദിനത്തിൽ പ്രത്യേകം പ്രക്ഷേപണം ചെയ്ത ഗാനലയം ബൈജുവും ചന്ദ്രലേഖ മല്ലിശ്ശേരിയും ഗംഭീരമായി അവതരിപ്പിച്ചു. രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. മറ്റെല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായി തുടരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രഭാനുവേട്ടൻ കത്ത് ചുരുക്കുന്നത്. വളരെയധികം സന്തോഷം. വിവിധ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആൽക്കഹോളിക് അനോണിമസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ അതിൻ്റെ ഗുണം ഒരുപാട് പേർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു ദീർഘമായ പ്രതികരണമാണ്. ആരാണ്?
2: പട്ടിപ്പുറത്തു നിന്നും ഗീതയും ചന്ദ്രികയും.
1: ഞായറാഴ്ച ചിരിയും ചിന്തയും എന്ന പരിപാടിയിൽ എല്ലിനോ പ്രതിഭാസം നേരിടുന്നതിനെ പറ്റിയും വൈദ്യുതി ഉപയോഗത്തെപ്പറ്റിയും കുടിവെള്ളക്ഷാമത്തെപ്പറ്റിയും ആമനത്താത്തയും കരുണനും ഇതിനെ ഹാസ്യരൂപത്തിലാക്കി എല്ലിനോ പല്ലിനോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച സ്കിറ്റ് സൂപ്പറായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. ഈ പരിപാടി അവതരിപ്പിച്ച ആമനത്താത്തക്കും കരുണനും പിന്നെ സ്കിറ്റിനെ നേർവഴിയിലെത്തിക്കുന്ന നമ്മുടെ എല്ലാമായ കുട്ടിരാമേട്ടനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും നമ്മുടെ ആ കാലിക പ്രസക്തിയുള്ള പരിപാടി ഇഷ്ടപ്പെട്ടു ഗീതക്കും ചന്ദ്രകയ്ക്കും എന്ന് ബോധ്യമാണല്ലേ?
2: അതെ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ കൂടാളി സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവപ്രിയ പ്രശാന്തിന്റെ വിശേഷങ്ങൾ അശ്വിനിയുമായി പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി അവതരിപ്പിച്ചു. ശിവപ്രിയക്കും ഒപ്പം അശ്വിനിക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: ജനകീയം എന്ന പരിപാടിയിൽ ഭിന്നശേഷിക്കാരിയായ ആര്യയെക്കുറിച്ച് നമ്മുടെ റേഡിയോ മലബാറിലൂടെ രാമകൃഷ്ണൻ സാറുമായി അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാതെ കേട്ട് പഠിച്ചുകൊണ്ട് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചു കൊണ്ടൊരു ജോലി ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ആര്യയ്ക്കും ഒപ്പം റേഡിയോ മലബാറിനും അഭിനന്ദനം അറിയിക്കുന്നു.
2: തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത നാട്ടിലെ പാട്ട് എന്ന പരിപാടിയിൽ ഈ ആഴ്ച കുറെ ആളുകളുടെ വിവിധതരം വിശേഷങ്ങളും വിവിധ ഇനം പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഇതിൽ പങ്കെടുത്ത ശ്രോതാക്കൾക്കും ഒപ്പം റേഡിയോ മലബാർ ടീമിനും ഗീതയുടെയും ചന്ദ്രികയുടെയും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: സന്തോഷം ഗീത ചന്ദ്രിക. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ചന്ദ്രഭാനുവേട്ടൻ തന്നെയാണ് വീണ്ടും എഴുതുന്നത്. ഗാന തരംഗത്തെ കുറിച്ചാണ് അല്ലേ?
2: അതെ. സെപ്റ്റംബർ 12 രാവിലെ 9 മണിക്ക് ഒരേ സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത ഗാനതരംഗം പരിപാടി വളരെ ശ്രദ്ധേയമായി. കമലദളം സിനിമയിലെ ഗാനങ്ങൾക്ക് കൃഷ്ണകുമാർ മാഷിന്റെ ആഖ്യാനം കൂടിയായപ്പോൾ രവീന്ദ്രൻ മാഷ് ചെയ്ത സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്ക് മുഴുവൻ ഒരു ക്ലാസിക് ടച്ച് ലഭിച്ചതുപോലെയായി. അത്തരം ഗാനങ്ങൾക്ക് ഇനിയൊരു പുനർജന്മം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: വളരെ സന്തോഷം ചന്ദ്രഭാനുവേട്ടൻ. നമുക്ക് ഈ ആഴ്ചയിൽ വന്ന എല്ലാ പ്രതികരണങ്ങളും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. സാധാരണ പ്രതികരണത്തിന് വലിയൊരു സമയം അപഹരിക്കുന്നത് നാടക നേരമായിരിക്കും. ഈ ആഴ്ച നാടക നേരത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളില്ല, കാരണം
2: നാടകത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച കേട്ടു. ഈ ആഴ്ച ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ്. ഒരു ഭാഗം കൂടിയുണ്ട്. 3 ഭാഗങ്ങളിലായി നെല്ലിക്ക 2 പൂർണ്ണരൂപം നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രത്യേകമായി ഞങ്ങൾക്ക് അയക്കണം. ഈ പ്രതികരണങ്ങളും നെല്ലിക്ക 2 അഭിനയിച്ച ആളുകളുടെ അഭിനയാനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ച കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുകൊണ്ട് നാടക നേരത്തിൽ ഇന്ന് നെല്ലിക്ക 2 പൂർണ്ണരൂപത്തിൻ്റെ 2 കേൾക്കുക. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കേറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
2: വാട്സ്ആപ്പ് നമ്പർ 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്ഡ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നെല്ലിക്ക 2 പൂർണ്ണരൂപത്തിന്റെ 2 ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, നന്ദാത്മജൻ കുതേരി, ചന്ദ്രഭാനു തില്ലങ്കേരി, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. 10:00 മധുര ഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വീണ അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ പ്രൊഫസർ മധുസൂദനൻ നായരുടെ ഒരു കവിത, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ TV രമേശ് പങ്കുവച്ച അനുഭവങ്ങളുടെ 1 ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്ഡ് സ്കൂൾ, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:00 മധുര ഗീതങ്ങളാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിന്റെ 2 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, നന്ദാത്മജൻ കുതേരി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, അശ്വിനി കവിണിശ്ശേരി, സൂര്യ ഇടവന, അർഷിത. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം. 2:00 ഒരു വട്ടം കൂടി. ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പുരാണത്തിലെ ചിതലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ

സമർപ്പണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
6: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
5: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
6: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
5: ഇനിയിപ്പ എന്നാ ചെയ്യാ?
6: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
5: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
6: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
5: നീ പറഞ്ഞതാ ശരി.
3: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർ

0: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: അന്തരീക്ഷ, റെയിൽ, ശിക്ഷാ, പര്യടന, വിജ്ഞാന, പ്രൌദ്യോഗിക, ജനസമ്പർക്ക ക്ഷേത്രേഷു ച കൂടനൈതിക സംബന്ധാനാം അനന്യതാ സിദ്ധത്വം സുദൃഢീകർത്തും അംഗീകാരം പ്രാപതുഃ. രത്നാഭൂഷണ ക്ഷേത്രെ സ്വാവലംബനസ്യ ആഹ്വാനം കുർവൻ ഗൃഹമന്ത്രി അമിത്ഷാഹ മുംബൈയാം ഉപസ്ഥാപയത് യത് പ്രയോഗശാലാ നിർമ്മിത വജ്രാണാം സമഗ്ര പാരിസ്ഥിതികീ പ്രണാലീ നിർമ്മാണ ശൃംഖല പൂർണതയാ ഭാരതെ ഏവ നിയന്ത്രണീയ. മന്ത്രിണ ഉദ്ഘോഷിതം യത് ഭാരതസ്യ പാർശ്വേ അസ്മിൻ നവസരെ വിജയപ്രാപ്ത്യൈ പൂർണ ക്ഷമത വർത്തതേ. സമാരോഹേ രാജ്യസ്യ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസഃ ഉപമുഖ്യമന്ത്രി ഏകനാഥ ഷിന്ദേ ച ഉപസ്ഥിതൌ ആസ്താം. പാരമ്പരിക ചികിത്സാ പദ്ധതീനാം അന്താരാഷ്ട്രിയ സ്വീകൃതിം ഉദ്ഘോഷയൻ ആയുഷ് മന്ത്രി പ്രതാപ റാവ ജാധവ പ്രാവോചത് യത് ബ്രിക്സ് ഘോഷണാപത്രെ TCIM ഇത്യസ്യ സമാവേശഃ ഭാരതസ്യ മഹതി സമ്പൂർത്തിഃ അസ്തി. മന്ത്രിണാ പ്രതിപാദിതം യത് വൈജ്ഞാനിക അനുസന്ധാനൈഃ ഗുണവത്താ നിയന്ത്രണൈഃ ച ആയുർവേദ പദ്ധതിം വിശ്വസ്തരെ പ്രതിഷ്ഠാപയിതും പ്രശാസനം അനവരതം പ്രയതതേ. മഹിളാനാം വിംശതി പ്രതിവിംശതി ഏഷ്യ ചഷക ക്രിക്കറ്റ് പ്രതിസ്പർധയാഃ അന്തിമേ ചക്രേ അദ്യ ദുബൈ നഗരെ ഭാരതസ്യ പ്രതിസ്പർധ ശ്രീലങ്കാ ദലേന സഹ ഭവിഷ്യതി. ഇയം നിർണായക സ്പർധ ഭാരതീയ സമയാനുഗുണം രാത്രൌ അഷ്ടവാദനെ പ്രാരപ്സ്യതേ. ഉഭയപി ദലേ ഭാരതം ശ്രീലങ്കാ ച സ്പർധയാം അപരാജിതേ ഭൂത്വാ അന്തിമചരണം പ്രവിഷ്ടേ. മഹിളാ ഏഷ്യാ ചഷകസ്യ ഇതിഹാസെ സപ്തവാരം വിജേതാ ഭൂത്വാ ഭാരതീയ ദലം സർവാധിക സഫലം ദലമസ്തി. ഇതി വാർത്താഃ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
4: Ee paadiratri SMS KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലോക്കായി പോയാലോ?
5: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ. അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
7: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജകമണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർകട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ 3 തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17th മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല 2nd സ്ഥാനവും 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
1: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
9: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവ്

0: വിൽക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷി വകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി N. ഷംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 28-ാം ദിവസം മൈഥില ശ്രുതദേവ കഥ, മൃഗാസുര കഥ എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പി കെ ലളിത കൊളപ്പ.

നാളുകൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ഉഗ്രസേന മഹാരാജാവ് കേശവനെ കണ്ടു പറഞ്ഞു, മാധവ, നിന്നോട് ചിന്തിച്ച് തീരുമാനിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. നാരദമുനിയിൽ നിന്നും രാജസൂയത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ മനസ്സുവെച്ചാൽ ദ്വാരക രാജസൂയത്തിൽ തിളങ്ങും. കേശവൻ പറഞ്ഞു, രാജസൂയം കൊണ്ട് ദ്വാരകയുടെ കീർത്തി ത്രിലോകങ്ങളിലും പരക്കും. രാജസൂയം കഴിഞ്ഞു. ക്ഷണിക്കപ്പെട്ട അതിഥി രാജാക്കന്മാരും പൗരപ്രധാനികളും അടങ്ങി. കേശവന്റെ കീർത്തി എമ്പാടും പരന്നു. ഗുരുകുലത്തിൽ സുധാമാവിന് കണ്ണനെ ഏറെ ഇഷ്ടമായിരുന്നു. സുധാമാവിനെ ഗ്രാമവാസികൾ കുചേലൻ എന്നായിരുന്നു വിളിക്കാറ്. കുചേലൻ ദരിദ്രനായിരുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണം കുചേലനെ ഏറെ തകർത്തു. ഭാഗവതോത്സുകനായി വീട്ടിൽ തന്നെ ആ സാധു ഇരുന്നു. കുചേലനെ നന്നായി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല. ഒട്ടിയ വയറും കുഴിഞ്ഞു താണ കണ്ണുകളും മെലിഞ്ഞ ശരീരവുമായി ജീവൻ തുടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പുറത്തിറങ്ങി ഭിക്ഷയാചിക്കും. കുചേലപത്നി ഭവനങ്ങൾ തോറും കയറി ഇറങ്ങും. ഒരു ദിവസം കുചേലപത്നി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാഥ, ഞാൻ പറയുന്നത് കൊണ്ടങ്ങ് എന്നോട് കോപിക്കരുത്. ദാരിദ്ര്യം ഇങ്ങനെ എത്ര കാലം നമുക്ക് സഹിക്കാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും? രാത്രിയിൽ ഒന്നും കഴിക്കാതെ പച്ചവെള്ളം കുടിച്ചാണ് അവർ കിടക്കുന്നത്. പെറ്റമ്മയായ ഞാൻ എങ്ങനെ സഹിക്കും? കുചേലൻ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ എന്തു മാർഗമാണ് നിർദ്ദേശിക്കേണ്ടത്? അറിയാവുന്നൊരു ജോലി വേദോച്ചാരണമാണ്. ഒരു ഭവനത്തിലും എൻ്റെ വേദശബ്ദം ഇപ്പോൾ വേണ്ട. ഉച്ചാരണത്തിൽ വ്യക്തതയില്ലത്രേ, സ്വരമാധുരിയുമില്ല. കുചേലപത്നി പറഞ്ഞു, സാന്തീപനിയുടെ ആശ്രമത്തിലായിരുന്നുവല്ലോ അങ്ങ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അന്ന് അങ്ങയുടെ പ്രിയ സഖാവായിരുന്നല്ലോ കേശവൻ. ആ പുണ്യാത്മാവിനെ കണ്ട് നമ്മുടെ ആഗ്രഹം പറയുകയും കഷ്ടപ്പാട് അറിയിക്കുകയും ചെയ്താൽ നമ്മെ സഹായിക്കില്ലേ? ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുചേലൻ ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? ദ്വാരകാധിപതിയായ മാധവൻ എവിടെ? ഏഴകളിലേഴയായ എൻ്റെ സ്ഥാനം എവിടെ? എനിക്കവിടെ പോകുന്ന കാര്യം ഓർക്കുവാൻ പോലും വയ്യ. അദ്ദേഹം ഇപ്പോൾ എന്നെ ഓർക്കണമെന്നില്ല. കുചേലപത്നി പിന്നെയും നിർബന്ധിച്ചു, ഞാൻ പോകാം. പക്ഷേ ചിരകാലമായി കാണാതിരുന്ന സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ്. വെറും കൈയോടെ എങ്ങനെയാണ് ചെന്ന് കയറുക? മഹത്തുക്കളായ ദിവ്യാത്മാക്കളെ കാണുമ്പോൾ

എന്തെങ്കിലും തിരുമുൽ കാഴ്ച വയ്ക്കണമെന്നുണ്ട്. ദ്വാരകയിലേക്ക് പോകുവാൻ കുചേലൻ സമ്മതിച്ചതിൽ ആഹ്ലാദം കൊണ്ട കുചേല പത്നി അടുത്തുള്ള വീടുകളിൽ ഭിക്ഷയാചിക്കുവാൻ പോയി. കുറച്ച് നെല്ല് കൊണ്ടുവന്നു. താൻ കൊണ്ടുവന്ന ധാന്യം വറുത്തിടിച്ച് അവിലാക്കി മാറ്റി. ഇരുട്ടത്ത് ചെയ്തതുകൊണ്ട് കല്ലും നെല്ലുമേറുന്ന അവൽ പൊതിഞ്ഞ് ഒരു കീറത്തുണിയിൽ കെട്ടിവെച്ചു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് അവലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുമായി അങ്ങ് പ്രഭാതത്തിൽ തന്നെ ദ്വാരകയിലേക്ക് പോവണം. പ്രഭാതമായി. കുചേലൻ നെറ്റിയിൽ ഭസ്മവും ഗോപീചന്ദനവും ധരിച്ച് കീറിയതും ജീർണിച്ചതുമായൊരു വസ്ത്രം ഞൊറിഞ്ഞെടുത്ത് ദ്വാരകയിലേക്ക് നടന്നു. സൂര്യൻ്റെ ചൂടിൽ അദ്ദേഹം പരവശനായി. വിശപ്പും ദാഹവും അദ്ദേഹത്തെ തളർത്തി. അല്പം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു കുളിർക്കാറ്റോടി വന്നു. കുചേലനെ മന്ദം മന്ദം തലോടി. നടന്ന് നടന്ന് ദ്വാരകയിലെത്തി. വിസ്മയസ്തബ്ധനായി ദ്വാരകയുടെ പ്രവേശന കവാടത്തിൽ കുചേലൻ നിന്നു. വിശാലമായ തെരുവുകൾ, താൻ സ്വർഗത്തിലാണ് നിൽക്കുന്നതെന്ന് പോലും കുചേലന് തോന്നി. കേശവന്റെ മണിമാളികയുടെ ഭാഗത്തേക്ക് കുചേലനെത്തി. ഭടന്മാർ കുചേലനെ തടഞ്ഞു. ഹേ യാചക ബ്രാഹ്മണ, കേശവന്റെ നികടത്തിലെത്തുവാൻ അനേകം രാജാക്കന്മാർ ഊഴവും കാത്തിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് യാചകനായ താങ്കൾക്ക് അവിടെ ചെല്ലാൻ സാധ്യമല്ല. ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ടതോടെ കുചേലൻ കൂടുതൽ പരവശനായി. ദ്വാരപാലക, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എൻ്റെ സതീർത്ഥ്യനായിരുന്ന കേശവനെ ഒന്ന് കണ്ടാൽ മതി. ദയവായി എന്നകത്തേക്ക് വിടുക. മാധവൻ്റെ സതീർത്ഥ്യനാണെന്ന് കേട്ടതോടെ ദ്വാരപാലകർ പരിഹസിച്ച് ചിരിച്ചു. കുചേലൻ ഉറക്കെ വിളിച്ചു, കേശവ, ഇവിടെ വരെ വന്നിട്ടും നിന്നെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. കുചേലൻ പോലും അറിയാതെ ഉയർന്ന ശബ്ദം വായു ഏറ്റെടുത്തു. തരംഗങ്ങളായി അത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഏഴ് നിലകളുള്ള രത്നഹർമ്മ്യത്തിൽ രുക്മിണിയുമൊത്ത് നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടിരുന്ന മാധവൻ്റെ കർണപടത്തിൽ കുചേലൻ്റെ ശബ്ദം വന്നലച്ചു. കേശവ, ഇവിടെ വരെ വന്നിട്ടും നിന്നെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. മാധവൻ്റെ മനസ്സിലേക്ക് ആ വാക്കുകൾ ആഴ്ന്നിറങ്ങി. രുക്മിണി ചോദിച്ചു, എന്തുണ്ടായി? കേശവൻ സ്വയം പറയുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാര, എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ഗോപുരദ്വാരത്തിൽ നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ, ഞാനിതാ വരികയായി. രുക്മിണി ആകെ ഭയന്നു. രുക്മിണി, എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഗോപുരദ്വാരത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുവാൻ പോകണം. വേണ്ടതെല്ലാം വേഗമൊരുക്കുക. കേശവൻ്റെ വാക്കുകൾ കേട്ട് കുചേലനെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷണത്തിൽ പൂർത്തിയാക്കി. മാധവൻ ധൃതിപ്പെട്ട് കുചേലൻ്റെ സമീപത്തേക്ക് വന്നു. മാധവൻ സൗമ്യമായി ചോദിച്ചു, സുധാമാവേ, അങ്ങ് വന്നിട്ടേറെ നേരമായോ? താങ്കൾ വരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് മാപ്പ് തരണം. കേശവൻ കുചേലനെ ആലിംഗനം ചെയ്തു. രുക്മിണിയുടെ കരത്തിൽ നിന്നും തീർത്ഥജലം വാങ്ങി കുചേലൻ്റെ പാദങ്ങളെ കഴുകി. ഭാര്യമാരും പൗരജനങ്ങളും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ കേശവൻ സതീർത്ഥൻ്റെ കരംഗ്രഹിച്ച് ഒരു നിധി പോലെ മന്ദം മന്ദം മാളികയിലേക്ക് നടന്നു. കേശവൻ സുഹൃത്തിനെ സ്വന്തം അറയിൽ തൻ്റെ പുഷ്പശയ്യയിൽ കൊണ്ടിരുത്തി. കേശവൻ്റെ സ്നേഹവും ആദരവും കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ കുചേലൻ വിഷമിച്ചിരുന്നു. കേശവൻ പറഞ്ഞു, നടന്നു വന്നതല്ലേ, നല്ല വിശപ്പ് കാണും. മധുരപലഹാരങ്ങൾ കഴിക്കുക. ഈ നറുംപാൽ ക്ഷീണത്തിനു നല്ലതാണ്. മാധവൻ കുചേലനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. കേശവനോടൊപ്പം മഞ്ചത്തിൽ താനും ഇരിക്കുന്നു. കുചേലന് ഒന്നും വിശ്വസിക്കാനായില്ല. ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാൻ താൻ തന്നെ. കേശവൻ രുക്മിണിയുടെ കരത്തിൽ നിന്നും താലവൃന്ദം വാങ്ങി വീശുവാൻ തുടങ്ങിയപ്പോൾ കുചേലൻ പറഞ്ഞു, കേശവ, എന്നെ ഇങ്ങനെ ഉപചരിക്കരുത്. ഇതിനു തക്ക ഭാഗ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കേശവൻ ചോദിച്ചു, ഞാനൊരു തീറ്റപ്രിയനാണെന്ന് അങ്ങേക്കറിയാമല്ലോ. എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് തരിക. തൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അവിൽക്കിഴി എങ്ങനെയാണ് പുറത്ത് കാണിക്കുക? മാധവൻ ചിരിച്ചുകൊണ്ട് ആ പൊതിയിൽ പിടിച്ചു. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അവിലാണല്ലോ ഇതിൽ. എത്ര നാളായി കുറച്ച് അവില് തിന്നണമെന്ന് ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ആഗ്രഹം അറിഞ്ഞു തന്നെ പെരുമാറി. എനിക്ക് സന്തോഷമായി. കേശവൻ അവിൽ വാങ്ങി കഴിക്കാൻ തുടങ്ങി. കേശവൻ വീണ്ടും വീണ്ടും അവിൽ കഴിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് രുക്മിണി ഭർത്താവിൻ്റെ കരത്തിൽ കടന്നു പിടിച്ചുകൊണ്ട് തടഞ്ഞു. സുധാമാവിന് വേണ്ട പരിചരണങ്ങൾ നൽകി പ്രഭാത ഭക്ഷണവും കൊടുത്ത് നന്ദാത്മജനെ യാത്രയാക്കി. ദ്വാരകയിലെത്തിയതിനു ശേഷം കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും കുചേലൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്താണ് ഭാര്യയോട് സമാധാനം പറയുക? എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്? ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയില്ല. കുചേലൻ സ്വന്തം വീട്ടിലേക്ക് മന്ദം മന്ദം നടന്നു. അവിടമാകെ മണിമാളികകൾ, ഗോപുരങ്ങൾ, മനോഹരമായ മന്ദിരങ്ങൾ.

0: എനിക്ക് വഴിതെറ്റിയിരിക്കുന്നു. വീണ്ടും ദ്വാരകയിൽ തന്നെയാണോ എത്തിയത്? ഇങ്ങനെ സംശയിച്ച് നാലുപാടും കുചേലൻ നോക്കിയപ്പോൾ നിരവധി തൊഴിമാരാൽ അനുഗതയായി ഒരു സ്ത്രീ വന്നു. ആ വരുന്നത് തൻ്റെ പത്നിയാണല്ലോ. ഇത്രയും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എങ്ങനെ? ഇതൊക്കെ കേശവൻ തനിക്ക് തന്നതാണ്. കുചേലൻ അത്ഭുതസ്തബ്ധനായി. കേശവ, പ്രിയപ്പെട്ട കൂട്ടുകാര, എന്തൊരു മായയാണിത്! ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കി കുചേലൻ ഭൂമിയിൽ കമിഴ്ന്നു കിടന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണകഥാമൃതം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-22-0163, 7511-11-2140.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്.

0: ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മപദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ ലോകത്ത് ഒരു പ്രദേശത്തുമാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
2: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാഓ നേ ഹമാര വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ നഹീ സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
1: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
1: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി.

0: കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആൻ മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവ കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ 3 കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. ടി20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റാവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000-ത്തിലധികം മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംശ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തും.

ായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവ കടലിൽ മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം കൃഷ്ണപ്രിയ ജയവാര്യർ ആലപിക്കുന്ന ലളിതഗാനം

0: കൃഷ്ണപ്രിയ ജെ വാര്യർ ആലപിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി രൂപേഷ് പൂവത്തൂർ എഴുതിയ കൊഴിഞ്ഞുവീണ കിളിത്തൂവൽ എന്ന കഥ അവതരിപ്പിക്കുന്നു അശ്വിനി.
1: ആരും ഒന്നും ചോദിച്ചിരുന്നില്ല, അതിനാൽ തന്നെ മറുപടിയുമായി ആരുടെയും മുന്നിൽ നിൽക്കേണ്ടിയും വന്നിട്ടില്ല ഈ നേരം വരെ. ഒരു ചോദ്യം പോലും കേൾക്കാതെ, ഒരു മറുപടി പോലും പറയാതെയുള്ള ജീവിതം ഏതോ തെറ്റിന്റെ കറുത്ത അവശിഷ്ടമെന്നൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ സ്വാഭാവികം, ഉൾക്കണ്ണിൽ ചിത്രവെളിച്ചം സൃഷ്ടിക്കുന്നതിനാൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥവുമില്ല. അല്ലെങ്കിലും കുറ്റപ്പെടുത്തലുകൾക്ക് തുടർച്ച കൊടുത്ത് മനസാക്ഷിയെ വിശുദ്ധപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരെ ഇന്നോ നാളെയോ കാലം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ എന്നത് പച്ച യാഥാർത്ഥ്യമാണല്ലോ. നിർവചനം ഉരുവിട്ട് മടുത്ത ജീവിതത്തിന് പിന്നെയും എന്തൊക്കെയോ തിരയുവാനുള്ള പ്രചോദനം ലഭിക്കുന്നത് ആ യാഥാർത്ഥ്യം ദൃഢപ്പെടുത്തുന്ന ബോധ്യത്തിൽ നിന്നുമാണത്രേ. എന്നിട്ടും ദൂരം നിശ്ചയമില്ലാത്ത മനോസഞ്ചാരത്തിനിടയിൽ ഒരിടത്തും ദർശിക്കാനാവാത്ത തെറ്റ് ആത്മബോധ്യത്തെ ഇപ്പോഴും അലോസരപ്പെടുത്തുമ്പോൾ പുറം ലോകത്തിന്റെ മഹാകർണത്തിൽ പതിയാത്ത ഉൾത്തേങ്ങലും അനുഭവത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു തെറ്റായി മാറുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നു. ചോരപ്പറ്റില്ലാത്ത അസ്ഥികൂടത്തിൽ ഒട്ടിച്ചേരുന്ന ശരീരവും അതിൽ ഒളിത്താവളം പണിത മനസ്സും ഒരു തെറ്റിന്റെ ഭാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെയേ ചിന്തിക്കാനാവുകയുള്ളൂ. എന്നിരുന്നാലും അനേകം വരണ്ട ചിന്തയിൽ ഒന്നിലൂടെ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ മതിൽപ്പറക്കം കാവലുള്ള വാടക വീടിന്റെ, അല്ല, വാടക നരകത്തിന്റെ

പലകവാതിലുകൾ തുറക്കപ്പെടുമ്പോ ഇരുട്ടിന്റെ അപൂർണത അവശേഷിപ്പിച്ച നേർത്ത വെളിച്ചത്തിൽ കണ്ണുകളെ അവിശ്വസിപ്പിച്ച് ശരീരത്തെ നടുക്കുന്ന അയാളുടെ കപടമുഖം വികൃത ചിത്രം കണക്കെ തെളിഞ്ഞു വരുന്നു. ഒരുപക്ഷെ അതിലായിരിക്കുമോ ആ തെറ്റ്? ആണെങ്കിൽ പശ്ചാത്താപത്തിന്റെ കണ്ണീർ മഷി കൊണ്ട് തിരുത്താനാവാത്ത തെറ്റിന്റെ ഉടമ മറ്റാരുമല്ല. അയാളുടെ ചോരച്ചൂടിൽ അന്ന് പൊള്ളലേറ്റ കൗമാരത്തെ കാരണമുണ്ടായിരുന്നാലും മൗനം കൊണ്ട് മറച്ചു പിടിക്കരുതായിരുന്നു. മഴമേഘങ്ങൾ പെയ്ത്തിനു മടിച്ചിരുന്ന രാജസ്ഥാൻ മണ്ണിൽ നിന്നും കണ്ടൽ ചെടികളുടെ ശ്വസനവേര് ആകാശം നോക്കി രസിക്കുന്ന കണ്ണാടിപ്പുഴിയോരത്തെ ശ്യാമമാധവത്തിലേക്ക് ജീവിതം പറിച്ചു നട്ടിട്ടും തിരുത്തേണ്ടിയിരുന്ന തെറ്റിലെ അഗ്നിച്ചുവപ്പ് കാലദൈർഘ്യത്തിലൂടെ യൗവനത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. കുടുംബഗണിത പുസ്തകത്തിൽ നിലവാര സൂചിക വളർച്ചയെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം മുറിക്കുള്ളിലെ ഉഷ്ണത്വരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് വായിച്ചു കേൾപ്പിക്കാത്ത കുറ്റപത്രത്തെ മുൻനിർത്തി കാലം വിധിച്ച ശിക്ഷയായിരിക്കാം. കാൽപ്പെരുമാറ്റം ശബ്ദിപ്പിക്കുന്ന കോണിപ്പടികളിലൂടെ അനുവാദം ചോദിക്കാത്ത മുറിയിലേക്ക് കടന്നുവരുന്ന അമ്മ മനസ്സ് അനുഭവിച്ച് മടുത്തുകൊണ്ടിരിക്കുന്ന ശിക്ഷയോടൊപ്പം ഇരു ഹൃദയങ്ങൾക്കിടയിലെ മരുപ്പരപ്പിൽ പതിക്കുന്ന ഒറ്റ മഴത്തുള്ളി അത് മാത്രമാണ്. കൂടാതെ നാദപ്രപഞ്ചത്തിലെ ആരോഹണാവരോഹണങ്ങൾ താണ്ടി വരുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് റാഫിയും പിന്നെ ലതാ മങ്കേഷ്കറും. സംഗീതം ബ്രഹ്മാണ്ഡ പൊരുളിൽ നിന്നും പ്രവഹിക്കുന്ന പരമാനന്ദമാണെന്ന് പാടിപ്പാടിക്കൊണ്ട് അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടൽ ജീവിതത്തിന്റെ ഇരുണ്ട തടവറവാസമാണെന്ന് അകലത്തിന്റെ ഒടുവിൽ നിന്നും മറ്റാരോ ഓർമ്മപ്പെടുത്തുന്നു. അതെ, അത് അയാളായിരിക്കുമോ? സൗന്ദര്യാത്മക സംഗീതം പോലും ആസ്വദിക്കാൻ അറിയാത്ത ആ നികൃഷ്ട കാമദാഹി. അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അഥവാ നഷ്ടപ്പെട്ടെങ്കിൽ ഓരോ നഷ്ടവും ലഹരിയാണെന്ന് വിശ്വസിക്കുവാനുള്ള മനക്കെട്ടി അയാൾക്ക് വേണ്ടുവോളം ഉണ്ട്. കുറ്റബോധം വിലക്കാത്ത മനസ്സോടെ വല്ലപ്പോഴൊക്കെ തായ്വഴി ബന്ധത്തിന്റെ തണൽപ്പറ്റി അയാൾ ശ്യാമമാധവൻ തേടി വരുന്നത് അതുകൊണ്ടാണല്ലോ. പക്ഷെ അപ്പോഴൊക്കെ അയാളുടെ കൃത്രിമച്ചിരിയിലകപ്പെട്ട് ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത നഷ്ടങ്ങളുടെ സ്മൃതിനിഴലിനെ പിന്തുടരുന്നവളുടെ പതിവ് ശീലം തെറ്റിയിരുന്നില്ല. പ്രാണൻ വെടിയുന്നതുവരെ വെറുക്കപ്പെടേണ്ടവന്റെ മുന്നിൽ വിശ്വസ്തതയോടെ നെഞ്ചൻകൂട് തുറന്നിട്ട മാതാപിതാക്കളോടുള്ള അമർഷം തൊട്ടടുത്ത നിമിഷത്തിൽ കണ്ണീർ പ്രളയമായത് തെറ്റിപ്പോക്കാത്ത പതിവിന്റെ തുടർച്ചയായിരുന്നു. ജന്മം നൽകിയവരുടെ നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള ആന്തരിക ശക്തി ശരീരത്തിലെ ഏതോ ഒരു ദുർബല നാഡിയിലൂടെ ചോർന്നു പോയിരിക്കുന്നു എന്ന പരമാർത്ഥം ഉൾക്കൊള്ളാൻ അങ്ങനെയും ഒരു തുടർച്ച വേണ്ടിവരും. എന്തായാലും മനോനിശ്ചയത്തിന്റെ ഇരട്ട വരയിൽ അളന്ന് രേഖപ്പെടുത്തി മുഴുമിപ്പിക്കാനാവാത്ത തുടർച്ചയിൽ ജീവിതത്തിന്റെ ചാവുനിലങ്ങളും ചതിയുടെ ഒളിമറകളും ഇല്ലാതിരിക്കുവോ? പ്രായത്തിന്റെ 16-ാം ആണ്ടിൽ അപ്രതീക്ഷിതമായി വെളിച്ചവും സ്വപ്നങ്ങളും അനാഥമാക്കിയ കണ്ണുകളുടെ ഉൾഭിത്തിയിൽ നേർബോധത്താൽ നേരത്തെ വരച്ചിട്ട കടും നിറ ചിത്രങ്ങളെ സാക്ഷി നിർത്തി ഒറ്റ വാക്കിലെങ്കിലും ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മ വിളമ്പുന്ന വെളുത്ത ചോറിനോടൊപ്പം അച്ഛന്റെ കറുത്ത കണ്ണുകൾ മകൾക്ക് വേണ്ടി കരുതി വെച്ച ഭയം വാക്കുകളെ പലപ്പോഴും നാക്കിനുള്ളിൽ ഒറ്റപ്പെടുത്തി. സത്യത്തിൽ ഒറ്റപ്പെടുത്തുന്ന വാക്കുകളാണല്ലോ ഏകാന്തതയുടെ വന്യതയിലേക്ക് ജീവിതത്തിന്റെ ചമയങ്ങൾ വലിച്ചെറിയുന്നത്. പ്രൗഢഭാവം ഒറ്റ നോട്ടത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ശ്യാമമാധവത്തിന്റെ അകത്തളത്തിൽ അത്തരം ചമയാവശിഷ്ടങ്ങൾ ആരും കാണാതെ കിടപ്പുണ്ട്, മുള പൊട്ടാത്ത കണ്ടൽ വിത്തുകള് പോലെ. നിത്യവും കള്ളിജാലകങ്ങൾ കടന്നു വരുന്ന പുഴമണമുള്ള കാറ്റേറ്റ് അവയിൽ ചില വിത്തുകൾ പൊട്ടിമുളച്ചെങ്കിൽ ജാതകത്തിലെ ലിഖിത സൗഭാഗ്യങ്ങളെ നിരർത്ഥതയിൽ അടക്കം ചെയ്ത് മുറിക്കുള്ളിലെ ഭൗതിക സാഹചര്യം ഉള്ളിലെവിടെയോ വിരസത സൃഷ്ടിക്കുന്നതിനിടയിൽ വട്ടമേശയുടെ ചിത്രപ്രതലത്തിൽ നിന്നും സ്മാർട്ട്ഫോൺ ശബ്ദിച്ചു. അത് കേവലം ശബ്ദം മാത്രമായിരുന്നില്ല, ഹൃദയവർണം കൊണ്ട് പ്രണയിനിയുടെ സിന്ദൂരരേഖയിൽ സങ്കല്പ ജീവിതം കുറിച്ചിടുന്ന പേരറിയാത്ത കാമുകനു വേണ്ടി പാടുന്ന റാഫിയുടെ മാസ്മര ശബ്ദമാണ്. ആ ശബ്ദം മഴരാഗം പോലെ മസ്തിഷ്കത്തിൽ പെയ്തിറങ്ങുമ്പോൾ പച്ചഞ്ഞറമ്പിലെ ചുവന്ന ചോരയിൽ എന്നോ മരിച്ചുപോയ പ്രണയത്തിന്റെ ചിതാഭസ്മവും കൂടാതെ കിടന്നു വളരുവാൻ ഗർഭപാത്രം തിരയുന്ന പ്രതീക്ഷയുടെ കൊച്ചു ബീജവും ഒഴുക്കുവഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒഴുക്കുമുട്ടിയ ജീവിതത്തിന്റെ ഉൾധാരയിൽ മറ്റൊരൊഴുക്കുവഴി രൂപപ്പെടുക. വേണമെങ്കിൽ അതിൽ നിന്നും അല്പം ആശ്വാസം അനുഭവിക്കാമല്ലോ. അതേസമയം റിംഗ് ട്യൂണിന്റെ നിമിഷദൈർഘ്യം നിശബ്ദതയിൽ അവസാനിക്കുന്നതിന് മുൻപേ ഹലോ

എന്ന രണ്ടക്ഷരത്തിന്റെ അകമ്പടിയോടെ പ്രതികരിച്ചില്ലെങ്കിൽ തെറ്റുകളുടെ തുടർയാത്രയ്ക്ക് ഒന്നുകൂടി വേഗത കൂടിയേക്കും. വേണ്ട, അതിനു മുതിരേണ്ട. മൊബൈൽ സ്ക്രീനിന്റെ മിനുസമുള്ള ചതുരത്തിൽ കൈവിരൽ ചൂട് പടർന്നു പിടിച്ചു. ലണ്ടൻ നഗരത്തിലെ ശീതീകരിച്ച സ്വന്തം മുറിയിൽ നിന്നും മൂത്ത സഹോദരൻ വിഷ്ണുപ്രസാദ് തീപിടിക്കാത്ത അക്ഷരങ്ങൾ സമ്മാനിക്കും. അല്പനേരം മുൻപ് വരെ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഒന്നരയാണ്ടിന്റെ സൗഹൃദത്തിൽ നിന്നും പിടിച്ചുവാങ്ങിയ സ്വാതന്ത്ര്യത്തിന്റെ പിൻബലത്തിൽ നിന്ന് ഹായ് ശിവപ്രിയ, സുഖമാണോ എന്നവൻ ചോദിച്ചപ്പോൾ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു. എങ്കിലും വാക്കിന്റെ തുടർയാത്രയ്ക്ക് നെഞ്ചിൽ കനലൂതി വെളിച്ചം കാണിക്കുന്ന അവനെ വെറുക്കുവാൻ മനസ്സ് പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു. ശിവപ്രിയയ്ക്ക് ഒരുപാട് സുഖമാണ്. പക്ഷെ അവൻ വിശ്വസിക്കുന്നില്ല. പാതി ചിരിച്ച ശേഷം അർത്ഥം വെച്ചുള്ള അമർത്തി മൂളൽ അതിന്റെ സൂചനയാണ്. ഫേസ്ബുക്ക് ഒരുക്കിവെച്ച മരിച്ച മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പരസ്പരം കൈമാറിയ ജീവനുള്ള അനുഭവങ്ങളുടെ മുന്നിൽ കണ്ണുകെട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവനിൽ അവിശ്വാസം അവശേഷിപ്പിച്ചത്. സാരല്ല, കാലം പോലും എന്തൊക്കെയോ അവശേഷിപ്പിച്ചുകൊണ്ടാണല്ലോ കടന്നുപോകുന്നത്. അതിലേതോ ഒരവശേഷിപ്പിൽ നിന്നും രണ്ടാം ജന്മത്തിന്റെ കാലച്ച കേൾവിയുടെ പാരമ്യത്തിലെത്തിയിരുന്നെങ്കിൽ അഭിലാഷത്തിന്റെ സ്വർണത്തണ്ടുകൾ നട്ടുപിടിപ്പിക്കുവാൻ ഒരു പിടി ചതുപ്പ് മണ്ണെങ്കിലും തിരിച്ചുപിടിക്കായിരുന്നു. ആത്മപ്രത്യാശയ്ക്ക് നട്ടല് പണിതുകൊടുത്ത ചിലപ്പോ നിവർന്നു നിൽപ്പിന്റെ പാഠം ജീവിതം വീണ്ടും പഠിച്ചോളും. സൗഹൃദത്തിൽ എവിടെയോ ഒളിച്ചു പിടിക്കുന്ന പ്രണയത്തിന്റെ സൗമ്യഭാവം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന അവനും ആഗ്രഹിക്കുന്നത് ഇതേ പ്രത്യാശയുടെ സാക്ഷാത്കാരായിരിക്കും. വിദ്യ, അറിവ്, ഭക്തി, സംഗീതം എന്നിവയാൽ മനോന്മുഖം പ്രസാദാത്മകമാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകളിൽ പുതിയൊരു സൂര്യൻ ഉദയചാരുത പകർന്നു തരും. ആ ചാരുതയിൽ നിന്റെ സ്വപ്നങ്ങൾ പുനർജനിക്കും. ശിവപ്രിയ, പ്രാർത്ഥനയോടെ കാത്തിരുന്നോളൂ. പിന്നെ ഏതോ ഒരു നാളെ മണ്ണിന്റെ പൂവണിഞ്ഞ സ്വപ്നങ്ങളെപ്പോലെ കണ്ടൽക്കാട് പച്ച പിടിച്ചു നിന്നാൽ മനസ്സിലെ ശ്യാമമാധവത്തിൽ നിന്നും ഗതികെട്ട ഈ മാധവനെ പുറന്തള്ളരുതേ. അവന്റെ വർത്തമാനം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിലും ഒറ്റ രേഖയിലൂടെ സഞ്ചരിക്കുന്ന രണ്ടു മനസ്സുകളുടെ തൊട്ടും തലോടലുകളും കൂടിയായിരുന്നു. കോണിപ്പടികൾ ആരുടെയോ കാൽപെരുമാറ്റം അനുഭവിക്കുന്നുണ്ട്. അമ്മ മനസ്സിന്റെ പടികയറ്റമായിരിക്കാം. മൊബൈൽ വെളിച്ചത്തിൽ മതിമറന്നിരിക്കുന്നവളെ കണ്ടാൽ അമ്മയുടെ മുഖത്ത് വെറുപ്പിന്റെ ചുളിവുകൾ പ്രത്യക്ഷപ്പെടും. അതിനാൽ ഒരു നിശബ്ദ ചുംബനത്തിലൂടെ ഉള്ളിലെ നിറക്കൂട്ടുകൾ അവനിലേക്ക് പകർന്നുകൊടുത്ത് താൽക്കാലികമായി വിടചൊല്ലാം. കാലബന്ധത്തിൽ നിന്നും വേർപെട്ട കലണ്ടർ കള്ളികളിൽ ഓർമ്മകളുടെ അസ്ഥികൂടത്തിന് തീക്കൊളുത്തിയ ഓലച്ചൂട്ടിന്റെ വെളിച്ചം ഇരുട്ടിന്റെ മറവിൽ മറ്റൊരോർമ്മയായി പുനർജനിച്ചിട്ടുണ്ടാവാം. കണ്ണാടിപ്പുഴയുടെ കണ്ണീരുപ്പ് സാഗരനീലിമയുടെ മറവിൽ മറ്റൊരു വിലാപമായി പുനർജനിച്ചിട്ടുണ്ടാവാം. വിത്തുകളിലെ പ്രാണൻ മഴമേഘ തണുപ്പിന്റെ മറവിൽ മറ്റൊരു കണ്ടൽക്കാടായി പുനർജനിച്ചിട്ടുണ്ടാവാം. എന്നാൽ ശ്യാമമാധവത്തിലെ ഒറ്റമുറിത്തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയവളുടെ ഒരു സ്വപ്നമെങ്കിലും പുനർജനിച്ചിട്ടുണ്ടാവോ? അതോ രക്തബന്ധത്തിന്റെ ചൂണ്ടുവിരൽ ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റേതോ ഭൂമികയിലേക്ക് അവൾ പലായനം ചെയ്തിട്ടുണ്ടാവോ? അറിയുകയില്ലെന്ന് പറയാൻ മനസ്സനുവദിക്കാത്തതിനാൽ പുനർനിർമ്മിതി ആവശ്യമില്ലാത്ത ആ വഴിത്താരയിലൂടെ ഒരു മടക്കയാത്ര അനിവാര്യമായിരിക്കുന്നു. പക്ഷെ എങ്ങനെ? ശ്യാമമാധവത്തിന്റെ പ്രൗഢഭാവം കമ്പിവരകളിൽ പ്രദർശിപ്പിച്ച കൂറ്റൻ ഗേറ്റിനപ്പുറത്ത് വെച്ച് അന്നവളുടെ അച്ഛന്റെ കണ്ണുകളിൽ ആളിയ പ്രതിഷേധത്തിന്റെ അഗ്നിച്ചൂടേറ്റ് പൊള്ളലേറ്റ ആത്മാഭിമാനത്തിന്റെ നിലവിളി അന്തരംഗത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ടല്ലോ. സൗഹൃദം ആഹ്ലാദത്തോടെ കൈനീട്ടി വാങ്ങിച്ച സകല മനോചിത്രങ്ങളും മറവിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും റാഫി ഗാനത്തിന്റെ മധുരം പറ്റിപ്പിടിച്ച് അവളുടെ മൊബൈൽ നമ്പർ മാത്രം സ്മൃതികോശത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ആലോചനയിൽ ഒന്നുകൂടി വേവുന്ന തലച്ചോറിൽ ആശ്വാസം വിളമ്പാൻ ഇതിനപ്പുറം മറ്റെന്ത് വേണം? ഒടുവിൽ അറിയാതെ കടന്നു വന്നതോ അല്ലെങ്കിൽ കടം കൊണ്ടതോ എന്നതുപോലും തീർച്ചയില്ലാത്ത ശുഭാപ്തി വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് മൊബൈൽ സ്ക്രീനിൽ അവളിലേക്കുള്ള പത്തക്ക നമ്പർ ദൂരം അടയാളപ്പെടുത്തിയപ്പോൾ സൂക്ഷ്മകർണത്തിൽ പതിച്ചത് ഒരു മണൽക്കാറ്റിന്റെ ഇരമ്പായിരുന്നു. അതെ, മനുഷ്യപ്പറ്റില്ലാതെ വാക്കും പിന്നെ മണൽക്കാറ്റും അതിന്റെ ഉൾശക്തിയാൽ നശിപ്പിക്കുന്നത് ജീവിതത്തിന്റെ മുഖലിഖിതങ്ങളെ ആയിരിക്കും. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു തീർത്ത അനേകം വാക്കിൽ നിന്നും ഒരേയൊരു വാക്ക് മാത്രം മതിയാകും ആ യാഥാർത്ഥ്യത്തിലെ പരസ്പര പൂരകത്തെ തിരിച്ചറിയാൻ.
ജന്മനക്ഷത്രത്തിന്റെ മൂർച്ചയുള്ള

0: കോണിൽ തട്ടി തലവര എന്നേക്കുമായി നഷ്ടപ്പെട്ടവന്റെ സാഹസികത മാപ്പർഹിക്കാത്ത തെറ്റാണെന്നറിയാം. എന്നാലും ഒരു നേരിന്റെ പൂർണതയ്ക്ക് ആ തെറ്റ് കാരണമായതിനാൽ മനക്ലേശം ഒട്ടും തോന്നിയതുമില്ല. കൗമാരം മുതൽ പാതി യൗവനം വരെ ഹൃദയം തലച്ചുമുടായി കൊണ്ടു നടന്ന അബദ്ധജാതകം ഇന്നലകളിൽ എവിടെയോ വച്ച് അവൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു, പുതിയൊരു ജീവിത പുസ്തകം രചിക്കാൻ വേണ്ടി. കണ്ണിൽ വെളിച്ചം തിരിച്ചു കിട്ടിയവൾ, സർക്കാർ ജോലി കരസ്ഥമാക്കിയവൾ, ശ്യാമമാധവത്തോട് വിട ചൊല്ലിയവൾ, ധനിക പുരുഷന്റെ ഭാര്യയായവൾ, വർത്തമാനകാലം കുരച്ചുതുപ്പിയ കടും ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ ജീവിത പുസ്തകത്തിന്റെ ഓരോ താളിലൂടെയും മനക്കണ്ണ് സഞ്ചരിക്കുമ്പോൾ അദൃശ്യതയിലുള്ള അവളുടെ ജീവിത പരിസരത്തിൽ നിന്നും കളിയടങ്ങാത്ത കറുത്ത വാക്കുകൾ ബോധമണ്ഡലത്തിലേക്ക് ഒരിക്കൽ കൂടി പാഞ്ഞെടുത്തു. ഞാൻ പഴയ ശിവപ്രിയ അല്ല, അതിനാൽ ഓർമ്മയിലെ സൗഹൃദത്തിന്റെ മറവിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. കണ്ണാടിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏറെ കലക്കത്തോടെ ഉണങ്ങിയ കണ്ടൽ ചില്ലയിലിരുന്ന് ചതുപ്പിന്റെ തണുപ്പിലേക്ക് ഇരട്ടത്തൂവൽ കുഴിച്ചിട്ട് പേരറിയാത്ത ദേശാടനക്കിളി തേങ്ങിക്കരയുന്നു. പാതി കത്തിയ നെഞ്ചിന്റെ നിലവിളി ആത്മമൗനത്തിൽ ലയിക്കുന്നു. പ്രജിൽ മാധവൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു. മനസ്സ് വേഷം മാറുന്ന നിഗൂഢയിനത്തിന് സ്നേഹം എന്ന പേര് നൽകിയത് ആരാണ്?
1: രൂപേഷ് പൂവത്തൂർ എഴുതിയ കുഴിഞ്ഞു വീണ കിളിത്തൂവൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി കെ രാധ ടീച്ചർ മട്ടന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊർമിള.
2: മിഥിലയിൽ ജനകന്റെ ഔരസപുത്രി.

അനർഘമുയിരായി കുലീനയാം അതുല്യമമൂല്യമാം രത്നമിവൾ.

0: കെ രാധ ടീച്ചർ മട്ടന്നൂർ എഴുതി അവതരിപ്പിച്ച ഊർമിള എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-15356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
6: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
5: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
6: ഫോൺ 9496420880 8111-933-600. സി എം വിസ്താര.
5: സിഎം വിസ്താര നെല്ലൂന്നി.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
7: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.9.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: അമ്മയ ടി വി ഒരു സാൻസ്ക്രിറ്റ് റെസിറ്റേഷൻ.
3: ഓക്കേ,
2: അമ്മയുടെ തട്ടകമാണ് സംസ്കൃതം.
3: ആണല്ലേ, അമ്മയെ അവിടെയും നല്ലൊരു പോസിറ്റീവ് ചിരിയൊക്കെ തരുന്നുണ്ട്. എന്താ അമ്മയ സംസ്കൃതത്തിനോട് ഇത്ര ഇഷ്ടം വരാൻ കാരണം?
4: ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ സംസ്കൃത റെസിറ്റേഷൻ പാടിയത്. പിന്നെ പിന്നെ അത് പാടാൻ ഭയങ്കര ഇഷ്ടം.
3: അങ്ങനെ അതിൽ നിന്ന് പിന്നെ പിന്മാറിയില്ല.
4: ഓക്കേ,
3: അപ്പൊ നമുക്ക് ഇപ്പം കേൾക്കാം.
5: നമസ്തേ. മഹാകവിന കാളിദാസേന വിരചിതാത് രഘുവംശം നമ മഹാകാവ്യാത് ഉദ്ധൃതാനി ത്രയോദശ സർഗസ്യ കതിവയ പദ്യാനി അഹം അത്ര ആലപാമി. അധാത്മന ശബ്ദഗുണം ഗുണജ്ഞ പദം വിമാനേന വികാഹമാന രത്നാകരം വീക്ഷ്യമിഥ സജായ.

0: ശക്തിമയസരന്ധ്രൈ ഊർധ്വം വിതന്വന്തി ജലപ്രവാഹാൻ. ധന്യവാദഃ.
1: അടിപൊളി, നല്ല, എന്താ പറയുക, കുറച്ച് സമയം ഇങ്ങനെ ലയിച്ച് കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അല്ലേ. നന്നായിട്ട് ഇതുപോലെ തുടർന്ന് പോവാ.
2: അടുത്തതായിട്ട് ഏതാ പരിപാടി? ഏതാ
3: കുട്ടികളൊരു നാടൻ പാട്ട് കേൾക്കാം. അടുത്തതായിട്ട് ദീപിത്ത്, സായി കൃഷ്ണൻ്റെ നീരജ്, ആ ഇവര് മൂന്ന് പേരും കൂടിയാണ് നാടൻപാട്ട് പാടുന്നത്.
1: അവിടെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്തത്? എല്ലാവരും കുട്ടികൾ തന്നെ പഠിച്ചതാണ്?
3: കുട്ടികൾ തന്നെ പഠിച്ചതാണ്. അവർ പരസ്പരം അവർ ഇപ്പം ഗ്രൂപ്പിലൂടെയൊക്കെ അയച്ചിട്ട് പഠിക്കുന്നുണ്ട് അവർ.
1: എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ടീച്ചർ ഗൈഡ് ചെയ്യുക അത്ര.
3: ആ പ്രാക്ടീസ് കൊടുക്കുന്നതാണെങ്കിൽ ഗ്രൂപ്പ് ഐറ്റം ചെയ്യുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്ലാസ്സിൽ ചെയ്യും.
1: ദീപിത്ത് നേരത്തെ സംസാരിച്ചു, ഇതുവരെ സംസാരിക്കാത്ത രണ്ടു പേരുണ്ട്. പേര് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താ?
4: സായി കൃഷ്ണ.
1: സായി കൃഷ്ണ. സായി കൃഷ്ണന്റെ വീട് എവിടെയാ?
4: ശിവപുരം.
1: ശിവപുരം. റേഡിയോ സ്റ്റേഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ?
4: കേട്ടിട്ടുണ്ട്.
1: ഇതുവരെ വരാൻ സാധിച്ചില്ല, ഇന്നാണ് സാധിച്ചത്.
3: സായി കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ കഴിവ് അവൻ അറിയില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഒക്കെ. ആ അവൻ നന്നായിട്ട് പാടും എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയാം. ശരിക്കും ഒന്ന് പഠിക്കാൻ പറഞ്ഞാൽ, ഏയ് മിസ് ഒന്ന് ഫസ്റ്റ് മടിയാന്ന് ആദ്യം പറയാം. പക്ഷെ നന്നായിട്ട് കഴിവുള്ള ഒരു പാട്ട് പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവനില്ല. പക്ഷേ അവൻ ബൈ ബേർത്ത് കിട്ടിയതാണ്, നല്ലൊരു ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. പക്ഷെ അവനതിൽ പുറത്തേക്ക് വരാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പം കുറേ ഞാൻ കൊണ്ടുവന്ന് ഇപ്പം ഏകദേശം ഞാൻ എല്ലാ ഗ്രൂപ്പ് ഐറ്റത്തിലും ഒക്കെ കൊണ്ടുപോയി ഇപ്പം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്.
1: അടുത്തയാളുടെ പേര്
5: നീരജ്.
1: നീരജ്, എന്തുണ്ട് വിശേഷം?
5: സുഖം തന്നെ.
1: സുഖം തന്നെ. എവിടെ വീട്?
5: മട്ടന്നൂർ.
1: മട്ടന്നൂർ ടൗണിലാണോ?
5: ലയൺസ് ക്ലബ്ബ്,
1: അതിനടുത്ത്. ഓക്കെ. എന്തുണ്ട് സ്കൂളിലത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു, നല്ല അന്തരീക്ഷമാണ്. ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. എങ്ങനെയാണ് ഇവരുടെ ഒരു ഗാങ്ങിലേക്ക് മിസ് കൊണ്ടുവന്നത്?
5: ആദ്യം ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, അതിന്
1: അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ടീച്ചർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, പഠനത്തോടൊപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
5: പഠിച്ചിട്ടുണ്ട്.
1: എവിടുന്ന് പഠിച്ചേ?
5: സ്വാതി കലാക്ഷേത്രം.
1: സ്വാതി കലാക്ഷേത്രം. ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ആരാ ഗുരു?
5: ഗുരു പുതിയ ടീച്ചറാണ്, സൂര്യ മിസ്.
1: സൂര്യ മിസ്. അതിന് മുന്നേ ആദ്യം ആരാ കീഴിലാണ് പഠിച്ചേ?
5: ജ്യോതി സാർ.
1: ജ്യോതി സാറിൻ്റെ കൂടെ. ഓക്കെ. അപ്പം നമുക്ക് നാടൻപാട്ട് സ്റ്റാർട്ട് ചെയ്താലോ?

0: അടിപൊളി, നന്നായിട്ട് പാടി.
1: സ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ?
2: ഇല്ല.
1: നന്നായിട്ടുണ്ട്. അപ്പൊ മിസ് പറഞ്ഞതുപോലെ ഇനിയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, മാറി നിൽക്കരുത്. ഓക്കേ.

0: പൂഞ്ചാടി.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: വെള്ളപ്പക്ഷി. ഇതൊരു അത്ഭുത കഥയാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. സംഭവിക്കുന്നത് മാത്രമേ കഥയിലുണ്ടാവൂ എന്നൊരു പിടിവാശി ആർക്കായാലും നല്ലതാണോ? അപ്പോൾ സംഭവിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളും കഥയിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു നുണക്കഥ ആവില്ലേ? അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പുറകെ പുറകെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. കഥയിൽ ചോദ്യമില്ല. ഇനി കഥ തുടങ്ങട്ടെ. വെള്ളപ്പക്ഷി. വളരെ മുൻപ് ഒരിടത്ത് വലിയൊരു പ്രാപ്പിടിയൻ പക്ഷി ജീവിച്ചിരുന്നു. ഒരു മാളിക വീടിൻ്റെ മുറ്റത്തുള്ള ചന്ദ്രക്കാരൻ മാവിൻ്റെ കൊമ്പിൽ അവൻ നല്ലൊരു കൂടുണ്ടാക്കി തനിച്ചു കഴിഞ്ഞു. ആ സൂര്യജീവിതമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സുന്ദരികളായ പല പ്രാപ്പിടിയത്തികളും അവൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ച് കല്യാണ ആലോചനകളുമായി വന്നെങ്കിലും അവരെയെല്ലാം നിഷ്കരുണം ആട്ടിപ്പായച്ചു. പിടയും കുഞ്ഞുങ്ങളുമില്ലാത്ത സ്വസ്ഥ ജീവിതം മതി തനിക്കെന്ന് പ്രാപ്പിടിയൻ തീർത്തു പറഞ്ഞു. മാളിക വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. തലമുടി മഞ്ഞു പോലെ നരച്ച, മുതുക് ഒട്ടകത്തെപ്പോലെ വളഞ്ഞ്, കണ്ണുകൾ കിണറുപോലെ കുഴിഞ്ഞ ഒരു മുത്തശ്ശി. വായിൽ പല്ലൊരെണ്ണം പോലും ഇല്ലാഞ്ഞിട്ടും അവർക്ക് തീറ്റക്കൊതി തീർന്നില്ല. എല്ലാ ദിവസവും അവർക്ക് പായസം കുടിക്കണം. അതും ഒന്നാം തരം പാലട പ്രഥമൻ. മുത്തശ്ശിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മകൻ യാതൊരു മടിയും കൂടാതെ എന്നും ഒരു പാത്രം നിറയെ പായസം വെച്ച് കൊടുക്കും. ഉച്ചയ്ക്ക് ഇത്തിരി ചോറുണ്ട് പായസം മുഴുവനും അകത്താക്കി മുത്തശ്ശി ഏമ്പക്കം വിട്ടുകൊണ്ട് കൈ കഴുകാൻ വരുന്നത് പ്രാപ്പിടിയൻ മരക്കൊമ്പിലിരുന്ന് കാണാറുണ്ട്. പായസം ഉരുളിയിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കെ മാളിക വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഹൃദ്യമായൊരു മണം ഉയരാറുണ്ട്. ആ മണം ജനൽ വഴി കടന്ന് മരക്കൊമ്പിലെ പ്രാപ്പിടിയൻ്റെ മൂക്കിലുമെത്തും. പാലും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുമൊക്കെ ചേർത്ത് വേവുമ്പോഴുള്ള ആ മണം ശ്വസിക്കേണ്ട താമസം. പ്രാപ്പിടിയൻ്റെ വായൊരു വെള്ളക്കടലാവും. അടുക്കളയിലേക്ക് പറന്നു ചെന്ന പായസപാത്രത്തിൽ തലയിട്ട് അത് മുഴുവനെ കുടിക്കാനാണ് അവന് തോന്നുക. പക്ഷെ മുത്തശ്ശിയെയും മകനെയും ഭയന്ന് അവൻ ആ തീക്കളിക്ക് മുതിരാറില്ല. ആ മണം ആവോളം ശ്വസിച്ച് കൊതിയടക്കി അവിടെ തന്നെ ക്ഷമിച്ചിരിക്കുകയല്ലാതെ അവൻ എന്തു ചെയ്യാൻ? ഒരിക്കലെങ്കിലും പായസത്തിൻ്റെ രുചി എന്തെന്നറിയണമെന്ന് അവന് അതിയായ ആഗ്രഹം വന്നു. വളരെ നാൾ കഴിഞ്ഞിരുന്നിട്ടും അവൻ്റെ ആഗ്രഹം സാധിച്ചില്ല. ഒരു ദിവസം അവൻ അടുക്കളയുടെ ജനലിന് പുറകിൽ മറഞ്ഞിരുന്ന് പായസത്തിൻ്റെ നിർമ്മാണ വിദ്യ മുഴുവനും കണ്ട് മനസ്സിലാക്കി. അന്നും അവനൊരു തുള്ളി പോലും സ്വാദ് നോക്കാൻ കിട്ടിയില്ല. പായസപാത്രം പോലും അടുക്കളയിൽ തന്നെയാണ് കഴുകിയെടുക്കുക. പാലട പ്രഥമൻ്റെ രുചിയറിഞ്ഞിട്ട് ചത്താലും സാരമില്ല എന്നായിരുന്നു

0: അവന് തോന്നിയത്. അങ്ങനെയിരിക്കെ അവനൊരു സുവർണ അവസരം കൈവന്നു. മാളിക വീട്ടിലെ മുത്തശ്ശിയും മകനും എങ്ങോട്ടോ യാത്ര പോവുകയാണ്. ഈ അവസരം കൈവിട്ട് കളയരുതെന്ന് തീർച്ചപ്പെടുത്തി അവൻ പറന്നു ജനാലയിലൂടെ അടുക്കളയിലെത്തി. അടുക്കള വാതിലിൻ്റെ കുറ്റിയും തുറന്നിട്ടു. അവൻ നോക്കിയപ്പോൾ പായസം വയ്ക്കാനുള്ള സകലതും അവിടെയുണ്ട്. പാലും അടയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായുമെല്ലാം. പായസം വയ്ക്കുന്നത് എങ്ങനെയെന്ന് തനിക്കറിയുകയും ചെയ്യാം. പിന്നെന്തിനും മടിക്കുന്നു? ഇന്നത്തേത് കൊണ്ട് പായസക്കൊതി തീർക്കുക തന്നെ. പ്രാപ്പിടിയൻ പറന്നു നടന്ന് പായസത്തിനു വേണ്ട സാധനങ്ങളെല്ലാം കൊത്തിക്കൊണ്ടുവന്നു വെച്ചു. അടുപ്പ് കത്തിച്ച് പായസ ഉരുളി വെള്ളമൊഴിച്ചു വെച്ചു. വെള്ളം തിളച്ചതും പാലടയും പഞ്ചസാരയും ചേർത്തു. പായസത്തിൻ്റെ നറുമണം കിട്ടാൻ അണ്ടിപ്പരിപ്പും മറ്റും അതിലിട്ട് ഇളക്കി. മുമ്പൊക്കെ തോന്നിയ മണം അപ്പോഴും ഉരുളിയിൽ നിന്ന് ഉയർന്നു. പ്രാപ്പിടിയന് കൊതിയടക്കാൻ കഴിയാതായി. പായസം വെന്ത് നേരിയ ചുവപ്പ് നിറമായതും അവൻ വെള്ളം തളിച്ച് തീ കെളുത്തി. സ്വന്തമായി പാൽപായസം തയ്യാറാക്കാനായതിൽ അവന് അഭിമാനം തോന്നി. പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി അതൊന്ന് കുടിച്ച് തൻ്റെ കൊതി അടക്കണം. അവൻ ഇരിക്കപ്പൊറുതിയില്ലാതായി. അവൻ ചിറകുകൾ വിരിച്ച് പറന്ന് ഉരുളിക്ക് മുകളിലെത്തി. പക്ഷെ പായസത്തിൽ നിന്നുയർന്ന ചൂടേറ്റ് അവൻ്റെ മുഖം പൊള്ളി. ചിറക് ചെറുതായി കരിഞ്ഞതിനാൽ ചെറിയൊരു ദുർഗന്ധമുണ്ടായി. അതവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ പാൽപായസത്തിൻ്റെ മണമെന്ന് അവൻ സംശയിച്ചു. അവനെന്തോ വല്ലാത്ത മനം പുരട്ടൽ തോന്നി. ഒറ്റ നിമിഷം കൊണ്ട് അവന് പാൽപായസത്തോട് വെറുപ്പുണ്ടായി. മനുഷ്യർ ആർത്തിയോടെ കുടിക്കുന്ന സാധനമാണിതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. പായസക്കൊതിയോട് ഇത്രയും കാലം കാത്തിരുന്നതിൽ അവന് ആത്മനിന്ദ തോന്നി. വെറുതെ ഇത്രയും നേരം മെനക്കെട്ടു. ഉണ്ടാക്കിയ പായസമാണെങ്കിൽ വായ്ക്ക് കൊള്ളാതെയുമായി. മുത്തശ്ശിയും മകനും തിരിച്ചെത്തും മുൻപ് പായസം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ അവനൊരു വഴി തോന്നി. അവൻ കൈക്കല കൂട്ടിപ്പിടിച്ച് പായസ ഉരുളിയുമായി പറന്ന് പുറത്തെത്തി. മുത്തശ്ശിയും മകനും കുളിക്കുന്ന കുളത്തിലെ വെള്ളത്തിലേക്ക് ചൂടുള്ള പായസം മുഴുവനും മറിച്ചു. പിന്നെ ഉരുളിയും കൊത്തി തിരിച്ചു പറന്നു. അടുക്കളയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഉരുളിയിലെ ഇത്തിരി പായസം അവൻ്റെ നാവിൽ പറ്റി. അതിൻ്റെ രുചിയറിഞ്ഞ് പ്രാപ്പിടിയൻ വാ പൊളിച്ചിരുന്നു. ഇത്രയും മധുരമുള്ള സാധനം അവൻ ആദ്യമായാണ് രുചിക്കുന്നത്. അവന് കൊതിയടക്കാനായില്ല. ഇത്ര മധുരമുള്ള പായസം മുഴുവനും കുളത്തിലൊഴുക്കിയ താനൊരു മണ്ടനാണെന്ന് അവൻ സ്വയം കുറ്റപ്പെടുത്തി. രണ്ടും കൽപ്പിച്ച് പ്രാപ്പിടിയൻ കുളത്തിലേക്ക് പറന്നു. അവൻ കുളത്തിലെ വെള്ളം രുചിച്ചു നോക്കി. അതിനിപ്പോഴും ചെറിയ മധുരമുണ്ട്. ഇനിയെങ്കിലും മണ്ടത്തരം കാട്ടരുതെന്ന് നിശ്ചയിച്ച് അവൻ ആ വെള്ളം കുടിച്ചു തുടങ്ങി. കുടിച്ചിട്ടും കുടിച്ചിട്ടും അവന് മതി വന്നില്ല. അവൻ്റെ ശരീരം ബലൂൺ പോലെ വീർത്തു വീർത്തു വന്നു. വയറ് പൊട്ടി ചത്തുപോകുമെന്നായിട്ടും അവൻ പിന്മാറിയില്ല. കുറച്ചു നേരത്തിനുള്ളിൽ കുളത്തിലെ അവസാന തുള്ളി വെള്ളവും അവൻ്റെ വയറ്റിലാക്കി. അപ്പോഴാണ് ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വെള്ളം ചോരുന്നത് അവൻ അറിഞ്ഞത്. പാടത്തുനിന്നും കുറച്ച് വൈക്കോൽ തുരുമ്പുകളെടുത്ത് അവൻ മൂക്കിലും വായിലും ചെവിയിലും ആസനത്തിലുമൊക്കെ തിരുകിക്കയറ്റി. അവ പകുതി കയറിയപ്പോഴേക്കും ചോർച്ച നിന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരം ഒരാനയുടെ അത്രയും ചീർത്തു കഴിഞ്ഞിരുന്നു. ഈ കോലത്തിൽ മാവിൻ കൊമ്പത്തെ കൂട്ടിൽ എത്താനാവില്ലെന്ന് പ്രാപ്പിടിയൻ ഉറപ്പായിരുന്നു. തൻ്റെ തടിച്ച ശരീരവും താങ്ങി അവൻ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി. വഴിയിൽ കണ്ട പക്ഷികളും ചെറുജീവികളുമെല്ലാം അവൻ്റെ ശരീരം കണ്ട് പേടിച്ചൂടി. വലിയ മൃഗങ്ങൾക്കും അവനോട് എതിർക്കാൻ ധൈര്യം വന്നില്ല. കാട് കുലുക്കി നടന്ന കൊലക്കൊമ്പൻ അവനെ കണ്ട് അല്പം നീരസത്തോടെ ചോദിച്ചു, നീ ഏതാണ്? നിന്റെ വയറ്റിലെന്താണ്? ഞാനൊരു ഭീമൻ പക്ഷി, എൻ്റെ വയറ്റിൽ ഒരു മുഴുവൻ കുളം. പ്രാപ്പിടിയൻ്റെ ഈ മറുപടി കേട്ട് കൊലക്കൊമ്പനും പിന്തിരിഞ്ഞു നടന്നു. അവൻ്റെ ഉള്ളിൽ ചിരിപൊട്ടി. കുറേ ദൂരം നടന്നപ്പോൾ അവന് വല്ലാത്ത ഉറക്കം വന്നു. സാധാരണഗതിയിൽ ഒരു ഉച്ചയുറക്കം പതിവുള്ളതാണ്. പക്ഷെ ഈ കോലത്തിൽ എവിടെ കിടന്നുറങ്ങും? പെരുവഴിയിലെ മയക്കം ഏതായാലും നന്നല്ല. വല്ല വഴിപോക്കൻ്റെയും കാല് അറിയാതെ വയറ്റത്ത് കൊണ്ടാ മതി, കാര്യങ്ങളാകെ കുഴങ്ങും. അതുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരിടം കാണുകയാണ് നല്ലത്. നേരം ഇരുട്ടിയെങ്കിലും അവനത് വകവച്ചില്ല. അപ്പോൾ കുറച്ചു ദൂരെയായി ഒരു വീട് കണ്ട് അവൻ അങ്ങോട്ട് നടന്നു. സാമാന്യം നല്ലൊരു വീടായിരുന്നു അത്. അവൻ പ്രതീക്ഷയോടെ വാതിലിൽ മുട്ടി. തല മുഴുവനും നരച്ചൊരു മുത്തച്ഛനാണ് വാതിൽ തുറന്നത്. വാതിൽക്കൽ നിൽക്കുന്ന അത്ഭുത ജീവിയെ കണ്ട് അദ്ദേഹം അമ്പരപ്പോടെ ചോദിച്ചു, ആരാ? എന്താ? എന്തു വേണം? ഞാൻ ഒരു കുളം കുടിച്ചു വെട്ടിച്ച പ്രാപ്പിടിയനാണ്. ഇത്ര ദൂരം നടന്നു വന്ന് ആകെ തളർന്നുപോയി. ഒന്ന് നടുചായ്ക്കാനൊരിടം കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മുത്തച്ഛൻ്റെ മൂന്ന് ചോദ്യത്തിനും അവൻ ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. പ്രാപ്പിടിയൻ്റെ രൂപവും ഭാവവുമൊക്കെ മുത്തച്ഛന് രസിച്ചു. അദ്ദേഹത്തിന് അവനോട് സഹതാപം തോന്നി. തൊഴുത്തിനു നേരെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, നീ പോയി കാലിത്തൊഴുത്തിലെ പുല്ലുവെട്ടിയിൽ പോയി കിടന്നോളൂ. അവിടെയാകെ ഒരു മൂരിക്കുട്ടനേയുള്ളൂ. അവൻ ആളൊരു പാവത്താനാണ്. പ്രാപ്പിടിയൻ സന്തോഷത്തോടെ പുല്ലുപട്ടിയിൽ കയറിക്കിടന്നു. മൂരിക്കുട്ടൻ ആദ്യമൊന്ന് അമറി വിളിച്ചെങ്കിലും പിന്നെ ശാന്തനായി. യാത്രാക്ഷീണം മൂലം അവൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പാതിരയായതും മൂരിക്കുട്ടൻ്റെ ഉറക്കം മുറിഞ്ഞു. അവന് വല്ലാതെ വിശപ്പ് തോന്നി. പുല്ലുപട്ടിയിലാണെങ്കിൽ ഒറ്റ വൈക്കോൽ കഷ്ണം പോലുമില്ല. വിശന്നിട്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ കൊതിയോട് നാലുപാടും നോക്കി. അപ്പോഴാണ് പ്രാപ്പിടിയൻ്റെ ശരീരത്തിൽ പലയിടത്തായി തിരുകിവെച്ച ഇളം വൈക്കോൽ കഷ്ണങ്ങൾ അവൻ കാണുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു പ്രാപ്പിടിയൻ, ഇതൊന്നും അറിഞ്ഞില്ല. മൂരിക്കുട്ടൻ ആ വൈക്കോൽ തുരുമ്പുകൾ ഒന്നടങ്കം ആർത്തിയോട് കടിച്ചു വിളിച്ചു. പിന്നത്തെ കഥ പറയാനുണ്ടോ? ആദ്യം പുല്ലുവട്ടി മുങ്ങി, പിന്നെ തൊഴുത്തും മൂരിക്കുട്ടനും മുങ്ങി, വെള്ളം പാഞ്ഞു കയറി, മുത്തശ്ശൻ്റെ തൊടിയും വീടും മുങ്ങി. എന്നിട്ടും നിൽക്കാതെ വെള്ളപ്പരപ്പുയർന്നുകൊണ്ടേയിരുന്നു. വെള്ളം മുത്തശ്ശൻ്റെ ചുറ്റും പരന്നൊഴുകിയപ്പോൾ പ്രളയം വന്ന് ലോകാവസാനം സംഭവിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അല്പനേരത്തിനകം അവിടെ വലിയൊരു കുളമായി. അതിൽ പ്രാപ്പിടിയനും മൂരിക്കുട്ടനും മുത്തച്ഛനുമെല്ലാം കൈകാലിട്ടടിച്ച് ഒഴുകിയൊഴുകി നടന്നു.
1: ഇത് നാടോടി കഥകളുടെ നേരം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്, പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140007229001818.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോ

0: ലാറിങ്കോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക ഭാഗം 2, 2-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
2: ഈശ്വര, ഗായത്രി, ചേച്ചി, നമ്മുടെ ഗായത്രി, നോക്ക്, ഒന്നും പറയാതെ.
3: വിശ്വസിക്കാനാകുന്നില്ല. ജയ, സുരേഷനെവിടെ?
4: മല്ലികെ,
2: ദാ ആ മുറിയിലുണ്ടെന്നാ തോന്നുന്നേ.
4: ശ്യാമിവാ, ദിനേശ.
2: ഗീതെ, സുരേഷിനെ കാണാം.
3: ജയ, സുരേഷിനെ നമ്മളെങ്ങനെയാ കണ്ടല്ലേ പറ്റൂ. നീ വാ.

0: സുരേഷ, എടാ
1: ജയ, എല്ലാരും ഉണ്ടല്ലോ. ദിനേശ, ശ്യാമേ, കണ്ടില്ലേ ഗായത്രി, കണ്ടില്ലേ?
2: പോയടാ, എന്നെ തനിച്ചാക്കി അവൾ പോയടാ.

0: സുരേഷ.
1: എടാ എടാ, നീ ഞങ്ങളോടൊന്നും
2: അസുഖം മധുരനാണെന്ന് ചോദിച്ചപ്പോ നിഷേധിക്കാൻ കഴിയില്ല. ഗായത്രി പറഞ്ഞിരുന്നു രോഗവിവരം ആരെയും അറിയിക്കണ്ടെന്ന്. അതുപോലെ തന്നെ

0: ജയ നമ്മളോടൊപ്പം സന്തോഷമായി കഴിയുമ്പോൾ അവൾക്കറിയായിരുന്നടാ അവളുടെ ജീവിതം തീരാറായെന്ന്.
1: സുരേഷ, ചികിത്സ?
0: വൈദ്യശാസ്ത്രവും കൈയൊഴിഞ്ഞു എന്റെ ഗായത്രിയെ.
2: എന്നാലും സുരേഷ, ഒരു സൂചന പോലും തന്നില്ലല്ലോ നിങ്ങൾ രണ്ടാളും.
0: മല്ലിക, ഞങ്ങളുടെ ദുഃഖം അത് ഞങ്ങൾ തന്നെ ആഘോഷിച്ചു.
3: ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യുന്ന നിനക്ക് നിന്റെ ഉള്ളിൽ ഇങ്ങനെ സുരേഷ.
0: ജയ, നീ എന്താണ് ഒന്നും പറയാത്തേ?
1: സുരേഷ, നീ
2: സുരേഷ, ഗായത്രിക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയായിരുന്നില്ലേ അവള്? ഞാൻ മാത്രാണോ അമ്മയുണ്ടായിരുന്നപ്പോ ഒരു മകളെ പോലെയല്ലേ അവളെ കണ്ടത്? എന്നിട്ടും
0: ശാന്ത ടീച്ചർ അമ്മയായിരുന്നു. ടീച്ചറുടെ കരുതലിനെ പറ്റി അവളെന്നും പറയായിരുന്നു.
4: എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്,
5: എന്നിട്ടും ഈ കാര്യം മാത്രം അവൾ പറഞ്ഞില്ലല്ലോ.
1: എല്ലാരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ, വിഷമിപ്പിക്കാൻ തയ്യാറായില്ല.
0: അവൾ എന്നോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ.
1: സുരേഷ, നീ
0: ഓക്കെ? ഐ ആം ഓൾ റൈറ്റ്. ദിനേശ, ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടാ.
3: സുരേഷ, ഞാൻ
0: വർക്ക് സൈറ്റിലെ തുരുമ്പിച്ച അണികൾ പൊറുക്കി കൂട്ടിയത് സമ്പാദിക്കാൻ തന്നെയാ. അത് എവിടെ എന്റെ ഗായത്രിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാ. അല്ലാതെ
3: ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് നീ വിളിക്കുമ്പോ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എടാ നിന്റെ കൂടെ ഞങ്ങൾ വരില്ലായിരുന്നു. നീ അതൊന്നും പറയാഞ്ഞത്?
1: അതെ.
0: അതെങ്ങനെയാ, നിനക്ക് ജയനെയും മല്ലികയും കൂട്ടണ്ടേ? മല്ലികെ, വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഒന്നും കേൾക്കാനാവൂല.
6: ഈ സുരേഷൻ സാർ ആരാ? നിങ്ങളെ മദർ വിളിക്കുന്നു.
0: ദാ വരുന്നു, വാടാ നമുക്ക് പോകാം. എല്ലാവരും വാ, ഗായത്രിയോടൊപ്പം പോകണ്ടേ? യാത്രയാക്കണ്ടേ സെമിത്തേരിയിലേക്ക്?
1: തീർച്ചയായും. മല്ലികെ, നീ ഗീതയും സീമയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. ഗായത്രിക്ക് അരികിൽ തന്നെ ഉണ്ടാവണം. അവൾ അനാഥയല്ല, ഒറ്റയ്ക്കുമല്ല. ചെല്ലേ, ചെല്ലാൻ. ശ്യാമേ, കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യണം, മനസ്സിലായോ? ഏ
7: ശരി, ഞാനുണ്ട്.
1: പിന്നെ നീയില്ലാതെ നിന്റെ ഗായത്രിയെ യാത്രയാക്കണ്ട നിനക്ക്?
0: എനിക്കെന്റെ ഗായത്രിയെ.
1: സുരേഷ, ഞങ്ങളുണ്ട് കൂടെ. തളർന്നു വീഴുമ്പോ താങ്ങാൻ ഞാനും ദിനേശനും ഉണ്ട്. എന്താ
3: വാ സുരേഷ?

0: ഇതാരാപ്പാ കടൽപ്പാലത്തിരുന്ന് ചൂണ്ടയിടുന്നത്? ഈ കടപ്പുറത്ത് പുതിയ ആളാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഒന്ന് മുട്ടി നോക്കിയ എന്നെ. സാറേ, ഏയ് സാറേ, ഇവിടെ ഇരുന്നാൽ മീന് തടയില്ല കേട്ടോ. തടഞ്ഞാൽ തന്നെ പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങുകയും ചെയ്യും.
1: ഓഹോ, അതെന്ത് സൂത്ര? ഏ
0: മക്കാറാക്കണ്ട സാറേ, എത്ര നേരം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ചൂണ്ടയെ കൊത്തുന്ന മീൻ ഇങ്ങോട്ട് വരൂല.
1: അല്ല, ഇത്ര കൃത്യമായി പറയേ, നീ ഏതാ?
0: ആ, ഞാൻ മുരുകനാ, മീൻപിടുത്തം തന്നെയാ പണി.
1: ഓഹോ, എന്നാല് വാ ചൂണ്ടയിട്ട് ഇരുന്നോ നീ.
0: ചൂണ്ടയല്ല, വല, വലിയ വല, കടലിൽ പോകും പൊലച്ചക്ക്.
1: ഓ, വല മീൻ പിടുത്തോ?
0: സാറേ ഒരു സിഗരറ്റ് തരുമോ?
1: അതെന്തിനാ എനിക്ക്? ഏ
0: ഒന്ന് താ സാറേ.
1: ആ ഇന്നാ ലൈറ്റർ വേണ്ടേ?
0: ആ പിന്നെ കത്തിക്കണ്ടേ?
1: ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ?
0: ആ അപ്പൊ സാറ് വലിച്ചതോ?
1: ചൂണ്ടയിട്ട് കാത്തിരിക്കുമ്പോ ഒരു സിഗരറ്റ് വലിയൊക്കെ അത്യാവശ്യാടോ.
0: അല്ല സാറിനെന്നാ പണി?
1: ദേദി കണ്ടില്ലേ, കടലിൽ ചൂണ്ടയിടലേ.
0: അല്ല അതല്ലപ്പ, ശരിക്കും എന്നാ പണി?
1: ശരിക്കും പണി ഗൾഫാ, ഗൾഫ്.
0: ഓ ദുബായ്.
1: ദുബായ് ഒന്നും അല്ലട ചക്ക, ഖത്തർ.
0: അത്ര കൊണ്ടുവരാറുണ്ടാ?
1: എന്തിനാ?
0: വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഏ
0: സാറേ, അല്ല മുതലാളി.
1: ഏതെങ്കിലും ഒന്ന് മതിയടാ, സാറോ മുതലാളിയോ ഏതെങ്കിലും ഒന്ന് മതി.
0: ആ മുതലാളി, ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലം വേറെയുണ്ട്, കാണിച്ചു തരാം.
1: വേണ്ട വേണ്ട വേണ്ട, ഇവിടെ തന്നെ മതി.
0: ഓ ഗൾഫിലെന്താ പണി?
1: എനിക്കാ, എനിക്ക് മീൻ പിടുത്തോ.
0: മീൻ പിടുത്താ ഗൾഫിലാ?
1: ആട, ഒഴിവ് സമയം മീൻ പിടിക്കാൻ പോകും ബോട്ടിൽ പുറംകടലിലേക്ക്. അതൊക്കെ അങ്ങ് ഗൾഫിൽ, ഇവിടെ എന്ത്?
0: അല്ല മലയാളി, ചെറിയ ബോട്ട് വാടക എടുത്താലോ?
1: കിട്ടുമോ മുരുക?
0: ഒന്ന് നോക്കിയാലോ?
1: ഷുവർ, നീ നോക്ക്. പിന്നെ കൂടെ മുരുകനും വേണം. സിഗരറ്റ് തരാ.
0: ആ ഞാൻ വരാം, ഞാൻ വരാം.
1: ഖത്തറിലെ അത്തറുണ്ടടാ.
0: എന്നാ നാളെ തന്നെ വരാ.
1: ആ ഓക്കെ. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലേ?
0: ഓ
1: ചെറിയൊരു ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും കൂടി വേണം.
0: അതൊക്കെ സംഘടിപ്പിക്കാൻ മുതലാളി.
1: പിന്നെ ഡാ ഒന്നുകൂടി വേണം. അല്ല കിട്ടോ?
0: അതെന്താ?
1: ഓ അറിയാത്ത പോലെ.
0: മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്?
1: എടാ മുരുക, ദ്രാവകമായിട്ടോ പുകയായിട്ടോ പൊടിയായിട്ടോ? ഏ
0: മുതലാളി
1: ഡാ എന്തോ തടയുന്നുണ്ട്.
0: ആ വയറ് ലൂസാക്കി വിട്, ലൂസാക്കി വിട്.
1: അതൊക്കെ എനിക്കറിയാടാ. ആ കിട്ടി.
0: ഓ മോശമില്ലല്ലോ.
1: മതി മതി, ഇത് മതി.
0: മുതലാളി മതിയാക്കിയാ?
1: ആ ഇന്ന് ഇത് മതി. ആ പിന്നെ നാളെ ഞാൻ രണ്ട് മൂന്ന് സെറ്റ് ചൂണ്ട കൊണ്ടുവരും. ഏ
0: ആയിക്കോട്ടെ.
1: രാത്രി ഒരു 8-9 മണിക്ക് നമുക്ക് പോകാം.
0: അല്ല മുതലാളി കുറേ നാളുണ്ടാവോ ഇവിടെ നാട്ടിൽ?
1: ഏ ഇല്ലടാ, വെറും 2 ആഴ്ച. അവിടെ ബിസിനസ്സൊക്കെ നോക്കണ്ടേ?
0: ബിസിനസ്സാ? എന്ത് കച്ചവടം?
1: കച്ചവടം പലതും ഉണ്ട്. മുരുകന് പാസ്പോർട്ട് ഉണ്ടാ?
0: ഇല്ല.
1: ആ ഒന്നെന്ന് എടുത്തു വെക്ക്, ചിലപ്പോൾ വേണ്ടി വന്നാലോ.
0: മുതലാളി
1: ആടാ, നാളെ നീ 9 മണി. ഓക്കെ
0: ആയിക്കോട്ടെ മുതലാളി. മുതലാളിന്റെ പേരെന്താ?
1: സെയ്ദ്, സെയ്ദ് മുഹമ്മദ്.
0: സെയ്ദ് മുതലാളി, നമുക്കിനി നാളെ കാണാം.
1: ഓക്കെ.

0: എല്ലട മുരുക, ഇതെന്ത് ബോട്ടാന്ന്? കടലിൽ മുങ്ങിച്ചാകേണ്ടി വരുമോ നമുക്ക്?
1: ഇല്ല മുലയാളി, ഇല്ല.
0: എടാ മുരുക, പിന്നെ ഒരു കാര്യമുണ്ടേ. വീട്ടിലെ പട്ടിണി മാറ്റാനൊന്നുമല്ല ചൂണ്ടയെടുത്ത് വന്നത്, ആഘോഷിക്കാനാ. ഇതേതാണ്ട്
2: മുതലാളി, അതിന് പറ്റിയ സെറ്റപ്പ് വേറെ ഉണ്ട് കേട്ടാ.
0: വേറെ ഉണ്ടായിട്ടാ നീ ഇതും കൊണ്ട് വന്നിന്?
2: അല്ല, ഞാൻ വിചാരിച്ചു മുതലാളിക്ക്.
0: എടാ മുരുക, സെറ്റപ്പ് എന്താന്ന്?
2: ഫുൾ സെറ്റപ്പ്, ഒരു ചെറിയ കപ്പൽ തന്നെയാ. ഒരു കുഴപ്പമുണ്ട് മുതലാളി.
0: എടാ, ഈ കുഴപ്പം പിടിച്ച കപ്പലിലൊന്നും ഞാൻ വരൂലേ.
2: കപ്പലിനല്ല കുഴപ്പം മുതലാളി, അതിൻ്റെ മുതലാളിക്കാ.
0: അല്ലടാ, അവർക്കെന്താ?
2: അവർക്ക് ബോധിക്കണം, നന്നായി ബോധിക്കണം, അതല്ല പ്രശ്നം.
0: അവർക്ക് ബോധിക്കണമെങ്കിൽ ഇവിടെ നമ്മളെന്നാ വേണ്ടത്?
2: അതൊക്കെ മുതലാളി അറിഞ്ഞും കണ്ടും ചെയ്തോ, ഞാൻ ആളെ കാണിച്ചുതരാം.
0: നീ കാര്യം ഇങ്ങനെ പറയണ്ട, ആളെ കാണിച്ചതാ. എപ്പോഴാ കാണുക?
2: ഇന്നന്നെ.
0: ഓ, കടപ്പുറത്ത് തന്നെ അയാള്?
2: പിന്നെ മുതലാളി, അത് അയാളല്ല, ഒരു പെണ്ണുങ്ങളാ. വലിയൊരു ഒന്നൊന്നര പെണ്ണുങ്ങള്, ഒരു പൊമ്പുളെ.
0: എടാ മുരുക, നീ ഒന്ന് തെളിച്ച് പറ.
2: വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ മുതലാളി എന്ന് നോക്കണം, അതാണ് ആദ്യം വേണ്ടേ.
0: എന്നിട്ട്
2: അവർക്ക് മുതലാളിയെ പിടിച്ചാലുണ്ടല്ലോ, അതായത് വിശ്വാസമായാല്, പിന്നെ നിങ്ങൾ പറയുന്ന ആഘോഷം തന്നെ
0: തന്നെ
2: തന്നെ.
0: അല്ലപ്പോ നമ്മക്കൊന്ന് അങ്ങോട്ട് പോയാലോ?
2: ആ പോക. പിന്നെ മുതലാളി എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാലുണ്ടല്ലോ.
0: എന്താ?
2: ഒന്നുമില്ല, ആഴക്കടലിന്റെ ആഴം കാണാൻ നിങ്ങക്ക്. കൊമ്പൻ സ്രാവ് അകത്താക്കുന്നവരെ.
0: അയ്യോ,
2: എന്താ കാണണ്ടേ? പേടിയായാ?
0: കാണണം കാണണോ, ഞാൻ എന്തിനു പേടിക്കണോ? ഉടായ്പ് കാട്ടുന്നവർക്കല്ലേ പ്രശ്നം?
2: ആ, കാട്ടുന്നവർക്കും അവരെ കാട്ടിക്കൊടുക്കുന്ന എനിക്കും പ്രശ്നം.
0: എടാ, എനിക്ക് ഇവിടെ ഒരു 10 ദിവസം, അതുവരെ ഒരു ഷിപ്പിംഗ് ഫിഷിംഗ്, അത്രയേ ഉള്ളൂ.
2: അത്രയേ വേണ്ടു?
0: ആ
2: ശരി. പിന്നെ മുതലാളി കൊഞ്ച തമിഴ് ചൊല്ലണേ.
0: അതെന്താ?
2: അവരൊരു തമിഴാളിയാ.
0: തമിഴാളിയാ?
2: ആ, മലയാളിയും തമിഴാളിയും കൂടി കുഴച്ച്.
0: ചൊന്നിടുവൻ, കണ്ടിപ്പാൻ ചൊന്നിടുവൻ.
2: എന്നാ വാ മുതലാളി.

0: ഉനക്ക് തരുമാളിയമ്മ പെരിയ തങ്കച്ചി കാളിയമ്മ.
1: ഏൻ വന്നേ? സൊല്ല്, ഇന്നേക്ക് കടലിൽ പോകില്ല? അമ്മ, ഇത് വന്ന് എന്നോട് മുതലാളി. മുതലാളിയാ? കൊഞ്ചം നീ എങ്ങനെയുള്ളടാ? ഏ മുതലാളി, ഉനക്ക് എന്ന സംബന്ധം?
2: ബിസിനസ് ഗൾഫിലാ, കുറച്ച് ദിവസം ലീവിന് വന്നതാ. അമ്മ, ഞാൻ ചൊല്ലിയ
1: വിഷയം
2: ഫിഷിംഗ്, പിന്നെ ഷിപ്പിങ്ങോ?
1: മുഴുക, ഇവനെ നമ്പ മുടിയുമാ? ഒരു വാട്ടി ഇവ ഏമാതിച്ചിനാ?
2: നിജമായില്ലേ?
1: അപ്പിടിനാ സൊല്ല്.
2: നൈറ്റ് ഫിഷിംഗ് എനിക്കൊരു ഹോബിയാണ്.
1: ഏയ് നിർത്തടാ, തമിഴ് ഇല്ലെന്നാ മലയാളോ, ഇതിലേതാവത് പേശ്? ഇംഗ്ലീഷ് എനക്ക് തെരിയാതെ.
2: അത് വന്ന് അമ്മ മുതലാളിക്ക് രാത്രി കടലിൽ ചൂണ്ടയിടുന്നത് പെരുത്ത് പെരിശം.
3: ഓ ഗൾഫിൽ.

0: ഒക്കെ പോകാറുണ്ട്.
1: അതൊക്കെ ഞാൻ എന്നെ പണണോ? അത് സോല്ല തമ്പി.
0: ഈ മുരുകനെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടത്. മുരുകൻ തന്നെയാ പറഞ്ഞത് ബോട്ടിൽ എന്നെയും കൂട്ടെ.
1: സോറി സോറി മുരുക. അതുക്കപ്പുറോ എന്നെ സൊന്നേ? വേറെ ഏതാവത് പേശിരിക്കാ?
2: ഇല്ല, ഒന്നുമേ പേശിയില്ല, സത്യം.
0: അമ്മ, ഒരു 10 ദിവസേ നാട്ടിലുള്ളൂ. ആ കുടുംബം ഗൾഫിൽ തന്നെയാ.
2: അതുവരേക്കും നമ്മ ഒരുവില്
1: എല്ലാമേ സെറി. കാസ് കിടക്കുമാ? കാസ് കാസ് കാസ്
0: എത്രയാന്ന് പറഞ്ഞാല്?
1: നാ പേസിന മൊത്തമാന കാസും തരുമാ? നീ
2: തന്നിടുവൻ, കണ്ടിപ്പാ തന്നിടുവൻ.
1: അന തമ്പി, സൂണ്ടയിടലും മട്ടും പോതുമേ. വേറെ ഏതാവത് കടിച്ച
2: അതുവന്ത്.
1: തെരിയും തെരിയും. അതുക്കും മേലെ. പിന്നെ എനിക്ക് രൊമ്പ പിടിച്ചാച്ചു.
0: അമ്മ, അതുക്കും അതുക്കും മേലെ എനിക്ക് കൊഞ്ച സുഖിക്കണം. പൊണ്ടാട്ടി കൂടെ ഇല്ലേ? ഏത്?
1: എടാ എടാ എടാ.
0: ഇത് സൂപ്പർ പെർഫ്യൂം എന്നുണേ കാളിയമ്മക്ക്.
1: തമ്പി, ഇത് മട്ടും മൂടിയാത്. കാശക്ക് കാസ് തന്നെ വേണം.
0: കാശൊന്നും ചോദിക്കണ്ട.
2: ഹേ,
0: ഇങ്ക പാറ്, 65,000 രൂപ. നാട്ടിലെ അതുക്കും മേലെ അവില. സ്മാർട്ട് ഫോൺ ഇതും എന്നുടെ അമ്മാവക്ക്, എന്നുടെ തങ്കമാണ് കാളിയമ്മാവക്ക്.
1: ഇത് പുതുസാ?
0: ആമ, പുതിയത് തന്നെ. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പാക്കറ്റ് പൊളിച്ചതാ.
1: സോറി സോറി, നീ ഇപ്പൊ പോ, നാളേക്ക് പാകല. രാത്രി 9 മണി സാപ്പാട് ഒരു വില കിടക്കും.
0: കിടക്കുമാ?
2: ആ, അതിനെല്ലാം സൗകര്യം ഉണ്ടാക്ക മുതലാളി.
1: തമ്പി, ഒരു കാര്യോ, നമ്മ ഉരുവില് കല്ല്, വിസ്കി, ബ്രാൻഡി, സാറായോ ഇതൊന്നുമേ കിടക്കാതെ.
0: അമ്മ, രാത്രിയിലെ കടൽക്കാറ്റിലെ തണുപ്പത്ത് കൊഞ്ചൻ ലഹരിയില്ലാതെ.
1: ലഹരി മുറുക സൊല്ലടാ.
2: മുതലാളിക്ക് ലഹരിയല്ലേ വേണ്ടത്? അത് വന്ന് ദ്രാവകത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ.
0: പിന്നെ നീ എന്താണ് ഈ പറയുന്ന മുരുക?
2: വാതകം അല്ലേ അമ്മ?
0: പോക പോക പോക പോക. ഇനി തണുത്ത് വിറക്കുമ്പോ നല്ല പൊതപ്പ്, നല്ല ചൂട് തരാൻ പറ്റിയ പൊതപ്പ്. ഏ അമ്മ,
1: കാളി കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: മുതലാളി, നല്ല കൂള് കിട്ടിയല്ലോ.
0: ഹേട മുരുക, ഈ മീനിന് എന്റെ ചൂണ്ടയോടൊരു പ്രത്യേക ഇഷ്ട.
2: ആ, അപ്പുറത്തെ രണ്ടാള് വലിയ ആഫീസർമാരാ, കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല.
0: ഏത്? ആ ഡോക്ടർമാർക്കോ?
2: ചെറുതെന്തോ കിട്ടി.
0: എടാടാ, അത് വലിയ ഡോക്ടറല്ലേ?
2: പിന്നെ പേര് കേട്ട ഡോക്ടറാ. ഒരു ദിവസം വരുമാനം എത്ര അറിയോ മുതലാളിക്ക്? 100,000 റുപ്യ. 200 രോഗികൾ നോക്കുമ്പോഴും 500 രൂപയാ ഫീസ്. മൂപ്പരെ കാണാൻ ഒരാഴ്ചക്ക് മുന്നേ ബുക്ക് ചെയ്യണം പോലും.
0: ഓ, എന്നിട്ടാ ഈടെ വന്ന് കിടക്കുന്നത്?
2: 1 മാസം 30,000 റുപ്യ. അമ്പമ്പോ, 1 കൊല്ലം.
0: എടാ മുരുക, ഇവർ ഈ ജോലി തിരക്കിന് ഒന്ന് റിലാക്സ് ആകാൻ വന്നിരിക്കുന്നതായിരിക്കും.
2: ഒരു ശാസ്ത്രജ്ഞനോ ഗവേഷകനോ ഒരാൾ വരുന്നുണ്ട്, അത് മറ്റൊരു പണച്ചാക്ക.
0: മുരുകനെപ്പം കൂട് തന്നെ അല്ലേ?
2: ആ, കാളിയമ്മ തരും, പിന്നെ പോകാൻ നേരം ഇവരും.
0: എടാ മുരുക, നീ കാളിയമ്മേൻ്റെ ആള് തന്നെയല്ലേ?
2: അല്ല, അത് പിന്നെ.
0: ഞാൻ മനസ്സിലാക്കി. എന്നിട്ടെന്ത് നീ ആദ്യം പറയാത്തത്?

0: മുതലാളി അത് പിന്നെ
1: വേണ്ട, പറയണമെന്നില്ലടാ.
0: അതല്ല, ഉരുവിൽ വന്നാൽ ആര് സംസാരിക്കില്ല, മുതലാളി മാത്രമേ കുറച്ചൊക്കെ സംസാരിക്കുന്നത്.
1: അതിന് ഞാൻ അടുത്താഴ്ച പോവില്ലേ?
0: മുതലാളി നാട്ടിൽ വന്നാൽ ഇങ്ങോട്ട് വരൂലേ?
1: ഉറപ്പായും വരും. അല്ല, മുരുകൻ വരുന്ന എൻ്റെ കൂടെ അങ്ങ് ഗൾഫിലേക്ക്.
0: അത്
1: എനിക്കിവിടെ ഗൾഫിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലേ ഇവിടുന്ന് കിട്ടുമല്ലേ?
0: അതല്ല, കാളിയമ്മ സമ്മതിക്കില്ല.
1: അപ്പോ നീ ശരിക്കും കാളിയമ്മയുടെ അസിസ്റ്റന്റ് ആണല്ലേ, അല്ലേ പാർട്ട്ണറാ?
0: അങ്ങനെയൊന്നുമില്ല, ഒരു സഹായി, ഒരു ബന്ധു.
1: ബന്ധുവാ?
0: ആ, മരുമകൻ. കാളിയമ്മയുടെ മകളാ എൻ്റെ പെണ്ണ്.
1: നീ പറഞ്ഞു വന്നത് നിന്റെ ഭാര്യ?
0: ആ, അകത്ത് സാപ്പാടുണ്ടാക്കുന്ന പെണ്ണ് തന്നെ.
1: ഓ, അത് മുരുകന്റെ പെണ്ണ്. അപ്പോ കാളിയമ്മയുടെ ഫാമിലിയോ?
0: അതൊന്നും എനിക്കറിയില്ല മലയാളി.
1: ഓ വേണ്ടേ, എനിക്കറിയവും വേണ്ട.
0: മുതലാളി.
1: എടാ ചുമ്മാ ചോദിച്ചതല്ലേ മുരുക നിന്നോട്, നിനക്കറിയുന്നതൊക്കെ പറയണമെന്നൊന്നുമില്ല.
0: മുതലാളി, നിങ്ങൾ കടലിൽ ചൂണ്ടിയിടും, പക്ഷേ ഞാൻ കരയില്ല ചൂണ്ടിയിടുക.
1: കരയില്ല?
0: ആ, ചൂണ്ടയിൽ മീൻ കൊത്തുമ്പോൾ നമ്മൾ അയച്ചുവിടൂലേ, അതുപോലെ.
1: മനസ്സിലായില്ല
0: മുതലാളി. ഈ മീൻ നിങ്ങളെ ചൂണ്ടയിൽ പിടിച്ചതല്ലേ? എന്നാൽ മുതലാളിയും അപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയവരാ, വലിയ മീനുകൾ.
1: ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
0: ഇതൊന്നും ഞാൻ ആരോടും പറയാത്തയാ.
1: ഓ, ഞാൻ കേട്ടിട്ടില്ല, മുരുകൻ അത് പറഞ്ഞിട്ടുമില്ല.
0: അല്ല, ഈ മീനെന്താ ചെയ്യുന്നേ? മുതലാളി കൊണ്ടുവന്നില്ലേ?
1: ഡാ, ഇതിനെന്ത് വില വരും?
0: ആകെ മൊത്തം ഒരു 4000 രൂപ.
1: 4-5 എത്രയായാലും ഇതൊക്കെ മുരുകന്.
0: മുതലാളി,
1: എടാ വിശക്കുന്നില്ലടാ മുരുക, നല്ല തണുത്ത കാറ്റും.
0: മുതലാളി താഴെ ഇറങ്ങിക്കോ, അവിടെ എല്ലാം റെഡിയാ.
1: അല്ല മുരുക, നിന്റെ VIP അതിഥികൾക്കൊന്നും വേണ്ടേ?
0: അവരൊക്കെ കഴിച്ചു.
1: ഈ തണുപ്പിലിരിക്കാൻ തന്നെ അവര്.
0: തണുപ്പോ, ഉള്ളിൽ നല്ല പുകയുണ്ട് മുതലാളി. പുക?
1: പുകയാ?
0: ആ, അവരുടെ ഉള്ളിൽ മാത്രമല്ല താഴെ മുറിക്കുള്ളിലും ഉണ്ട്. പൊരിച്ച മീനും പൊറോട്ടയും പുകയും പിന്നെ
1: പിന്നെ
0: പുതപ്പും.
1: പുതപ്പ?
0: പൊണ്ടാട്ടിയാണേലും ഞാൻ ഇതുവരെ പുതച്ചിട്ടില്ല മുതലാളി. മുതലാളിക്ക് വേണ്ടി ഒരു പുതുതായ പുതപ്പ്. മുതലാളി പോ.
1: ഓ, ഇവിടെ ഭയങ്കര സെറ്റപ്പാണല്ലോ. ആരെ കാണുന്നില്ലല്ലോ.
2: ആളുണ്ട്.
1: അശരിയോ?
2: മേശപ്പുറത്ത് കഴിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്.
1: ഓ, ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇതൊക്കെ എനിക്ക് കഴിക്കാനാ? അല്ല, കുടിക്കാൻ
2: ഫ്ലാസ്കിലുണ്ട്.
1: ആ, എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വരരുതോ?
2: എന്താ വേണ്ടത്?
1: വേണ്ടത് പൊടിയും പുകയും പിന്നെ പുതപ്പും.
2: ആഹാരം കഴിക്ക്, എന്നിട്ടോ.
1: ഓ അല്ല, ഒന്ന് പരിചയപ്പെടണ്ടേ. പേരെന്താ? പേരെന്താന്ന്?
2: പൊതപ്പ്.
1: അമ്പോ, ഞാനേതായാലും അങ്ങോട്ട് വരുവാ. വരട്ടെ. വരും. ദാ വന്നു. ഓ, ഇതിനകത്ത് വെളിച്ചമൊന്നുമില്ലല്ലോ.
2: വെളിച്ചം എന്തിനാ?
1: അവിടെ എന്തോ ഒരു ഇത്തിരി വെട്ടം കാണുന്നു.
2: പൊടി?
1: ആ, പൊടി, പുക. അല്ല, ഏതാ ഇനം? നാടനോ മോഡേണോ?
2: അറിയില്ല, വലിച്ചു നോക്ക്.
1: എടി കൊച്ചേ, നിന്റെ വർത്തമാനം കേട്ടാലേ ഞാൻ നിന്റെ കെട്ടിയോനാന്ന്.

0: തോന്നുമല്ലോ. ഏ നോക്ക്, ഇത് മുരുകനല്ല, കസ്റ്റമറാണ്. വില കൂടിയ കസ്റ്റമർ, കുറേ കാശ് മുടക്കിയതാ. അതുകൊണ്ട് കുറച്ച് മയത്തിലും സ്നേഹത്തിലും ഒക്കെ ആവാം വർത്താനം. അതവിടെ നിൽക്കട്ടെ. നീ ആ ലൈറ്റ് ഒന്നിട്.
1: ലൈറ്റ് വേണോ?
0: വേണ്ടേ?
1: വേണമെങ്കിൽ.
0: ആ വേണ്ട. കസ്റ്റമറെ സന്തോഷിപ്പിക്കാനാണല്ലോ നീയും മുരുകനും കാളിയമ്മയൊക്കെ കാശ് വാങ്ങിയത്. ഏ എനിക്ക് സന്തോഷിക്കണം, നന്നായി സന്തോഷിക്കണം. അതിന് സംസാരിക്കണം. സംസാരിക്കുന്നതാ എന്റെ സന്തോഷം.
1: പറഞ്ഞോളൂ, കേൾക്കാം.
0: അതുപോരാ, നീയും പറയണം.
1: എന്തു പറയാൻ?
0: എന്തെങ്കിലും. അല്ല, മുരുകൻ എങ്ങനെയാ വർത്താനം പറയുന്ന കൂട്ടത്തിലാ? കാളിയമ്മ നിന്റെ സ്വന്തം അമ്മയല്ലാന്ന് ഉറപ്പാ. ഒരിക്കലും സ്വന്തം അമ്മ മക്കളെ ഇതുപോലെ. നീ കരയുന്നോ? നോക്കൂ ഡി, ഞാൻ കസ്റ്റമറാണ്.
1: സോറി.
0: ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാൻ അല്പം വീശിയിട്ടുണ്ട്. ദേഹപരിശോധന ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോട്ടിൽ കയ്യിലെടുത്തു. പൊടി വേണ്ട, കുപ്പി മതി. ആ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കുക.
1: ശരി,
0: നീ കിടന്നോ. ഇന്നൊരു മൂടില്ല, നാളെ

0: ഹലോ,
1: അതെ, സുരേഷനാണ്.
0: ആരാ?
1: എന്താ കാര്യം?
0: ഓ, അങ്ങനെ.
1: സോറി, ഞാനിപ്പോൾ പുതിയ വർക്കൊന്നും എടുക്കുന്നില്ല.
0: അല്ല, അങ്ങനെയല്ല,
1: ലേബേഴ്സൊക്കെ കുറവാ, പിന്നെ കുറച്ച് പെൻഡിംഗ് ഉണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, അതാ നല്ലത്.
0: അല്ല, അതല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാ.
1: പിന്നെന്തിനാ കാണുന്നേ?
0: ആ, ക്വാർട്ടേഴ്സ്?
1: അതെ.
0: ആ വർക്കിനെ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷമായി, ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ.
1: തിരക്ക്? ആ, കുറച്ച്.
0: എവിടെ
1: ഇപ്പോഴോ?
0: ആ, ശരി, വരാം.
1: ഇതാരപ്പ ഇത്? വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും വിടുന്നില്ലല്ലോ.
0: ആ, എന്തായാലും റേറ്റ് കൂട്ടി പറയാം, കംപ്ലീഷൻ ടൈമും കൂട്ടാം, എങ്ങനെയെങ്കിലും ഒഴിവാട്ടെ.

ഇവിടെ ഉണ്ടാവുന്നാന്നല്ലോ പറഞ്ഞത്. ഇനിയിപ്പോ പോയിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ നല്ലതേനു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം.

0: വെയില് കൊള്ളണ്ടെന്ന് കരുതി കയറുന്നതാ.
1: എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ടൗണത്തന്നെ മൂന്നാല് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ.
0: സുരേഷ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്റെ പേര് ചോദിക്കാതെ എന്താ? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഞാനൊരു സിനിമ ഡയലോഗ് പറയട്ടെ, ഓർമ്മയുണ്ടോ ഈ മുഖം?
1: നിങ്ങള് ഈ ശബ്ദവും മുഖമൊക്കെ പരിചയമുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല.
0: രാഘവ്, ഇൻസ്പെക്ടർ രാഘവ്.
1: രാഘവ്? ഓ, രാഘവ് സാർ, മഹാരാഷ്ട്ര പോലീസ്.
0: കറക്റ്റ്.
1: സാർ ഇവിടെ
0: വർക്ക്?
1: എന്ത് വർക്ക്?
0: സുരേഷ, വർക്ക് എന്ന് കേട്ടാലേ നിങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാത്രം, പക്ഷേ ഞങ്ങൾക്കതല്ല.
1: അപ്പോ
0: കൺസ്ട്രക്ഷൻ വർക്കല്ലാന്ന്
1: പിന്നെ
0: പറയാം. അല്ല, സുരേഷൻ എന്താ ഈ ലൈൻ റൂം വർക്ക് ഫിനിഷ് ചെയ്യാത്തത്?
1: ഇതൊരു ക്വാർട്ടേഴ്സാ, ഓണർ കുറച്ച് ടൈറ്റിലായി, അങ്ങനെ ഡിലേ ആയതാ.
0: അപ്പോ സുരേഷന്റെ സ്വന്തല്ലേ ഇത്?
1: ഇപ്പോ ഏതാണ്ട് എങ്ങനെയാ
0: എന്ന് വെച്ചാ,
1: ഓണർ വിഡ്രോ ചെയ്തു, വലിയൊരു എമൗണ്ട് ഡ്യൂ ആണ്, കുറച്ച് പണം കൊടുത്ത് സെറ്റിലാക്കാനാണ് പ്ലാൻ.
0: അപ്പോ ഓണർ സുരേഷൻ തന്നെയല്ലേ?
1: അയ്യോ, താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സാർ, ഓണർ നല്ല മനുഷ്യനാ, അദ്ദേഹം നിർബന്ധിച്ചപ്പോ വഴങ്ങേണ്ടി വന്നു, അതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായി. എന്റെ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെയാ കഴിയുന്നത്.
0: ഓ, അങ്ങനെ. വർക്കേഴ്സ് ഇവിടെ മലയാളികളാണോ?
1: അല്ല, ആസാമീസ്, ഒറീസ, പക്ഷെ ബംഗാളി എന്നാ പൊതുവെ പറയുന്നത്.
0: ആ, അതങ്ങനെ തന്നെ.
1: അല്ല സാറിവിടെ?
0: അത് പറയാം. മിസ്റ്റർ സുരേഷ്, ഇപ്പോ മുകളില് വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ?
1: ഇല്ല, സന്ധ്യക്ക് ശേഷം വരൂ, എല്ലാരും വർക്ക് സൈറ്റില.
0: നമുക്കൊന്ന് കേറി നോക്കിയാലോ?
1: എന്താ സാർ, എന്തിനാ?
0: ആ മിസ്റ്റർ സുരേഷ്, അറിയാലോ ഞാൻ മഹാരാഷ്ട്ര പോലീസിൽ നാർക്കോട്ടിൽ വിങ്ങിലാണെന്ന്.
1: അതൊക്കെ അറിയാം, അങ്ങനെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്.
0: ആ, അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ.
1: സാർ
0: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്, ഇൻ ഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
1: സാർ, പക്ഷെ എന്റെ വർക്കേഴ്സൊന്നും.
0: സുരേഷം പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
1: ഇവിടെ ചില ബോധവൽക്കരണ ക്ലാസ്സൊക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്.
0: ഇവിടെ എക്സൈസും പോലീസൊക്കെ നല്ല അറ്റൻഡ് നടത്തുന്നുണ്ട്, പക്ഷേ ഞാൻ വന്നത് ഒരു ചെയിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്.
1: സാർ,
0: മുംബൈ പോർട്ട്, തെക്കോട്ട് ഗോവ ബീച്ച്, മംഗലാപുരം, പിന്നെ കേരള തീരങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ.
1: ഓ,
0: അപ്പോൾ ഡോറ് തുറക്ക്.
1: ഇതൊന്നും ലോക്ക്ഡ് അല്ല സാർ.
0: ഗുഡ്, സോ പ്ലീസ് കം.

0: സുരേഷ് കണ്ടോ ഈ പാക്കറ്റ്സ്? ചുണ്ടിനിടയിൽ തിരികെ വെക്കുന്ന ഇതും ലഹരിയാ.
1: അതെല്ലാരും പതിവാ, കടകളിലെല്ലാം ഉണ്ട്.
0: ഓപ്പണായി വിൽക്കുമ്പോൾ സംശയം തോന്നൂലല്ലോ.

0: ഓക്കെ, സുരേഷ് പറഞ്ഞതാണ് ശരി. യുവർ വർക്ക് സർ, ഓക്കെ, ഗുഡ്.
1: താങ്ക് യു സർ.
0: അപ്പോൾ ഇറങ്ങാം
1: സർ. ഫുഡ് കഴിച്ചിട്ട്?
0: ഫുഡ് കഴിക്കണം. ബൈ ദ ബൈ, നിങ്ങളുടെ ഫ്രണ്ട് ജയദേവൻ നാട്ടിലില്ലേ?
1: ആ ഉണ്ട് സർ.
0: മകളും കൂടെ ഉണ്ടാവും അല്ലേ? ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു.
1: ആ കാണാം സർ, നമുക്ക് വീട്ടിലേക്ക് പോവാം.

0: ഫുഡ് അവിടുന്ന് കഴിക്കാം. ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം.
1: അപ്പോ ജയദേവൻ?
0: അവൻ വീട്ടിലെത്തിക്കോളും.
1: മകളും ഉണ്ടാകും.
0: അത് വൈഫുണ്ടാവും. ഹലോ ജയ, നിങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഒരു ഗസ്റ്റ് ഉണ്ടടാ. അതൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ. നാല് മതി. ഞാൻ വേഗം എത്താം. ഓക്കെ.
1: വൈഫ് റീമാരേജ്?
0: അതെ സർ, ബട്ട് മകൾ അവളില്ല.
1: What happened?
0: It was a suicide. കടലിൽ ചാടി.
1: ഓ, അങ്ങനെയാണെങ്കിൽ കാണണ്ടായിരുന്നു അല്ലേ?
0: ഏതായാലും സാറ് ഇവിടെ വരെ വന്നതല്ലേ. കാണാതെ പോയാൽ ജയദേവനും സാറെ കാണാലോ. ഞങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്ത ഒരാളല്ലേ.
1: ഓക്കെ, എന്നാൽ പോകാം.

0: ആക്ച്വലി ഞാൻ മിസ്റ്റർ സുരേഷിനെ കണ്ട് വേഗം പോകാന്ന് കരുതിയതാ. ഈ കൂടിക്കാഴ്ച തീർത്തും അൺഎക്സ്പെക്റ്റഡാ.
1: അതുകൊണ്ട് സാറെ വീണ്ടും കാണാൻ പറ്റിയല്ലോ അല്ലേ മല്ലികേ?
2: പക്ഷേ സാറ് രക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് വെച്ച മോളെ ഞങ്ങൾക്ക്.
0: മല്ലിക മേഡം, നമ്മള് റിയാലിറ്റിയെ ഫേസ് ചെയ്യുക, ചെയ്തേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ട് ഫാമിലിക്കും വലിയ നഷ്ടങ്ങൾ.
1: ഗായത്രിയുടെ വിയോഗം സുരേഷിനെ തളർത്തിയിരുന്നു.
0: യെസ്, എനിക്കത് മനസ്സിലായി. വർക്ക് വേണ്ടെന്ന് ഒരു കരാറുകാരൻ പറയണമെങ്കിൽ എ സ്ട്രോങ് റീസൺ മസ്റ്റ്.
3: സാറ് പറഞ്ഞ പോലെ റിയാലിറ്റിയെ നേരിട്ടല്ലേ പറ്റൂ.
0: നോക്കൂ, എന്റെ ജോലിക്കിടയിൽ എന്തൊക്കെ ദുരന്തങ്ങളാണെന്നറിയോ? ഈ നാർക്കോട്ടിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം.
2: സാറ് നാട്ടിൽ കുറെ നാളുണ്ടോ?
0: ഞങ്ങളുടെ ടീം ഒരു ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി വരുന്നുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സ് അല്ല, കാരിയേഴ്സ്. അതിന്റെ കണ്ണികൾ എല്ലായിടത്തും ഉണ്ടാകും. അതിനിടയിൽ ഓരോ സ്ഥലത്തും കുറച്ചു നാൾ.
3: സാറ് പറഞ്ഞത് നേരാ. അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവര് വളരെ കൂടുതലാ.
0: ഷുവർ. പിന്നെ സുരേഷ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വർക്കേഴ്സിന് മരുന്ന് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞാൽ കോണ്ടാക്ട് മീ.
3: ഷുവർ സാർ, തീർച്ചയായും.
0: ആ ജയദേവന്റെ അമ്മ?
1: അമ്മയും പോയി. മോള് പോയതോടെ അമ്മ ആകെ തളർന്നു. മല്ലികയും മകളും വന്നതോടെ അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് അധികകാലം ഉണ്ടായില്ല.
2: അതുമാത്രമല്ല സർ, ജയദേവനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മ. അതിന് കാരണമായത് നെല്ലിക്കയാ.
0: നെല്ലിക്ക?
3: ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയുടെ പേരാ നെല്ലിക്ക.
0: ഓ, എ ഡിഫറന്റ് നെയിം ആൻഡ് മീനിങ് ഫുൾ.
1: ഭാര്യയുമായി ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവൾ മരിച്ചു. രോഗം വന്നാണ് മരിച്ചതെങ്കിലും മകൾ എന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്നോടുള്ള ദേഷ്യം തീർക്കാനാ അവൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയത്.
2: അതിനുശേഷം പിന്നീട് എപ്പോഴും ജയദേവൻ വീട്ടിൽ തന്നെയായിരുന്നു. അധികം പുറത്തേക്കൊന്നും പോവാറില്ല. പിന്നെ സുരേഷനാ ജയദേവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നെല്ലിക്കയുടെ പ്രസിഡന്റ് സുരേഷനായിരുന്നു ആ സമയത്ത്.
3: ജയദേവന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞു, ഞങ്ങളെ നിർബന്ധിച്ച് ജയദേവനെ കൂടെ കൂട്ടി. അതുകൊണ്ടെന്താ, രണ്ട് ലൈഫ് സെറ്റായില്ലേ?
0: രണ്ട് ലൈഫ്?
3: ആ, ജയദേവന്റെയും മല്ലികയുടെയും. പിന്നെ സർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവർ ലവേഴ്സ്, ക്യാമ്പസ് ലവേഴ്സ്.
0: ഈസ് ഇറ്റ്?
1: അതെ സർ.
0: മിറാക്കിൾ തന്നെ,
1: അത്ഭുതങ്ങൾ തന്നെ. ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിൽ ഉണ്ടാകുന്നതും.

0: ആ പിന്നെ സാറിനൊരു തമാശ കേക്കണോ?
1: അതെന്തോ?
0: ജയനും മല്ലികയും കൂടി അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു മിറാക്കിൾ ഉണ്ടായി.
1: ഓഹോ, എന്താണത്?
2: അതൊന്നുമില്ല സർ, മോളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരുന്നപ്പോ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവളെ കണ്ടതുപോലെ തോന്നി. അതാ,
3: കുറച്ചു നേരം ആകെ ടെൻഷനായി. ഞാൻ ട്രെയിനിൽ കയറിയപ്പോ സീറ്റിൽ മല്ലികയില്ല. വലിയ തിരക്കുള്ള സ്റ്റേഷനല്ലേ?
1: എന്നിട്ട് മല്ലിക ഇറങ്ങി നടന്നു
0: ആ മോളേന്ന് വിളിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോഴേക്കും വണ്ടി വിട്ടു.
3: റെയിൽവേ പോലീസ് നന്നായി സഹായിച്ചു. ഒരമണിക്കൂറിനുള്ളിൽ മല്ലികയെ കണ്ടെത്തി. മംഗലാപുരത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ടിക്കറ്റ് സംഘടിപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക്.
1: ഓ, അഡ്വഞ്ചറസ് തന്നെ.
3: സാറിന്റെ അനുഭവങ്ങളോളം വരില്ല അല്ലേ?
1: ആ, അതും ശരി തന്നെ. ആ പിന്നെ സുരേഷ്, എനിക്ക് പോണം.
0: ആ സാറ് റെയിൽവേ സ്റ്റേഷനിലേക്കാണോ?
1: അല്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡി ഐ ജിയെ ഒന്ന് മീറ്റ് ചെയ്യണം. പിന്നെ നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാ ഫ്ലൈറ്റ്.
3: സാർ, ഞങ്ങൾ കൊണ്ടുവിടാം.
1: അത് വേണ്ട, സുരേഷിന്റെ വണ്ടിയില്ലേ?
0: ബൈക്ക് വേണ്ട. ജയ, നിന്റെ വണ്ടി ഞാൻ എടുക്കാം.
1: എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്താൽ മതി.
3: അത് വേണ്ട സുരേഷ്, നീ ഡി ഐ ജി ഓഫീസിൽ വരെ സാറിന്റെ കൂടെ ചെല്ലേ.
0: ആടാ ശരി, അപ്പോ സുഖമായിട്ടിരിക്ക, വീണ്ടും കാണാം.
3: എന്നാ അങ്ങനെ തന്നെ. ഓക്കേ
2: ശരി സർ.
1: ആ അപ്പോ ശരി മിസ്റ്റർ സുരേഷ്, കം.

0: ഹലോ ഹലോ, ആരാ? അതെ, ആ ശരി, അതെ സാർ, ആ
1: ആരാ വിളിച്ചേ? എന്താ നിങ്ങൾ വല്ലാണ്ട്?
2: അത് മല്ലിക, ചില പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയ ചില കാര്യങ്ങൾ വീണ്ടും സ്വസ്ഥത കെടുത്തുക. കാലം മായ്ച്ച മുറിവുകളിൽ ചില സൂചനകളുടെ സൂചിമുനകൾ ആഞ്ഞു തറയ്ക്കുകയാ മല്ലിക. ഇനി എന്ത് ദുരന്തമാണ് സഹിക്കേണ്ടി വരിക? അറിയില്ല, ഒന്നും അറിയില്ല.
1: ജയദേവാ,

0: എപ്പടി തമ്പി, സൗഖ്യമാ? സന്തോഷമായിരിക്കാ?
1: ரொம்ப சந்தோஷம்மா.
2: முதலாளி ஒரு சங்கதியும் கொண்ட வந்தது.
0: சங்கதியா? அதன் எனக்கு தெரிஞ்ச மாதிரி சொல்ல தம்பி.
1: அம்மா, இது ஒரு சாரியா, கல்ஃபில் நின்று கொண்டு வந்ததா?
2: வெறும் சாரி அல்லம்மா, பட்டு சாரி, காஞ்சிபுரம் பட்டு.
0: காஞ்சிபுரம், தஞ்சாவூர், இதெல்லாமே எனக்கு தெரியும். இந்த மாதிரி சேலே எவ்வளோ பார்த்துருக்கு.
1: என்னாலும் என் ஒரு சந்தோஷத்தின்.
2: പിന്നെ അമ്മ, ഒരു വിഷയം ഉണ്ടായിരുന്നു.
0: എന്താ?
2: അതാവത് നമ്മുടെ സീതപ്പൊണ്ണ് ഒരു ദിവസം മുതലാളിയുടെ കൂടെ മുതലാളിയുടെ ബംഗ്ലാവില് ഒട്ട ദിവസം അവക്ക് കൊറേ സംഗതി കൊടുക്കൂ. വാസന സോപ്പ്, സെന്റ്, കുപ്പായോ, പിന്നെ എന്തൊക്കെയോ കൊടുക്കൂ. മുതലാളി ഒറ്റക്ക ആ വീട്ടില്, നാണും പോകാ കൂടെ.
0: എന്നടാ തേവയത്? ഇത് എന്നുടെ വിഷയോ? നാ സൊന്നാ അപ്പടിയേ കേള്. ഇന്ത മാതിരി ഗലാട്ട പെച്ചുമായി ഏ മുന്നിൽ വരക്കൂടാത്. വേറിട്ട് പയ്യ മുരുക ഉന്നെ സൂട്ടിടുവേ.
2: മന്നിച്ചിട്ടമ്മ, മന്നിച്ചിട്ട്.
0: പണക്കാരൻ

0: കാണുമ്പോ ഉനക്കെന്നടാ ഹാലിളക്കമാ. നീ ആദ്യോ ഉന്നുടെ വേല പാറ്. അതുക്കപ്പുറം ഒന്നുമേ നനച്ചിടാതെ, ഒന്നുമേ മുടിയാതെ. ഇത് പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ വാക്ക്.
1: ഓ ആയിക്കോട്ടെ. എന്നാല് ഞാൻ
0: പോ
1: മുതലാളി പോവാ.
2: ശരി.

0: മുതലാളി, കാളിയമ്മ സമ്മതിച്ചില്ല.
1: അതൊന്നും സാരമില്ല മുരുക.
0: കാളിയമ്മ പറഞ്ഞാല്
1: അനുസരിക്കണം. മുരുകന്റെയും അമ്മയല്ലേ, അവര് പറഞ്ഞതാ ശരി. അല്ല, ഇന്നലെ എത്ര കിട്ടി?
0: ഇന്നലെ നല്ല കോളാ, 6000 കച്ചവടം.
1: ആ മുരുകൻ അത് കാളിയമ്മയോട് പറയൊന്നും വേണ്ട.
0: ആ ആയിക്കോട്ടെ മുതലാളി,
1: എന്നാ പോകാം. ഓ, ഒരു പെർഫ്യൂം കൂടി കൊടുക്കാനുണ്ടായിരുന്നു കാളിയമ്മക്ക്. ഏതായാലും ഇനി ഇത് മുരുകൻ വെച്ചോ.
0: ഓ, മുതലാളി, ഇന്നലത്തെ സിഗരറ്റ്
1: വേണോ? അത് സാധാരണ സിഗരറ്റ് അല്ല, ഒന്നിന് 150 രൂപയാവില്ല.
0: ഒരു പ്രത്യേക സുഖാതിന്.
1: ആ ഒരുവിലെത്തട്ടെ, 2 തരാം, പിന്നെ ചോദിക്കറേ.
0: ഓ മതി, 2 മതി.
1: എന്നാവാ

0: നിന്റെ സ്ഥിരം യാത്രക്കാരൊക്കെ വന്നോ?
1: ഓ, അവരൊക്കെ നേരത്തെ എത്തി. ഇന്ന് ഒരാളേ ഉള്ളൂ.
0: അതെന്താ? അതെന്തിനാ ഞാനറിയുന്നത്? ഒരാള് മതി, ഒരാൾ മാത്രം. ഉന്നടേ തങ്കമാന പൊമ്പളെ, എന്നുടെ കാതലി സീതപ്പൊണ്ണ്.

0: സീത എത്ര നല്ല പേര്, പക്ഷെ ചെയ്യുന്നതോ
1: എന്താ?
0: കാളിയമ്മയുടെ മകളല്ലേ, അങ്ങനെയല്ലേ വരൂ.
1: ഫുഡ് റെഡിയാണ്,
0: വാ കിച്ചണിലിരിക്കാം.
1: ബെഡ്റൂമിലാണ് ഡൈനിങ് ടേബിൾ.
0: ഒരു പ്ലേറ്റിൽ കുറച്ച് റൈസ് എടുക്ക്.
1: അതെന്തിനാ?
0: എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. ആ കിച്ചണിലേക്ക് വാ.
1: ഞാനോ?
0: പിന്നെ നീയല്ലാതെ

0: ഇരിക്കെ, ഇരിക്കാൻ കുറച്ച് വെള്ളമൊഴിക്കെ.
1: വെള്ളം
0: വെള്ളം, കടല് നിറയെ വെള്ളം. സീതപ്പെണ്ണെ, ആ വെള്ളം നിറഞ്ഞ കടലിലെ ഒന്ന് ഇറങ്ങിയാലോ? ഈ കടലെ ഒരാശ്ചര്യം തന്നെ. ഞങ്ങളെ പോലുള്ളവർക്ക് ആഘോഷിക്കാം, കുറെ പേർക്കോ ജീവിക്കാൻ വക നൽകുന്നു, പിന്നെ ചിലർക്ക് ജീവിതം അവസാനിപ്പിക്കാനും അല്ലേ?
1: എനിക്കറിയില്ല.
0: വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്ക്, നിന്റെ മുഖമൊന്ന് കാണട്ടെ.
1: എന്തിനാ?
0: വെറുതെ ആ മുഖത്തെ ഭാവങ്ങളൊന്ന് കാണാൻ. പിന്നെ ആ മുഖം അറിയാവുന്ന ആരുടെയെങ്കിലും ആണോന്നറിയാൻ.
1: ആര്?
0: അരണ്ട വെളിച്ചത്തിൽ

0: അവ്യക്തമായി കണ്ട നിന്റെ മുഖം, അത്യാവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും പറയുന്ന നിന്റെ ശബ്ദം. പെണ്ണെ, അതൊക്കെ എനിക്കറിയുന്ന ഒരാളുടേത് തന്നെ.
1: ആരുടെ?
0: കടൽയക്ഷി. കേട്ടിട്ടുണ്ടോ നീ?
1: ഇല്ല.
0: കടലിൽ വീണു മരിച്ചവരുടെ പ്രേതം. പ്രേതം പെണ്ണെ, നീ കടൽയക്ഷി. എന്താ ഒന്നും മിണ്ടാത്തത്?
1: നേരം വൈകുന്നു, ആഹാരം കഴിക്കൂ.
0: യക്ഷി വിളമ്പിയത് ഞാനെങ്ങനെ കഴിക്കും? എന്താ അതിനു മറുപടി ഇല്ലേ?
1: ഞാൻ യക്ഷിയൊന്നുമല്ല.
0: പിന്നെ പിറന്നാളാഘോഷത്തിനിടയിൽ ആത്മഹത്യാ കുറിപ്പ് വാട്സപ്പ് സന്ദേശമായി അയച്ച് കടലിൽ ചാടി മരിച്ച നീയാരെ?
1: സർ,
0: റോജ.

0: ദിനേശാ, നീ എന്താടാ ഇങ്ങനെ റിസർവ്ഡ് ആയ പോലെ? ഗൗരവത്തിൽ ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടോ.
1: ഇത് പഴയ നെല്ലിക്കല്ലോ സുരേഷ, ആകെ ചവർപ്പേ ഉള്ളൂ.
2: ഉപമയും അലങ്കാരങ്ങളൊക്കെ ജയന്റെ വകുപ്പാ, മല്ലികയുടെയും.
3: ദിനേശം പറഞ്ഞതാ ശരി, ചവർപ്പിനപ്പുറം മധുരം ഉണ്ടാകില്ല. ഉപ്പിലിട്ട നെല്ലിക്കകളായി നമ്മളൊക്കെ.
0: അല്ലട ശ്യാമേ, നീ വൈഫിനെ കൂട്ടാത്തത് തീരെ ശരിയായില്ല കേട്ടോ.
2: വൈഫ് കൂടെ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ നമ്മളെ കൂടെ, അയാൾക്കൊരു കമ്പനി ആട്ടെ.
0: ഏ ശ്യാമേ,
2: എങ്ങനെയാടാ നീ സഹിക്കുന്നേ? ഒരു കൊല്ലായില്ലേ ഉള്ളിൽ കരഞ്ഞോണ്ട് പുറത്ത് ചിരിച്ചു കാട്ടുന്നു.
0: എടാ നീ
1: സുരേഷ, ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് വേദനയായിരിക്കും, പക്ഷെ ഈ വീട്ടിൽ കയറി വരുമ്പോ ഞങ്ങൾക്ക് പോലും മറക്കാനാവുന്നില്ലട.
3: ദിനേശ, ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ ആണുങ്ങളല്ലേ, അവർ കരയാറില്ലല്ലോ. വിഷമങ്ങളില്ലാഞ്ഞിട്ട കരച്ചിൽ പുറത്ത് കാട്ടാറില്ലല്ലോ. ദേ, അകത്ത് ഗീതയും മല്ലികയും ഉണ്ട്, നീ കണ്ണു തുടക്കാം.

0: ഇന്ന് ഗായത്രിയുടെ ആദ്യ ഓർമ്മദിനല്ലേ? ഓർമ്മിപ്പിച്ച് ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒരുക്കിയത് മല്ലികയാ.
1: ഒരൊത്തുചേരലിന്റെ വരമായിരുന്നു മല്ലിക. പക്ഷേ മറ്റൊരൊത്തുചേരലിൽ ഒരു ശാപവും കിട്ടി.
0: എല്ലാരും സന്തോഷിച്ചൊരു ഒത്തുചേരല് അന്നാണല്ലോ ജയന്റെ മോള്.
2: അതവിടെ നിക്കട്ടെ, സുരേഷൻ എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്.
3: ദിനേശ, വർത്താനൊക്കെ ഇനി ചായ കുടിച്ചിട്ടാവാം. ചായ റെഡി.
0: വാ എല്ലാരും ഇരിക്കേ.
3: സുരേഷ, സ്നേഹ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ?
4: കുറച്ച് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്.
5: ഫുഡ് എപ്പോഴും സുരേഷിന്റെ വകയാണല്ലോ അല്ലേ?
3: അടുക്കളയില് ഞങ്ങളാകെ വീർപ്പ് മുട്ടുകയായിരുന്നു ഗായത്രിയുടെ സംസാരം കേൾക്കുന്നത് പോലെ.
1: ഗായത്രി ഏറെ സന്തോഷിക്കുന്നുണ്ടാവും.
3: വീട്ടിൽ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാതെ വിടില്ലായിരുന്നു അവള്.
0: ഇടക്കൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കൂടണം.
3: അല്ല, സുരേഷിനല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ.
0: ആ, നമ്മുടെ നെല്ലിക്ക് ഒന്ന് ഉഷാറാക്കിയാലോ.
3: അതെന്തിനാ?
5: സുരേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ.
2: അത് നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുകയല്ലേ.
1: സുരേഷൻ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ആലോചന?
0: ആലോചന എന്റേതല്ലടാ.
5: പിന്നെ
0: രാഘവ് സാർ അറിയായിരിക്കുമല്ലോ, ജയന്റെ മോളുടെ ഇഷ്യൂ ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. സാർ വിളിച്ചിരുന്നു എന്നെ.
3: സാർ എന്താ സുരേഷ പറഞ്ഞത്?
0: അദ്ദേഹം ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഓഫീസറാ.
5: അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ വിമുക്തി?
0: ഇത് പോലീസ് തന്നെ.
2: പോലീസും ബോധവൽക്കരണം നടത്തൂ.
3: ഈ ബോധവൽക്കരണത്തിനൊന്നും ആളെ കിട്ടൂല.

0: ആള് വേണമെങ്കിലേ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
1: എന്തു കൊടുക്കാൻ?
2: ബിരിയാണി, പോക്കറ്റ് മണി, പിന്നെ കുപ്പി.
3: അങ്ങനെയൊക്കെ ആളെ കൂട്ടിട്ട് എന്താ കാര്യം?
4: സാർ എങ്ങനെയാ പറഞ്ഞത്?
5: എന്റെ ഊഹം ശരിയാണെങ്കിൽ സാറിന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ബോധവൽക്കരണ ക്യാമ്പ് കുട്ടികൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നുമല്ല,
0: പിന്നെ ആർക്കാ?
5: അതിഥി തൊഴിലാളികൾക്ക്.
6: അത് നല്ല കാര്യം തന്നെ.
3: സുരേഷ, അതിഥി തൊഴിലാളികളൊക്കെ നിന്നെ പോലെ കോൺട്രാക്ടർമാരുടെ കൂടെയല്ലേ, അപ്പോ നിങ്ങൾക്ക് തന്നെ സംഘടിപ്പിച്ചൂടെ?
2: ശരിയാ, അതല്ലേ നല്ലത്.
1: മാത്രമല്ല നിങ്ങൾക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ?
5: അതൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഇതുപോലൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്,
6: എന്നിട്ടും ബോധവൽക്കരിക്കപ്പെട്ടില്ല അല്ലേ?
3: സുരേഷ, നീ വ്യക്തമായി പറ.
5: പറയാം, ഈ ക്യാമ്പ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമാ.
0: അന്വേഷണോ?
5: രാഘവൻ സാറ് ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന എക്സൈസ് അല്ല, ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരെ പിടിക്കുന്ന പോലീസാണ്.
6: അതിന് ഇവിടെ എവിടെ ഏജന്റ്?
5: അത് കുറച്ച് രഹസ്യ.
2: രഹസ്യ?
5: ആ, അതായത് കഴിഞ്ഞ തവണ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാള് ഏജന്റായിരുന്നത്രേ.
1: സുരേഷ,
5: ആ ആരും സംശയിക്കാത്ത രീതിയിൽ ആവശ്യക്കാർക്ക് മരുന്നും കൊടുത്ത് അവരങ്ങ് പോയി.
3: ഓഫ്, എന്തൊരു ക്രിമിനൽസ്!
5: ഈ ക്യാമ്പിലും അവര് വരുമെന്നാ സാറ് പറഞ്ഞത്.
6: സുരേഷ, ക്യാമ്പ് എന്ന് പറയുമ്പോ മീറ്റിംഗ്, പിരിവ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
2: മാത്രല്ല, കൊറേ നാളായി ഗ്രൂപ്പ് തന്നെ സൈലന്റ് അല്ലേ, ഒരു ആക്ടിവിറ്റി ഇല്ലാതെ.
3: നെല്ലിക്കയെ തന്നെ മറന്നുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഇനി
0: യോഗത്തിനൊന്നും പണ്ടത്തെ പോലെ ആരും വരുമെന്ന് എനിക്ക് തോന്നില്ല.
5: നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാവരും നോക്കിക്കോളൂ. നോട്ടീസിൽ നമ്മുടെ നെല്ലിക്കയുടെ പേരുണ്ടാകണമെന്ന് മാത്രം. പരിപാടി ആയ ദിവസം സൗകര്യമുള്ളവര് ഒന്ന് ക്യാമ്പിൽ പോകണം, അത്രയേ വേണ്ടു.
1: അങ്ങനെയാണെങ്കിൽ ആരാ ഫ്രീ ഉള്ളത് നോക്കിയിട്ട് ഒന്ന് പോയിട്ട് വരാലോ.
0: ചേച്ചി, നമുക്കിനി അടുക്കളയിലേക്ക് പോകാം, ഊണാക്കണ്ടേ?
1: ഓ, അത് മറന്നു. ദിനേശ, ശ്യാമേ, ഒന്ന് വാടോ, ഒരു കൈ സഹായിക്ക്. വാ.
2: ഷുവർ, വാ ദിനേശ.
0: ദിനേശേട്ടാ,
6: എന്താ ഇതേ വരണ്ട അല്ലേ?
0: നിങ്ങളിങ്ങ് വാ.
3: ചെല്ലേ, ഞാനും വരാം. സുരേഷ,
5: എന്താ ചെയ്യാ?
3: ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്?
5: ഏ, ഇല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ?
3: ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി.
5: പിന്നെ ജയ, ക്യാമ്പില് സാറും ഉണ്ടാവും.
3: അതിനെന്താ, ക്ലാസ് എടുക്കുന്നത് സാറാണോ?
5: ഏ അല്ല, ക്ലാസ് കേൾക്കാനാ.
3: ഏ,
5: അതിഥി തൊഴിലാളികളിൽ ഒരാളായി.
3: സുരേഷ,
5: രഹസ്യ. സാറ് മാത്രല്ല, ഒരു ടീം മുഴുവനും തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാവും. വിത്ത് ലോഡഡ് ഗൺ.

0: അല്ല, നമുക്കൊരു ട്രിപ്പ് പോയാലോ
1: ദിനേശേട്ടാ?
0: ഒരു ഫാമിലി ട്രിപ്പ്. എന്താ സുരേഷ?
2: ആലോചിക്കാം.
3: ഒരു യാത്ര നല്ലത് തന്നെ.
4: എന്നാ തീരുമാനിക്കേ എവിടെയാന്ന്.
2: അത് മല്ലികയും ഗീതയും കൂടി തീരുമാനിക്കട്ടെ എന്ന്.
1: വയനാട്ടിലേക്കായാലെന്താ? കേരളത്തിലെ ഊട്ടിയല്ലേ.
0: എടോ, വയനാട്ടിൽ കുറെ റിസോർട്ടുകളുണ്ട്, സ്റ്റേ വേണം.
2: എന്നാല് പതിവ് പോലെ യാത്രാ കമ്മിറ്റി കൺവീനറായി ദിനേശൻ,
4: ചെയർപേഴ്സണായി ഗീത ദിനേശ്.
3: ശരി, ആലോചിച്ച് തീരുമാനിക്കേ.
1: തൽക്കാലം ആഹാര കമ്മിറ്റി പ്രവർത്തിക്കട്ടെ, ഞാൻ പോകാം.

0: നമ്മുടെ സീതപ്പെണ്ണ്.
1: മുരുക, ഇത് വലിയ ചതിയായിപ്പോയി. മുരുകനിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല.
0: എന്താ മുതലാളി, എന്ത് പറ്റി?
1: ഇതുവരെ ഒന്നിനും പറ്റിയില്ല, അത്ര തന്നെ.
0: അതെന്താ?
1: അതാ പറഞ്ഞത് ഞാൻ, ചതിയെന്ന്. ഞാനത് സഹിക്കൂല
0: മുതലാളി. എനിക്ക് മനസ്സിലായില്ല.
1: ക്യാമറ, ഒളി ക്യാമറ, അത് ഞാൻ കാണൂലെന്ന് വിചാരിച്ചു നീ.
0: ക്യാമറയാ?
1: മുരുക, അറിയാലോ എനിക്ക് ഫാമിലിയുണ്ട്. ഇപ്പോ അങ്ങ് ഗൾഫിലാണെന്ന് മാത്രം. ഞാനും നിന്റെ സീതപ്പെണ്ണും കൂടിയുള്ള വീഡിയോ എടുത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ പ്ലാൻ?
0: അയ്യോ മുതലാളി, അത് അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ?
0: അത് പിന്നെ വലിയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ വരുന്നതല്ലേ, അവരുടെ ആകെയുള്ളൊരു ഡിമാൻഡാണ് ക്യാമറ പറ്റൂല എന്ന്.
1: അപ്പോ ഉരുവിലെവിടെയും ക്യാമറയില്ല?
0: സത്യമായിട്ടും ഇല്ല. എല്ലാണ്ട് തന്നെ നല്ല കാശ് കിട്ടുന്നല്ലേ, പിന്നെ എന്തിനാ ഒളി ക്യാമറ?
1: നീ സത്യാണോ പറയുന്നത്?
0: കാളിയമ്മയാണ് സത്യോ?
1: അഞ്ചാറ് ദിവസം വെറുതെ വേസ്റ്റാക്കി. നീ പേടിക്കണ്ട, കാശ് തരും.
0: മുതലാളി എപ്പോഴാ പോകുന്നത്?
1: ഇനി രണ്ട് ദിവസം കൂടി.
0: ഞാൻ നാളെ ടൗണ് പോകുന്നുണ്ട്.
1: ആണോ? എന്നാലേ വീട് വരെ പോകാം. നിന്റെ സീതപ്പെണ്ണിനല്ലേ സമ്മതിക്കാതിരിക്കൂ?
0: കാളിയമ്മ സമ്മതിക്കൂല.
1: ഇല്ലേ വേണ്ട, സമ്മതാണെങ്കിൽ മാത്രം മതി.
0: എങ്ങനെയാ ചോദിക്കുക?
1: അത് വിട്ടേക്ക് മുരുക, ഞാൻ പറഞ്ഞില്ലെന്ന് കരുതിയാ മതി.
0: മുതലാളിന്റെ കണക്ക് സെറ്റിലാക്കണ്ടേ?
1: ഇനി എന്ത് കണക്ക്? ഒന്നാം തരം സ്മാർട്ട് ഫോണല്ലേ തന്നത്.
0: അതൊക്കെ സമ്മാനല്ലേ.
1: മുരുക, സത്യം പറയാലോ, എന്റെ കയ്യിൽ കാശില്ല.
0: മുതലാളി തമാശ പറയാ, ഇത്ര വലിയ മുതലാളിന്റെ കയ്യില് കാശില്ല പോലും.
1: സത്യാണ് മുരുക, ഗൾഫിലെ കാശ് ഇവിടെ എങ്ങനെയാ ചെലവാക്കുക?
0: കാളിയമ്മനോട് എന്താ പറയാ?
1: കാശില്ലാന്ന് പറ.
0: അത് പളഞ്ച കോയപ്പാവും.
1: അല്ല, കാശിന് പകരം ഉരുപ്പടി തന്നാലേ കൊഴപ്പാവോ?
0: ഉരുപ്പടിയാ? എന്തുരുപ്പടി?
1: ആ സ്വർണം. കള്ളന, ഒരു ബിസ്ക്കറ്റ് തന്നാലേ കൊഴപ്പാവോ?
0: മുതലാളി
1: ആരോടും പറഞ്ഞേക്കല്ലേ.
0: മുതലാളി
2: നാടകനേരം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. കഴിഞ്ഞ ഏതാനും വ്യാഴാഴ്ചകളിൽ നമ്മൾ മധുരഗീതങ്ങളിൽ തമാശയ്ക്ക് പ്രാധാന്യമുള്ള വരികളും അതിനൊത്ത് സംഗീതവും പകരുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല. കുറച്ച് പഴയ സിനിമകളിലെ ഗാനങ്ങൾ, ഏതാണ്ട് 1975-80 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമൊരുക്കുകയാണ് ഈ ഗാനങ്ങളിലൂടെ. ആർക്കെങ്കിലും ഓർമ്മകളിലൂടെ ഉളിയിട്ട് പറക്കാൻ ഈ ഗാനങ്ങൾ അവസരമൊരുക്കിയെങ്കിൽ തീർച്ചയായും ആ കാര്യം അറിയിക്കാൻ മറക്കരുത്. കേട്ടോളൂ ആദ്യ ഗാനം. തൊട്ടാൽ പൊട്ടുന്ന പെണ്ണെ, പൊട്ടിത്തെറിക്കുന്ന പെണ്ണെ.

ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 75-80 കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിലെ ഗാനങ്ങളാണ് ഇന്ന് കേൾക്കാൻ പോകുന്നതെന്ന്. ഈ ഗാനം കേട്ടു തുടങ്ങിയത് 1977 മുതലാണ്. എൻ ആർ പിള്ള സംവിധാനം ചെയ്ത മകം പറന്ന മങ്കയാണ് സിനിമ. അരവിന്ദ് അഭയദേവ് വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് മിനിമോൾ. ശശികുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ 4 ഗാനങ്ങളാണുള്ളത്. അതിൽ ഹാസ്യഗാനം എന്ന് പറയാവുന്നത് ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി സി ഒ ആന്റണി, പി മാധുരി എന്നിവർ പാടിയ അംബാസഡറിന് ഡയബറ്റിക് അതിൻ്റെ കൂടെ ക്ഷയരോഗം എന്ന ഗാനമാണ്. പ്രേംനസീർ, അടൂർ ഭാസി, വിധുബാല, കവിയൂർ പൊന്നമ്മ, തിക്കുർശി സുകുമാരൻ നായർ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, ഉണ്ണിമേരി, സുകുമാരി തുടങ്ങി നിരവധി പ്രമുഖരായ താരങ്ങൾ അണിനിരന്ന ആ ചിത്രത്തിൽ നിന്നുള്ള ഗാനമാവട്ടെ അടുത്തത്.

ശ്രീലത നമ്പൂതിരി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഈ ചിത്രവും 1977 പുറത്തിറങ്ങിയത്. പേര് കാവിലമ്മ. ഇതിൽ ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി സി ഒ ആൻഡോ പാടിയ ഗാനമാണ് വാർഡ് നമ്പർ 7 വല്ലാത്ത രോഗി. വിഷാദമല്ല, പിത്തമല്ല, കഫമല്ല, പിന്നെ എന്താണാവോ, കേട്ടുവരാം.

നഷ്ടമ്മ കൊടുക്കുമ്പം തക്കണ്ട തിരുമധുരം കൈപ്പുള്ള മിച്ചറും നഷ്ടമ്മ കൊടുക്കുമ്പം തക്കണ്ട തിരുമധുരം ഇഞ്ചക്ഷൻ കൊടുത്താലും ഇഞ്ചി സത്ത് കൊടുത്താലും ഇഞ്ചിഞ്ചായ രോമാഞ്ചം ഇഞ്ചിഞ്ചായ രോമാഞ്ചം വാർഡ് നമ്പർ ഏഴിലൊരു വല്ലാത്ത രോഗി വാദമല്ല പിത്തമല്ല കഫമല്ല നഴ്സമ്മ കാണുമ്പോൾ നറുമൊഴി കേൾക്കുമ്പോൾ പൾസിനും ഹാർട്ടിനും പണി

0: പൂത്തപ്പണം വയസ്സിന് രോഗം, പൂത്തപ്പണം പൂത്തപ്പണം വയസ്സിന് രോഗം പൂത്തപ്പണം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലെ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം ഇതാ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പടക്കാനുള്ള വഴികളുമായിട്ടാണ് ഈ വരവ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് വട, പക്കുവട, കുക്കുവട, പപ്പടവട, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, കേട്ടുനോക്കാം. ജയൻ, ശങ്കരാടി, കുതിരവട്ടം പപ്പു, എം ജി സോമൻ, ലക്ഷ്മി തുടങ്ങിയവർ അഭിനയിച്ച സ്നേഹ യമുന എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണിത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്, പാടിയത് യേശുദാസ്, പട്ടം സദൻ, സായിബാബ. അപ്പോ വിഭവങ്ങൾ ഇതാ എടുത്തോളൂ.

0: ആണുങ്ങൾക്കും തിന്നാം,
1: ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
2: ആണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഒയുണ്ട്, ജി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, ഒയുണ്ട്, ജി ഉണ്ട്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിൽ അടുത്ത ഗാനത്തിലേക്ക്. ചാൾസ് അയ്യമ്പള്ളി സംവിധാനം ചെയ്ത ചക്രവർത്തിനി എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ്. ഈ ചിത്രവും 1977 തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. പി ജയചന്ദ്രൻ, കെ പി ബ്രഹ്മാനന്ദൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. അരയന്നപ്പിടയുടെ ചേട്ടത്തിമാരെ കേട്ടോളൂ.

ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി പി ജയചന്ദ്രൻ, സിയോ ആൻഡോ, ജോളി എബ്രഹാം, ഉഷാരവി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ധിം തതക്ക കുടുമല ഗണപതി. എന്താവോ എന്തോ. എം ജി സോമൻ, അടൂർഭാസി, ഉഷാകുമാരി, ബഹദൂർ, ചങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഗാനത്തിനു വേണ്ടി സംഗീതം നൽകിയത് ജി ദേവരാജൻ, വരികൾ എഴുതിയത് പി ഭാസ്കരൻ.

മധുരഗീതങ്ങൾ. മധുരഗീതങ്ങളിൽ ചിരിനിമിഷം സമ്മാനിക്കുന്ന അടുത്ത ഗാനം ശ്രീമുരുകൻ എന്ന സിനിമയിൽ നിന്നാണ്. വരികളിങ്ങനെയാണ്: തോറ്റുപോയല്ലോ അപ്പൂപ്പൻ തോറ്റുപോയല്ലോ. ജമിനി ഗണേശൻ, രാഘവൻ, ഉഷാകുമാരി, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. പാടിയത് പി മാധുരി.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടരാം. അടുത്തതായി ഭൂമിയിലിറങ്ങിയ പൂതനമാരെ, സാരി ഉടുത്ത ഒരു താടകമാരെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ചിത്രം 1976 AB രാജ് സംവിധാനം ചെയ്ത രാജു റഹീം, ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്റർ ഈണം നൽകി ആലപിച്ചത് PJ ജയചന്ദ്രനാണ്. ആ മനോഹര ശബ്ദം നമുക്ക് ആസ്വദിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. 1978 കെ എസ് ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് ടി ആർ ശ്രീനിവാസൻ നിർമ്മിച്ച ചിത്രമാണ് നാലുമണിപ്പൂക്കൾ. ഇതിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്. ജി ദേവരാജൻ ഈണം നൽകി. സി ഒ ആൻഡോ, കോട്ടയം ശാന്ത തുടങ്ങിയവർ പാടിയ ഗാനം ഇങ്ങനെയാണ്: അമ്പമ്പോ ജീവിക്കാൻ വയ്യേ.

0: സഞ്ചാരത്തിന് ലെവലില്ല, സഞ്ചാരത്തിന് വഴിയില്ല, സംസാരത്തിന് ലെവലില്ല. ഒന്നു പറഞ്ഞ രണ്ടിന് തല്ല, ഒരു ദ്രോഹിക്കും മടിയില്ല. ഈ നാം പേറ്റികളെ, ഈ ആം പാറ്റകളെ.
1: അയ്യോ എന്താ പറയുന്നേ,

0: നൽകാം വയ്യേ.
1: റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം രഘുവംശം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. അടൂർഭാസിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഗാനം ചോരതിളക്കും കാലം. രചന അൻവർ സുബൈർ, സംഗീതം എ ടി ഉമർ, ആലാപനം അടൂർഭാസി, ശ്രീലത നമ്പൂതിരി.

ഹാസ്യഗാനങ്ങളിലൂടെ അടുത്തതായി 1978 പുറത്തിറങ്ങിയ ഓണപ്പുടവ എന്ന സിനിമയിലെ കൊക്കരക്കോ പാടും പൊന്നളിയ എന്ന ഗാനം കേൾക്കാം. അടൂർ ഭാസിയാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ.

നടക്കലും വെറുതെ, ഇനി വെറുതെ. ഒറ്റയ്ക്ക് വല്ലതും കൊത്തി കുറിച്ചു കൊണ്ടൊറ്റാലിനുള്ളിലിരുന്നോ ചുമ്മാ ഇരുന്നോ? ഒക്കരക്കോ പാടും പൊന്നടിയ, നിന്റെ കൂവലും കുറുകലും പുണുങ്ങി നടക്കലും വെറുതെ, ഇനി വെറുതെ.

അഹങ്കാരി. അടുക്കള പണി നിന്നെ ഏൽപ്പിച്ചോ, അണയിരിക്കാനും പഠിപ്പിച്ചോ. അടുക്കള പണി നിന്നെ ഏൽപ്പിച്ചോ, അണയിരിക്കാനും പഠിപ്പിച്ചോ. തൊപ്പിൽ പൂവുള്ള പൊന്നണിയ നമുക്ക് പണിയായാലെന്താ, അല്ലേ എന്താ?

മധുരഗീതങ്ങളിൽ ഹാസ്യപ്രാധാന്യമുള്ള ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ, ജോളി എബ്രഹാം എന്നിവർ പാടിയതാണ്. 1978 വിജയാനന്ദ് സംവിധാനം ചെയ്ത സ്നേഹിക്കാൻ സമയമില്ല എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ഡോക്ടർ ബാലകൃഷ്ണൻ, ഈണം നൽകിയത് എ ടി ഉമ്മർ. ഗാനം കുട്ടപ്പാ ഞാൻ അച്ഛനല്ലടാ, ഈ പൊട്ടൻചന്ദ്രൻ അമ്മയല്ലടാ എന്ന് തുടങ്ങുന്നതാണ്. പിന്നെ ഇയാൾ ആരടാ എന്ന് എന്നോട് ചോദിച്ചേക്കരുത്, നമുക്ക് കേട്ടു നോക്കാം.

മധുരഗീതങ്ങൾ തുടരുകയാണ്. ഹാസ്യപ്രാധാന്യമുള്ള ഗാനങ്ങളാണ് ഇന്നും മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത ഗാനം ആവേശം എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. ഇത് പുതിയ ആവേശമല്ല, പഴയ ആവേശമാണ്. ഇപ്പോഴും ആ ആവേശം നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അതിലെ പാട്ട് കേട്ടു നോക്കാം. ബിച്ചു തിരുമല വരികൾ എഴുതി, എ ടി ഉമ്മർ ഈണം നൽകി, എസ് ജാനകി, കെ പി ഉമ്മർ, തങ്കം എന്നിവർ ചേർന്ന് പാടിയ ഗാനം മാൻ മാൻ മാൻ നല്ല കലമാൻ.

0: പിന്നെ
1: No!

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ്. നമസ്കാരം.

0: മധുര ഗീതങ്ങൾ
1: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

എത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 29, ഹിജ്റ വർഷം 1448 റബി ഉൽ ആഖിർ 2, ശകവർഷം 1948 ഭാദ്രം 23, 2026 സെപ്റ്റംബർ 14 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.